ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 21, കൊല്ലവർഷം 1201, മിഥുനം 28, 2026 ജൂലൈ 12 തീയതി ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി നാരായണൻ അടിയോടി.
2: ചർച്ച പരാജയപ്പെടുമ്പോഴാണ് സമരത്തിന് വീര്യം കൂടുക. സമരമുഖത്ത് നിൽക്കുന്ന സംഘബോധമുള്ള സംഘടനകൾ ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ തടകുടഞ്ഞെഴുന്നേൽക്കും, സമരം അനിവാര്യമാകും. 12 വർഷത്തെ ആരണ്യവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്ന പാണ്ഡവർ അർഹതപ്പെട്ട പാതിരാജ്യത്തിന് അവകാശം ചോദിക്കാൻ ശ്രീകൃഷ്ണനെ ദൂതനായി അയച്ചപ്പോഴുണ്ടായ അസ്വാരസ്യമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് നന്ദി കുറിച്ചത്. ഹസ്തിനപുരിയിൽ ദുര്യോധന സന്നിധിയിൽ സൂചികുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവന്മാർക്ക് നൽകില്ലെന്ന ശാഠ്യത്തിനുമേൽ കൃഷ്ണമുഖം വാടി. ആ വാടിയ മുഖമാണ് ഒരുപക്ഷെ വിശിഷ്ടമായ ഭഗവത്ഗീതയ്ക്ക് വിത്തുപാകിയിട്ടുണ്ടാവുക. മുഖം വാടിയ അമ്പാടി കൃഷ്ണനെ പാർത്ഥസാരഥിയായി അവതരിപ്പിച്ച് വ്യാസബുദ്ധിയിലൂടെ മുഖ്യ കഥാപാത്രമാക്കി ഉയർത്തി ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ധർമ്മസംസ്ഥാപനാർത്ഥായം ഉപദേശിക്കപ്പെട്ട ഭഗവത്ഗീത മതിയല്ലോ കൃഷ്ണനാരെന്നും വ്യാസനാരെന്നും ലോകത്തിന് സാക്ഷ്യപ്പെടുത്താൻ. കംസവധം നടക്കുമ്പോൾ കൃഷ്ണൻ ചെറുത്. കുട്ടിക്കളികളിലാണ് കൃഷ്ണന് കമ്പം. ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചതും ആ ബാലലീലകൾ കൊണ്ടാണ്. രാമൻ രാവണനെ കൊന്നതുപോലെ കൃഷ്ണൻ കംസനെ വധിച്ചത് ഒരു യുദ്ധക്കൊതിയിലൂടെയല്ല, ഒരു യുദ്ധ നൈപുണ്യം അതിലില്ല. കംസവധം കൃഷ്ണാവതാര ശൃംഖലയുടെ 4 അയലത്ത് പോലും എത്തുന്നുമില്ല. ഭീഷ്മദ്രോണാദികളാണ് അർജുനന് പാഠം. അവർ പറഞ്ഞുകൊടുത്ത കുലധർമ്മവും വർണ്ണധർമ്മവും പാപപുണ്യങ്ങളും സ്വർഗനരകങ്ങളുമാണ് അർജുനന് ബോധ്യം. കുലനാശത്തെപ്പറ്റിയും ഗുരുജനവധത്തെപ്പറ്റിയും ജാതിധർമ്മത്തിനുണ്ടാകുന്ന തകർച്ചയെപ്പറ്റിയും വർണ്ണസങ്കരദോഷത്തെപ്പറ്റിയും നരകഭീതിയെപ്പറ്റിയും ഓർത്ത് വിലപിക്കുന്ന അർജുനന്റെ സ്ഥിതി വ്യാസൻ കാണുന്നു. വ്യാസൻ കാണുന്നതുകൊണ്ട് കൃഷ്ണൻ കാണുന്നു. യുദ്ധം ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നതിന് പകരം നരകത്തിൽ വീഴുമെന്ന് ഭയപ്പെടുന്ന അർജുനന് യുദ്ധം മാത്രമാണ് സർഗസാധനം എന്ന് തിരിയപ്പെടുമ്പോൾ അയാളിലുണ്ടാകുന്ന നവനവോന്മേഷശാലിനിയായ പ്രജ്ഞയ്ക്ക് അതിരുണ്ടാകുന്നില്ല. വിധിയും നിഷേധവുമുള്ള ഒട്ടേറെ കർമ്മങ്ങളെ ഇളക്കി വെക്കുന്നതും ശത്രുപീഡനത്തെ കാംക്ഷിക്കുന്നതും സ്വർഗത്തെ കാമിക്കുന്നതും ലൗകിക സുഖങ്ങളെ യാചിക്കുന്നതുമായ വേദപരാമർശങ്ങളെ കൃഷ്ണൻ നിഷേധിക്കുന്നു. ത്രൈഗുണ്യ വിഷയാ വേദാനി ത്രൈഗുണ്യോ ഭവർജുന എന്ന് നിഷേധിയായിക്കൊണ്ട് തന്നെ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന എന്ന് ഒരധുനാതന ചിന്തകനാകാനും കൃഷ്ണന് കഴിയുന്നു. സ്ഥിതപ്രജ്ഞൻ, ജ്ഞാനി, കർമ്മയോഗി, യോഗാരൂഢൻ, ഗുണാതീതൻ, ഭക്തൻ, ത്യാഗി, ഇങ്ങനെ ഒട്ടേറെ മാതൃകകൾ കൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ അണിനിരത്തുന്നു. അതിലെല്ലാം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ധർമ്മമുണ്ട്, പഞ്ചഭൂതങ്ങളോടും ഗുണത്രയങ്ങളോടും ഇണങ്ങി നിൽക്കുന്ന പ്രകൃതി. മഹാഭാരതത്തിലുടനീളം ക്ഷത്രിയൻ ഞാനെന്ന ഹുങ്കൃതിയോടുകൂടി പുണ്യലോകപ്രാപ്തിക്കായി അവരുടെ പുരുഷാർത്ഥ

0: ം വരുത്തുന്ന ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നുണ്ടായാലും ആ തെറ്റുകാരനെ പിന്തുടർന്ന് പ്രതിവിധിയുണ്ടാക്കുക എന്നതാണ് സർവസാക്ഷിയും നിയന്താവും വിധിയുമായി വർത്തിക്കുന്ന ഒരു ദേശീയത ഈ പ്രതിവിധിയിൽ ഉണ്ടെന്നുള്ള സങ്കല്പം മഹത്തരമാണ്. ഈ ദേശീയതയാണ് മഹാഭാരതത്തിന്റെ ധർമ്മസങ്കല്പം. അതുകൊണ്ട് ഭാരതം ആം അരുത് ഇങ്ങനെ അനുമതിയും വിലക്കും നൽകി മനുഷ്യകുലത്തെ നയിക്കാൻ പ്രാപ്തമായി കാലമുള്ളിടത്തോളം കാലം അതിജീവനത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നീതി ഇവയ്ക്ക് വിഘാതം വരുത്തുന്ന ചിന്തയോ വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നുണ്ടായാലും ആ തെറ്റുകാരനെ പിന്തുടർന്ന് പ്രതിവിധിയുണ്ടാക്കുക എന്നതാണ് സർവസാക്ഷിയും നിയന്താവും വിധിയുമായി വർത്തിക്കുന്ന ഒരു ദേശീയത ഈ പ്രതിവിധിയിൽ ഉണ്ടെന്നുള്ള സങ്കല്പം മഹത്തരമാണ്. ഈ ദേശീയതയാണ് മഹാഭാരതത്തിന്റെ ധർമ്മസങ്കല്പം. അതുകൊണ്ട് ഭാരതം ആം അരുത് ഇങ്ങനെ അനുമതിയും വിലക്കും നൽകി മനുഷ്യകുലത്തെ നയിക്കാൻ പ്രാപ്തമായി കാലമുള്ളിടത്തോളം കാലം അതിജീവനത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി നാരായണൻ അടിയോടി.
2: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരു വിലയ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീത ഗായികയായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. MLA അവാർഡ് 2026 അനുമോദന പരിപാടി തൃശൂർ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ്സുയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, വി മധുസൂദനൻ നായരുടെ അവൻ ഇവിടെ ഇല്ല എന്ന കവിത, ആലാപനം കെ ദീപ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഓലച്ചോട്ട്, വടക്കൻ കേരളത്തിൻ്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു എന്നിവ കേൾക്കാം. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 ഓർമ്മകളുടെ സംഗീതം. 10 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. വേങ്ങാട് സൗത്ത് UP സ്കൂളിലെ

അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 നാണി കുന്നോത്തുപറമ്പയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്. 12:40 നാടകഗാനങ്ങൾ. 1 മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. രണ്ട് 30 ചാക്യാർ കുത്ത്, മാണി ദാമോദർ ചാക്യാർ അവതരിപ്പിച്ചത്. 3 മണിക്ക് ആകാശവാണി ടെലികീസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.

0: London last night. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: കാവ്യാഞ്ജലി. ഇന്ന് വി മധുസൂദനൻ നായരുടെ അവൻ ഇവിടെയില്ല എന്ന കവിത. ആലാപനം കെ ദീപ.

സ്വപ്നങ്ങൾ, ആരെയും ഉറക്കാത്ത സ്വപ്നങ്ങൾ, ധ്യാനങ്ങൾ, ആകാശഭേദിയാമാത്മസഞ്ചാരങ്ങൾ.

0: കഴിവുറക്കങ്ങൾ തരാതെ പോകൂ.
1: നിങ്ങൾ കേട്ടത് വി മധുസൂദനൻ നായരുടെ അവൻ ഇവിടെയില്ല എന്ന കവിത. ആലപിച്ചത് കെ ദീപ.
2: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം എസ് ജാനകി പാടിയ ഗാനം നന്ദകുമാര നവനീത ചോര എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി ജി വേണുഗോപാൽ പാടിയ ഗാനം ഊണിലും ഉറക്കത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ എന്നാരംഭിക്കുന്നു.

0: ഇതോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15 കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിന് സമീപം എസ് പി സി എ ബിൽഡിംഗിൽ കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് ഗുണഭോക്തൃ ഗ്രാമസഭ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കിളാഞ്ചേരി അങ്കനവാടി പരിസരത്ത് നടക്കും. കാവിൻമൂല വ്യാപാരി വ്യവസായി സമിതിയും സീനിയർ സിറ്റിസൺ ഫോറം കാവിൻമൂല യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാനാമൃതം പാട്ടുകൂട്ടായ്മയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എ ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഓപ്പൺ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് രാവിലെ 9 മണി മുതൽ വായനശാലയിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 62 38 31 85 48 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കാസർഗോഡ് 2-ാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള 2-ാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ 14 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 46 39 77 94. കല്യാശ്ശേരി ഇ കെ നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് 14 സ്പോട്ട് അഡ്മിഷൻ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മുതൽ 10 വരെ. കണ്ണൂർ സർവകലാശാലയുടെ വുഡ് ആൻഡ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠന വകുപ്പിൽ പുതുതായി ആരംഭിക്കുന്ന അപ്രന്റിസ്ഷിപ്പ് എംബഡഡ് ഡിഗ്രി പ്രോഗ്രാമിൻ വുഡ് ആൻഡ് ബാംബു ടെക്നോളജി ത്രിവത്സര പ്രോഗ്രാമിന് ഓൺലൈനായി ഈ മാസം 24 വൈകുന്നേരം 5 മണി വരെ അപേക്ഷിക്കാം. അസാപ്പ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന NSQF ലെവൽ 4 സർട്ടിഫൈഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79 07 82 83 69. കണ്ണൂർ ഗവൺമെൻറ് ITIയിൽ നിന്നും 2023 ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡിപ്പോസിറ്റും സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകളും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15-ാം തീയതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷ നൽകേണ്ടതാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ബദിയടുക്ക കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗത്വമുള്ള എല്ലാ കർഷകരും 17-ാം തീയതി AIM പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കൃഷിഭവനിൽ വിവരമറിയിക്കണമെന്ന് ബദിയടുക്ക കൃഷി ഓഫീസർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ August 31 കാഞ്ഞങ്ങാട് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04 672 2067. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 8:30 മുതൽ 10 മണി വരെ. സംസ്ഥാനതല കർഷക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവൻ, തദ്ദേശ സ്ഥാപനം, കൃഷിക്കൂട്ടങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം, മികച്ച കർഷകർ തുടങ്ങിയവർക്കായാണ് പുരസ്കാരങ്ങൾ. അപേക്ഷ കൃഷിഭവനുകളിൽ ലഭിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 എസ് ശ്രീജിത്തിൻ്റെ ഗാനമഞ്ജരി. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പ്?
5: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
11: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-777-6928.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
15: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
15: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0409026633-9847-484950-8893-94958.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
17: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
19: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: കോളേജ് ഓഫ് കൊമേഴ്സ്.

0: വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

അറിയിപ്പ്: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിൻ്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITIFM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു എന്നിവ കേൾക്കാം.

7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ.

0: പറയുന്നു.
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകി അമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവും അടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
3: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീത മഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകി അമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകി അമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
2: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2nd സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയൻഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണ ശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃക ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൌൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൌൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
4: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
2: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സദാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M.ലിജു മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാരുടെ സദ്യക്ക് ട്രെയിൻ നമ്പർ 195/78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 19 മിനിറ്റും 1:66:49 പോണ്ടിച്ചേരി മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് 18 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
8: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

ഒരാൾ നടക്കുന്ന വഴി അയാളുടെ ജീവിതത്തിൻ്റെ അടയാളമാണ്. ഭൂമിയുടെ നേർനിരപ്പിനെ പലതായി വിച്ഛേദിച്ചുകൊണ്ട് കാലുകൾ കോറിയിടുന്ന ജീവിതാലേഖനങ്ങളാണ് വഴികൾ. നിറങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ നിറപ്പിച്ച അടയാളങ്ങൾ. ഓരോ വഴിയും ഓരോ ജീവിതമാണ്. അതികാലത്തുണർന്ന് അന്തിചായുമ്പോൾ ഇരുളിലേക്കിഴഞ്ഞവസാനിക്കുന്ന ഇഴജീവിയെപ്പോലെ പെരുവഴി വളഞ്ഞു പുളഞ്ഞു കിടന്നു. അങ്ങ് കേക്ക് നിന്നും നീണ്ടു നീണ്ടുവരുന്ന വീതിയുള്ള ഞങ്ങളുടെ നടവരമ്പ്, അത് ഞങ്ങളുടെ നാഷണൽ ഹൈവേയാണ്. നടവരമ്പിൽ ആളൊഴിഞ്ഞ നേരമില്ല. എല്ലാ നേരത്തും തിരക്കാണ്. ഓരോ നേരവും ഓരോ യാത്രക്കാർ കൈയടക്കി വച്ചിരുന്നു. ജീവിതം പോലെ ചലനാത്മകമാണ് നടവരമ്പും. വീടിന് മുന്നിലൂടെ കണ്ടം മുറിച്ച് കടന്നു പോകുന്ന കാൽനടത്താരയിലാണ് പുലരി പ്രഭാത സവാരിക്കിറങ്ങുന്നത്. ഉദയാരംഭം കിളറിയ വെള്ളച്ചേല ചുറ്റി കാലുമം കഴുകുമ്പോഴേക്കും മംഗലാപുരത്തേക്കുള്ള മലബാർ വണ്ടിക്ക് പോകാനായി തീവണ്ടി ആഫീസിലേക്കുള്ള ആദ്യ നടത്തക്കാരിറങ്ങും. തൃക്കരിപ്പൂർ സ്റ്റേഷനിൽ വേഗത്തിൽ എത്താനുള്ള ധൃതി പിടിച്ച നടത്തമാണ്. ഓട്ടവുമല്ല നടത്തവുമല്ല. അതിനിടയിലാണ് നടവരമ്പിലെ ആദ്യ മനുഷ്യരെ കാണുക.

പുഴ കടന്ന് കണ്ണൂരിൽ നിന്നും വരുന്നവർ മംഗലാപുരത്ത് ആദ്യമായി ആശുപത്രിയിലേക്ക് പോകുന്നവർ, വടക്ക് പച്ചക്കറി ചന്തയിലേക്ക് പോകുന്നവർ,

തൃക്കരിപ്പൂരിലെ കച്ചവടക്കാർ, ആധാരമെഴുത്തുകാർ, ടൈലർമാർ, രാവിലെ ട്യൂട്ടോറിയം പോകുന്നവർ, പയ്യന്നൂരിൽ ചന്തയ്ക്ക് പോകുന്നവർ, രണ്ടാം ഘട്ട യാത്ര അങ്ങനെ തുടങ്ങും. പിന്നീട് അങ്ങോട്ട് നടവരമ്പിൽ തിരക്കായിരിക്കും. തൃക്കരിപ്പൂർ സ്കൂളിലേക്കും സെൻറ് പോൾസ് സ്കൂളിലേക്കും പോകുന്ന കുട്ടികളുടെ ബഹളമാണ് പിന്നെ നടവരമ്പിനെ ശബ്ദായമാനമാക്കുന്നത്. പാൽ സൊസൈറ്റിയിലേക്ക് പാലുകൊണ്ടു പോകുന്നവർ വെള്ളൂരിൽ നിന്നും കലങ്ങൾ കൂട്ടയിൽ വെച്ച് തലയിൽ ചുമന്നുവരുന്ന കൊയത്തിമാർ പറക്കൂട്ടയും വളക്കൂട്ടയും കുഴിക്കൂട്ടയും കൊണ്ടുവരുന്ന വെള്ളൂരിലെ കൂട്ടമടയുന്നവർ, അങ്ങനെ പലതരം മനുഷ്യരുടെ യാത്രയാണ് ഉച്ചയോടെ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രകളെല്ലാം തിരിച്ചു നടത്തങ്ങളാണ്. പോയവരൊക്കെ അതേ നടവരമ്പിലൂടെ തിരിച്ചു നടക്കുന്നു. നേരം സന്ധ്യയാകുമ്പോഴേക്കും രാവിലെ വന്നവരൊക്കെയും അതുപോലെ തിരിച്ചു പോകുന്നതും കാണാം. പല മനുഷ്യർ, പല ജീവിതങ്ങൾ മണ്ണിൽ സ്വയം അടയാളപ്പെടുന്നു. തേങ്ങ പറിക്കുന്ന നീണ്ട മുളയേണിയുമായി നടവരമ്പിലൂടെ ചെറുകാനത്ത് നിന്നും നടന്നു വരുന്ന ഗോപാലേട്ടൻ, ആകാശത്തിന് മുകളിലേക്ക് മുളയേണി ചാരി വെച്ച് തുമ്മാൻ തിന്ന് ചിരിക്കുന്നു. ഗോപാലേട്ടൻ്റെ കൽനടയുടെ ഗ്രാഫ് ഈ നടവരമ്പിലുണ്ട്. വെളുത്ത മുണ്ടും കറു ബാഗുമായി പുഴ കടന്നു വരുന്ന അന്നൂരിലെ പത്മനാഭൻ മാഷ്, മലയാളത്തിൻ്റെ കാവ്യ സൗഭഗത്വം ഈ നടപ്പാതയ്ക്ക് കൈവന്നത് പത്മനാഭൻ മാഷുടെ കാൽനടയിലൂടെയാണ്. കണ്ണിൽ ആളിപ്പടരുന്ന വിപ്ലവവും ഒമ്പൻ മീശയും തെരുവൻ മുണ്ടും അരയിൽ തിരുകിയ മൂർച്ചയേറിയ കത്തിയാളുമായി തീപ്പിടിച്ചു വരുന്ന ചെറുവാനത്തെ കണ്ണാട്ടൻ, നീണ്ട പ്രസംഗമാണ് കണ്ണേട്ടൻ്റെ സ്പെഷ്യൽ. എസ് എ ഡാങ്കയും ബി ടി രണദിവയും എ കെ ഗോപാലനും ഇ എം എസും കണ്ണേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് കുളിച്ചു കയറി നടവരമ്പിൽ ചൊപ്പുചുറ്റി വെയിൽ കൊള്ളാനിരുന്നു. മടക്കി ചുരുട്ടിയ കൈതോലപ്പായയുമായി ആടിയാടി വരുന്ന ചെറുകാനത്തെ കാരിച്ചിയേട്ടി, തലയിക്കെട്ടും വെളുത്ത മുണ്ടും കുപ്പായവുമായി അക്കരെ നിന്നും വരുന്ന ചുമ്മണി മാപ്പിള, ചുളിവില്ലാത്ത വെളുത്ത കുപ്പായവും വെളുത്ത മുണ്ടും കറുത്ത മുടിയും കറുത്ത മീശയും വെളുത്ത മന്ദസ്മിതവുമായി മുണ്ടിൻ്റെ കൊന്തല പിടിച്ച് സൂക്ഷിച്ച് നടന്നു പോകുന്ന ഭാസ്കരൻ മാസ്റ്റർ, സദാസമയവും ചിന്താമഗ്നനായി കൈ പിറകിൽ കെട്ടി നടക്കുന്ന പി പി കെ മാഷ്, കറുത്ത ബേഗും കയ്യിൽ ചുരുട്ടിപ്പിടിച്ച കൈലേസും തിളങ്ങുന്ന വാച്ചും കട്ടിക്കണ്ണടയും അലസമായി പാറിപ്പറക്കുന്ന മുടിയിഴകളുമായി തൃക്കരിപ്പൂരിൻ്റെ ഒരേയൊരു കലാകാരൻ മാഷ്, അനിരൻ ചിത്രശാല എന്ന കെ കെ മാഷ്, അങ്ങനെ എത്രയെത്ര മനുഷ്യരുടെ കാൽനടത്തങ്ങൾ

മനുഷ്യർ മണ്ണിൽ നടന്ന് നടന്ന് സ്വയം വഴികളായി രേഖപ്പെടുന്നു. വീടിന് മുന്നിലെ വീതിയേറിയ നടവരമ്പ് ഒരു ചരിത്ര സ്മാരകമാണ്. വഴികൾ നിങ്ങളുടേത് മാത്രമല്ല, ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ ജനിതക സ്മൃതികളിൽ ഈ വഴികൾ അനാദികാലം മുതൽക്കേ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. നടവരമ്പിലൂടെ കടക്കാൻ മറന്നുപോയ കോഴിക്കൂട്ടിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്ന കുറുക്കൻ പറഞ്ഞു, ഞാൻ നടക്കുന്ന വഴികളിലൊക്കെ എൻ്റെ അതിജീവനത്തിൻ്റെ ചോരത്തുള്ളികളും കോഴിത്തൂവലുകളും ഉണ്ടെന്ന് ഉറങ്ങാൻ പൂച്ചയും കറ്റൻ നരിയും പറഞ്ഞു. നടവരമ്പിലെ പച്ചപ്പുല്ലിൽ വെയിലുകൊള്ളുന്ന നിർക്കോലിയും ഏക്കൻ തവളയും എഴുത്തച്ഛൻ്റെ ചക്ഷുശ്രവണനും ദർദുരത്തിനും അപ്പുറം ഹിംസാരഹിതമായ രാമായണ പാഠം സാധ്യമാണെന്ന് പഥികരെ പഠിപ്പിച്ചു. മുലക്കുഞ്ഞുങ്ങളെ വാക്വാ വാക്വാ എന്ന മൺസൂൺ റൈം ചൊല്ലിപ്പഠിപ്പിക്കും.

ഉണ്ടക്കോഴി പറഞ്ഞു. തവളക്കണ്ണൻ നെല്ല് ചാഞ്ഞ ഈ ചളിവരമ്പ് ഞങ്ങളുടെ മക്കളുടെ നഴ്സറിയാണ്. നൂറുകണക്കിന് മുട്ടക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നെച്ചിങ്ങയുടെ അമ്മ ഹൃദയം പറഞ്ഞു, ഇത് ഞങ്ങളുടെ പ്രസവ വാർഡ്. ഈ മണ്ണിലെ അവസാനത്തെ ജീവിതമാണ്. ഞങ്ങളെ ചവിട്ടിയരച്ച് കൊല്ലരുതേ.

അത് വഴികളെക്കുറിച്ച് തന്നെ പലതരം നാട്ടുമനുഷ്യരെന്ന പോലെ പലതരം നാട്ടുവഴികളുമുണ്ട്. നിറയെ വേലിപ്പൂക്കളും ചാണോക്കിളികളും മതിക്കുന്ന വഴികൾ, ശരീരത്തെ കോറി വരയുന്ന മുൾച്ചെടികൾ പടർന്ന വഴികൾ, ഒരാൾക്ക് മാത്രം നടക്കാവുന്ന തീരെ ഇടുങ്ങിയവ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നീളവും വീതിയുമേറിയ നീണ്ട ഇടവഴിത്താരകൾ, ചെമ്പകമിറങ്ങി കുളിയനും ചാമണ്ടിയും പുറത്തിയും മാത്രം നടക്കുന്ന വെയിൽ നിഴൽ ചിത്രങ്ങൾ എഴുതുന്ന നട്ടുച്ച വഴികൾ, പലതരം നാട്ടുമനുഷ്യരെന്ന പോലെ പലതരം വഴികൾ. കാലത്തിൻ്റെ ചിതൽക്കുറ്റുകൾ അടർന്ന ഇടവഴികൾ, നടവഴികൾ, പെരുവഴികൾ, വഴികൾ, അങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിലായി കുത്തനെയും നീളത്തിലും ചാരനെയും വളഞ്ഞും പുളഞ്ഞും കിടന്നു. അതെ, വഴികളെക്കുറിച്ച് തന്നെ. നിങ്ങളെ ഒരിക്കലും ഒരിക്കലും അടയാളപ്പെടുത്തി വെക്കാത്ത താറിട്ട റോഡുകളെക്കുറിച്ചല്ല. റോഡുകൾ എന്നാൽ അത് എല്ലാവർക്കും ഗ്രഹിക്കാവുന്ന മാനക ഭാഷ പോലെയാണ്. എല്ലായിടത്തും ഒരേ നിറം, ഒരേ രൂപം, ഒരേ നിസ്സംഗഭാവം. റോഡുകൾക്ക് കാലദേശങ്ങളില്ല. എല്ലായിടത്തും റോഡുകൾ ഒരുപോലെയാണ്. എന്നാൽ നീണ്ട വഴിത്താരകൾ അങ്ങനെയല്ല. വെയിലും മഴയും പൂക്കളും നിറഭേദങ്ങളുമായാണ് ഓരോ ദേശത്തിൻ്റെയും വഴിയെ നിർണയിക്കുന്നത്. പാടത്തെ നടവരമ്പ് പോലെ ആയിരിക്കില്ല പാറപ്പുറത്തെ വഴികൾ. ഇടനാടൻ ചെങ്കൽ കുന്നുകൾക്കിടയിലൂടെ, താരിപ്പുല്ലുകൾക്കുള്ളിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികൾ യൂറോപ്യൻ ചിത്രകലയെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മേരുപർവ്വതത്തെ ചുറ്റിവരിഞ്ഞ വാസുകിയെപ്പോലെയാണ് നടന്നു നടന്ന് രൂപപ്പെട്ട് കുന്നിന്മുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികൾ. എല്ലാ വഴിത്താരകളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട് റോഡ് അതിൻ്റെ മാനകരൂപത്തിൽ പെരുത്ത ശരീരത്തോടെ ഏകദാനമായി വിലങ്ങനെയും കുത്തനെയും കിടന്നു. കുറുക്കുവഴികളോ എളുപ്പവഴികളോ വേഗമെത്തുന്ന വഴികളോ ഇടവഴികളോ നടവഴികളോ ഒന്നും റോഡ് അനുവദിച്ചില്ല. എല്ലായിടത്തേക്കും ഒറ്റ റോഡ് മാത്രം. റോഡ് വന്നതോടുകൂടി കാൽനടക്കാരുടെ അടയാളങ്ങൾ ശേഷിപ്പിച്ച നാട്ടുവഴികൾ, ഇടവഴികൾ, നടവരമ്പുകൾ ഓരോന്നോരോന്നായി ഇല്ലാതായി. എങ്കിലും മതിൽക്കെട്ടുകളോ വേലിക്കെട്ടുകളോ ഇല്ലാത്ത തൃക്കരിപ്പൂരിലെ കടപ്പുറം നാട് മാത്രം നടക്കുന്നതൊക്കെയും വഴികളായി അനുവദിച്ചു. കടപ്പുറമെന്നാൽ മതിൽക്കെട്ടുകളില്ലാത്ത വിശാലതകളുടെ നാടാണ്. കടലിലേക്ക് പ്രത്യേക വഴികൾ ഒന്നുമില്ല. ഏതിലൂടെയാണോ നടക്കുന്നത് അതുതന്നെയാണ് കടലിലേക്കുള്ള വഴികൾ. കടപ്പുറം വഴികളുടെ നാടുകൂടിയാണ്. ആര് നടന്നാലും എല്ലാ കാലുകളെയും റോഡ് മായ്ച്ചു കളയുന്നു. റോഡിൽ കാലുകളുടെ രേഖാചിത്രങ്ങളില്ല. ഇക്കാണുന്ന റോഡുകളൊക്കെ ഖനനം ചെയ്താൽ കാൽനടത്താരയുടെ ഫോസിലുകൾ കണ്ടെത്താം. നടന്നു തീർന്നുപോയ കാലുകൾ മനുഷ്യൻ്റെ, കുറുക്കൻ്റെ, തവളയുടെ, ഉണ്ടക്കോഴിയുടെ,

0: ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: രണ്ടായിരത്തി 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനം. ഗാനരചന പി ജെ ആന്റണി. സംഗീതം എ എം ജോസഫ്.

0: ദൈവവും മനുഷ്യനും എന്ന നാടകത്തിൽ സീറോ ബാബു പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പി ജെ ആന്റണി, സംഗീതം എ എം ജോസഫ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 14 രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 04-672-21-7018. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിംഗ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 04-994-25-6027. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഒ ടി ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ ഇന്റർവ്യൂ ഈ മാസം 14, ഡയാലിസിസ് ടെക്നീഷ്യൻ 16, ഒ ടി ടെക്നീഷ്യൻ 17, ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 18 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ രാവിലെ 10:30 വാക്കിൻ ഇന്റർവ്യൂ നടക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ എന്നീ ഒഴിവുകളിൽ 59 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മുൻപരിചയമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് കെ എ പി 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം എത്തിച്ചേരേണ്ടതാണ്. ഇടനീർ ജി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-46-35-90-95. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് എൽ പി എസ് ടി മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 14 രാവിലെ 10 കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 04-994-25-5033. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബി ടെക് ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04-994-25-6162. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ മ്യൂസിക് പഠന വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് പി എച്ച് ഡി ആണ് യോഗ്യത. അഭിമുഖം നാളെ രാവിലെ 10:30. ഫോൺ നമ്പർ 04-972-80-6404. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം വരെ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 സെന്തൂരപ്പൂവേ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൾ തൻ സ്വർണമുകിലെ, സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷേ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിനുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിൻ്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും.

0: ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ആം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
0: വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹുങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
4: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ,
3: എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
8: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്താ.

ഇത് പഹാടി എന്ന രാഗമാണ്. പഹാഡ് എന്നാൽ ഹിന്ദിയിൽ മല എന്നാണ് അർത്ഥം. മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ രാഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേര് ധന്യമായി. പഹാടി ശങ്കരാഭരണത്തിൻ്റെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ ബിലവൽ എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. പക്ഷെ ബിലവലിൽ ഇല്ലാത്ത പല അന്യസ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, ശുദ്ധ ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദം വരുന്നുണ്ട്. അവിടെ സാധാരണ ഗാന്ധാരവും അന്തരഗാന്ധാരവും ഒരേപോലെ ഉപയോഗിക്കുന്നു. ഇവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്, ഇവിടെ കൈശിക നിഷാദവും വരുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് എന്ന ഗാനം പഹാടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന്റെ സംഗീതം ബിജിബാലാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

അനിൽ പനച്ചൂരാൻ എന്ന കവി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മനോഹരമായ ഒരു രചനയും കൂടിയാണിത്. കാട്ടുതീയിൽ പെട്ടുപോകുന്ന അമ്മക്കിളിയുടെയും കുഞ്ഞിക്കിളികളുടെയും കഥയിലൂടെ ഈ സിനിമയ്ക്കുള്ളിലെ മറ്റൊരു കഥയാണ് അദ്ദേഹം പറയുന്നത്.

0: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
1: നിങ്ങൾക്കറിയാമോ, ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കാമറൂണിന്റെ ഇതിഹാസ താരം റോജർ മില്ലയാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. 1994 ഫിഫ ലോകകപ്പിൽ റഷ്യക്കെതിരെ ഗോൾ നേടുമ്പോൾ അദ്ദേഹത്തിന് 42 വയസ്സായിരുന്നു. കാമറൂൺ ദേശീയ ടീമിനായി 3 ലോകകപ്പുകളിൽ റോജർ മില്ല കളിച്ചിട്ടുണ്ട്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
4: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
3: പിന്നെങ്ങനെ?
4: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
5: ട്രെഡി മിക്സ് കറി പൗഡർ
1: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
6: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
7: എല്ലാവർക്കും സ്നേഹസ്വാഗതം ദർപ്പണത്തിലേക്ക്.
6: അതെ
7: ചേട്ടാ, ഗുഡ് മോർണിംഗ്.
6: ആ ഗുഡ് മോർണിംഗ്.
7: സുഖല്ലേ?
6: ദാ ഇത്ര നേരം നല്ല സുഖമായിരുന്നു. ഇനിയിപ്പോ
7: ചായ ഒക്കെ കുടിച്ചിട്ടല്ലേ വന്നത്?
6: ആ ചായ കുടിച്ചു
7: പിന്നെ.
6: അല്ല, ഒരു നിമിഷം, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
7: പ്രശ്നോ? എന്ത് പ്രശ്നം?
6: അല്ല, പതിവില്ലാത്ത ഒരു കുശലം ചോദിക്കല്, സ്നേഹത്തോടെ ഉള്ള സംസാരം എന്തോ എനിക്ക് അങ്ങോട്ട്
7: ലഹിക്കുന്നില്ല അല്ലേ?
6: ഇല്ല.
7: എന്നാ ചേട്ടൻ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ കാര്യം പറയാം.
6: എന്താ കാര്യം?
7: സത്യം പറഞ്ഞ ചേട്ടനെ ഞാനും കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചത്.
6: എനിക്കെന്ത് വിഷമം?
7: അല്ല, വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയ മുതല് ചേട്ടന്റെ അവസ്ഥ വളരെ പരിതാപകരല്ലേ?
6: ഓ,
7: ജർമ്മനി ജർമ്മനി ഡെന്നീസ് ഉണ്ടാവ് എന്നും പറഞ്ഞു നടന്നിരുന്ന ചേട്ടൻ അവര് തോറ്റപ്പോ ഉണ്ടാവോ ഏതുണ്ടാവ്, എന്റെ ടീം ബ്രസീലാന്നും പറഞ്ഞു നടന്നു. പിന്നെ സ്ഥിരം പല്ലവി, ബ്രസീല് നെയ്മറ്, ബ്രസീല് നെയ്മറ്. അപ്പൊ അതാ വരുന്നു ബ്രസീൽ നോർവേ മത്സരം. ബ്രസീലിന്റെ കാര്യവും തഥൈവ. ചേട്ടൻ പിന്നെ വെറുതെ ഇരിക്കുവോ? അപ്പൊ തന്നെ മറുകണ്ടം ചാടി പോർച്ചുഗലിന്റെ കൂടെയായി. അടുത്ത മത്സരത്തില് സ്പെയിനെതിരെ ഒരു ഗോള് പോലും അടിക്കാതെ അതാ പോർച്ചുഗലും പോയി. പിന്നെ ഫ്രാൻസ് മൊറോക്കോ മത്സരം വന്നു. ഞാൻ മൊറോക്കോയുടെ കൂടെ എന്നും പറഞ്ഞ് ഉറക്കളച്ച് കളി കണ്ടു. മൊറോക്കോ 0-0 പുറത്തായി. അതെന്താ ചേട്ടാ ചേട്ടന്റെ ഇഷ്ട ടീമൊക്കെ ഇങ്ങനെ തോറ്റു തോറ്റു പോകുന്നത്?
6: ആര് പറഞ്ഞു എന്റെ ഇഷ്ട ടീം തോൽക്കും? എന്റെ ടീം ഇനി മുതല്?
7: അയ്യോ ചതിക്കരുത്, പ്ലീസ് ഒന്നും പറയണ്ട.
6: അതെന്താ?
7: എന്റെ ഇഷ്ടപ്പെട്ട ടീം ഇനിയുള്ള മത്സരത്തിൽ കളിക്കുന്നുണ്ട്. ചേട്ടൻ അവരെ എങ്ങാനും ഇഷ്ടം പറഞ്ഞ അവരും തോൽക്കും.
6: ഓ
7: ആ,
6: ഇപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി.
7: എന്ത്?
6: ഒന്ന്, വേലിലിരിക്കണ പാമ്പിനെ എടുത്ത് വെറുതെ തോളിൽ ഇടരുത്.
7: നെക്സ്റ്റ്,
6: ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു മത്സരം വെച്ചാൽ അതിന്റെ വേൾഡ് കപ്പ് ചേച്ചിക്ക് തന്നെ.
7: ആ, ഒരു വടികൊടുത്തടി വാങ്ങൽ മത്സരം വെച്ചാ അതിന്റെ വേൾഡ് കപ്പ് ചേട്ടനും കിട്ടും. അപ്പോ ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിൽ.
6: അല്ല ചേച്ചിക്ക് മതിയാക്കാനായില്ലേ?
7: അല്ലപ്പ എനിക്ക് മെസ്സേജ് വായിക്കണ്ടേ?
6: ഓ, ഞാൻ വിചാരിച്ച്.
7: ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറയിലെ ഫുട്ബോൾ പ്രേമികളും പങ്കെടുത്ത ജാലകം ഇഷ്ടമായി.
6: ശരി,
7: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ മെസ്സേജാണ്.
6: ഓക്കെ.
7: കെ വി ധനേഷ്, അൽഫോൺസ്, ലേടത്ത് ജൗഹർ, സഹദ് എന്നീ കളിക്കാര് തങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ച ജാലകത്തെ കുറിച്ചാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
6: ശരി, ഒരു കാലത്ത്

0: ആകാശവാണിയുടെ ഫുട്ബോൾ വിവരണങ്ങൾ ഞങ്ങൾക്ക് ആവേശം പകർന്നവയാണ്. സന്തോഷ് ട്രോഫി വിവരണങ്ങൾ ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ലോകകപ്പ് വിശകലനങ്ങൾ കേട്ടപ്പോൾ അത് വീണ്ടും അയവിറക്കാൻ അവസരം ഉണ്ടായി എന്ന് ബാലനാരായണൻ കതിരൂർ.
1: രജനി നാരായണൻ വെള്ളുവയൽ 4-ാം തീയതിയിലെ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്.
0: ശരി.
1: ശോഭനം പാട്ടുകൂട്ടായ്മ, അതേക്കുറിച്ച് കേട്ടപ്പോ വളരെ അഭിമാനം തോന്നി എന്ന്.
0: അപ്രതീക്ഷിത ദുരന്തം ഉണ്ടാവുമ്പോൾ പകച്ചു പോകുകയാണ് നാം.
1: ശരിയാ. അല്ല ചേട്ടൻ എന്താ അത് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കുന്നത്?
0: അല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ച ദുരന്തമാണല്ലോന്ന് ഓർത്തിട്ട്.
1: ചേട്ടാ, വീണ്ടും വടിയെടുത്തന്റെ കയ്യിൽ തരല്ലേ, ബാക്കി വായിക്കും.
0: ദുരന്തങ്ങൾ അപ്രതീക്ഷിതങ്ങൾ ആവും. എന്നാൽ അതിനെ നേരിടാൻ ചെങ്ങളായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സജ്ജം പദ്ധതി വിശദീകരിച്ച ജാലകം പുത്തൻ ഉണർവും പ്രതീക്ഷയുമാണ്. ദുരന്തം നേരിടാൻ അവർ നടപ്പാക്കുന്ന ഈ മാതൃക ഓരോ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് നെടുവല്ലൂർ ശശി, ഇരിക്കൂർ. ചെങ്ങളായി പഞ്ചായത്തിലെ സജ്ജം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾക്ക് കൂടി പ്രചോദനമാവട്ടെ എന്ന് കുറ്റേരിയിൽ നിന്ന് വിമല.
1: സത്യം പറയാമല്ലോ.
0: അയ്യോ ചേച്ചി, സത്യം പറയണ്ട, ഇത് കേട്ട് മടുത്ത്.
1: ഹലോ, ഈ സത്യം എന്റേതല്ല, തളിപ്പറമ്പിലെ TP മായാമണി ടീച്ചറുടേതാണ്. ഇന്ന് വലിയൊരു ചക്ക മുറിച്ച് പാകപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു.
0: ശരി.
1: സ്വാഭാവികമായ ബുദ്ധിമുട്ട് കാരണം എനിക്കും ചക്കപ്പണി സൊല്ലപ്പണി തന്നെയായിരുന്നു. സൊല്ലപ്പണി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ?
0: ഇല്ല, മനസ്സിലായില്ല.
1: അതൊരു ഇഷ്ടമില്ലാത്തൊരു പണി. ചക്ക മുറിക്കുന്നത് അത്ര ചിലർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കഴിക്കുന്ന പോലെ എളുപ്പമല്ലല്ലോ അത്. അതുകൊണ്ട് പകുതി ഭാഗം ആലക്കത്തെ സുധയ്ക്ക് കൊടുത്തു.
0: ശരി.
1: ആലക്കെന്ന് പറഞ്ഞാൽ അയൽപക്കം.
0: അയൽപക്കം.
1: അങ്ങനെ ബാക്കി ചക്ക പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ ടാക്കീസ് കേട്ടത്. ആദ്യമായിട്ടാണ് ഈ ടാക്കീസിൽ വരുന്നതും കേൾക്കുന്നതും. അത് കുറച്ച് കഷ്ടമായി അല്ലേ? എം ജയചന്ദ്രൻ സാറിന്റെ സംഗീത ജീവിതാനുഭവങ്ങൾ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ജോലിയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞതേയില്ല എന്നാണ് ഇവരെഴുതിയിട്ടുള്ളത്. അടുത്ത മെസ്സേജും അതേക്കുറിച്ച് തന്നെയാണ്, ചേട്ടൻ വായിച്ചു.
0: ജൂലൈ 5 കണ്ണൂർ ടാക്കീസ്. എം ജയചന്ദ്രന്റെ അനുഭവങ്ങളും ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷേപണം ചെയ്തത് വളരെ ഇഷ്ടമായി എന്ന് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത, KP ജാനകി പരിപ്പായി എന്നിവരും എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, അടുത്തത് ഗൃഹരശ്മി പരിപാടിയെ കുറിച്ചാണ്. രാഗ പൂവത്തൂരിന്റെ മെസ്സേജാണ്. ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. 6-ാം തീയതി സുരേഷ് കാനം പങ്കെടുത്ത ഗൃഹരശ്മി ശ്രോതാക്കളെ ബോധവൽക്കരിച്ച നല്ലൊരു പരിപാടിയായി മാറി. ഇന്ന് നമ്മുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകൾ ഇരകളെ വീഴ്ത്താൻ കാണാ വലവിരിച്ച് നിൽക്കുകയാണ്. ഇവരുടെ വലയിൽ കൂടുതലും കുരുങ്ങുന്നത് കൗമാരക്കാരായ കുട്ടികളാണെന്ന സത്യം ഞെട്ടിക്കുന്ന വാർത്തയാണ്. വളരെയേറെ ചിന്തിപ്പിക്കാനും മുൻകരുതലെടുക്കാനും പ്രേരിപ്പിച്ചു ഈ പരിപാടി എന്നാണ് രാഗാപുവത്തൂർ എഴുതിയിട്ടുള്ളത്. അടുത്ത മെസ്സേജ് ചേട്ടനുള്ളതാണ് കേട്ടോ.
0: ആൻലിയ എൻ സന്തോഷ് കുട്ടിയാട്ടൂർ.
1: ഇത് ഒരു മംഗ്ലീഷ്.
0: 23-ാം തീയതി രാവിലെ കാവ്യാഞ്ജലിയിൽ കേൾപ്പിച്ച MK ഗോപകുമാറിന്റെ മധുര സ്മൃതി എന്ന കവിത കേട്ടപ്പോൾ കണ്ണുകൾ
1: നനഞ്ഞുപോയി. ഇല്ല, ആയിട്ടില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം
0: ശരിയാക്കാം. പെറ്റമ്മയുടെ സ്നേഹത്തിന്റെ വിശാലത അടയാളപ്പെടുത്തിയ നല്ല ഒരു കവിതയായിരുന്നു ഇത്.
1: അടുത്തത് ലതീഷ് കുന്നുമ്മൽ ആലപ്പടമ്പിന്റെ മെസ്സേജാണ്. സയൻസ് കഫേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കേരളത്തിലെ പ്രകൃതി സംരക്ഷണ മാതൃകകളായ കാവുകളും സർപ്പക്കാവുകളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സയൻസ് കഫേയിൽ ഡോക്ടർ മനോജ് കൃഷ്ണൻ സംസാരിച്ചത് കാലിക പ്രസക്തമായിരുന്നു. നമ്മുടെ നാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കാവുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും വരും തലമുറയ്ക്കായി അവ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തതയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് കാർത്തിക കണ്ണൂരിന്റെ
0: മംഗ്ലീഷ്. രാവിലെ 8 മണി വരെയുള്ള എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കാറുണ്ട്. സൺഡേ മാത്രം ഫുൾ ഡേ കേൾക്കാറുള്ളൂ. ഫ്ലൈ ഹൈ പ്രോഗ്രാമിൽ UPSC എക്സാം ആയി റിലേറ്റഡ് പോസ്റ്റ് എക്സാംസ് പാറ്റേൺ, സെക്കൻഡറി സ്കൂൾ സ്റ്റഡീസ്, കോളേജ് സ്റ്റഡീസ് എന്നിവയൊക്കെ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യാമോ?
1: നമുക്ക് ചെയ്യാല്ലേ. അതെ. അടുത്തത് റീത അജിത് കുമാർ പൂതപ്പാറ. 3-ാം തീയതിയിലെ ശ്രീതിലകം പരിപാടിയിൽ നോക്കുവിദ്യ പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന മൂഴിക്കൽ പങ്കജാക്ഷി അമ്മയെയും കൊച്ചുമകളായ രഞ്ജിനിയെയും പരിചയപ്പെടുത്തിയത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ കൃത്യമായും വ്യക്തമായും പാവകളിയെ പറ്റി ശ്രോതാക്കൾക്ക് പറഞ്ഞു തരാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു.
0: അടുത്തത് കാർത്തിക മാലൂരിന്റെ മെസ്സേജാണ്. 8-ാം തീയതി ആലിസ് ജോസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി. പിന്നെ അന്നേ ദിവസം കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിത സ്മിത പി മേനോന്റെ ആലാപനത്തിൽ അതീവ ഹൃദയമായി.
1: 8-ാം തീയതിയിലെ അതേ കാവ്യാഞ്ജലിയെ കുറിച്ച് തന്നെയാണ് നമ്മുടെ പ്രഭാകരൻ മാസ്റ്റർ തെക്കേക്കര എഴുതിയിട്ടുള്ളത്. ഹൃദയസ്പർശിയായിരുന്നു ആ കാവ്യാലാപനം എന്ന്.
0: മോഹനൻ പരിയാരത്തിന്റെ മെസ്സേജ്. 2-ാം തീയതിയിലെ ജാലക

0: കുറിച്ചാണ്. നെടുവാലൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവധിക്കാലം മധുരനെല്ലിക്ക എന്ന സവിശേഷ പ്രോഗ്രാമിലൂടെ അറിവും ആനന്ദവും പകർന്നതാക്കിയത് മാതൃകാപരമാണ്. ഇന്നത്തെ കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഉത്സാഹത്തോട് സ്കൂളിലേക്ക് പോകുന്നു. വളരെ സന്തോഷം തോന്നി ആ പരിപാടി കേട്ടപ്പോൾ.
1: ഓക്കെ, ഇത് എം ആർ പ്രേംചിത്ത് വെള്ളപ്പന്തൽ, അദ്ദേഹത്തിന്റെ മെസ്സേജാണ്. എഴുത്തുകാരി എം ഡി രാധിക വായനയുടെ വാതായനങ്ങളിൽ തന്റെ വായനയെക്കുറിച്ച് നടത്തിയ സംഭാഷണം ഏറെ ഹൃദ്യവും ചിന്തോദീപകവുമായിരുന്നു. ഒരു എഴുത്തുകാരിയുടെ സൃഷ്ടികൾക്ക് പിന്നിൽ നിൽക്കുന്ന വായനയുടെ ആഴവും അനുഭവങ്ങളുടെ സമ്പത്തും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വായന എന്നത് പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ വായിച്ചു തീർക്കൽ മാത്രമല്ല, മനുഷ്യനെയും സമൂഹത്തെയും ജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള വഴിയാണെന്ന് അവർ ലളിതമായി അവതരിപ്പിച്ചു. പക്ഷേ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന് ആ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്, അവര് മലയാളം പുസ്തകങ്ങളെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ്. പക്ഷേ ഇത് അവരുടെ സ്വന്തം വായനാനുഭവമാണ്, അവരുടെ ഇഷ്ട പുസ്തകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കത്തുകൾ കുറെ വന്നിട്ടുണ്ട്. കരിപ്പത്തെ അമ്മയ്ക്കയുടെ കത്ത് ജൂലൈ 1-ാം തീയതി അങ്കണം പരിപാടിയിൽ ബേബി കാർത്തിക അവതരിപ്പിച്ച അദൃശ്യ ജാലകം എന്ന ചെറുകഥ ശ്രദ്ധിച്ചു. നിഴലുകൾ മറച്ച സത്യത്തെ അനാവരണം ചെയ്യുന്ന പ്രസ്തുത കഥ ഇഷ്ടമായി. പിന്നെ സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളുടെ സംഗീതം പരിപാടി, അതും വളരെ ഹൃദയഹാരിയായിരുന്നു.
0: ശരി, ഇത് ആദികടലായി വട്ടക്കുളത്തിൽ നിന്നുള്ള സലില ജയരാജിന്റെ കത്താണ്. ജൂലൈ 1-ാം തീയതി ആരോഗ്യ ദീപ്തിയിൽ ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. പിന്നെ ഞായറാഴ്ചയിലെ ഓലച്ചുട്ടും വളരെ ഇഷ്ടപ്പെട്ടു.
1: നമ്മളെ വെണ്ണിച്ചാലിലെ ജമീലയുടെ കത്ത് ഈ ആഴ്ചയുണ്ട്. 1.5 മാസമായി ദർപ്പണത്തിൽ കത്ത് വായിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ
2: ആഴ്ച വായിച്ചില്ല.
1: പിന്നെ 30 മിനിറ്റ് നടന്നിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയി കത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ജമീല, അല്ലേ? തമാശയാണ് കേട്ടോ ജമീല. മുഹറത്തിന് അർച്ചനയിൽ പ്രക്ഷേപണം ചെയ്ത പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ രാത്രി 9:30 ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാം മൈലാഞ്ചിപ്പാട്ടായിരുന്നു.
0: അത് ഗാനാമൃതം പരിപാടിയെ കുറിച്ചാണ്.
1: എല്ലാ പാട്ടിലും മൈലാഞ്ചി എന്ന് ഉണ്ടായിരുന്നത് അവരെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചര കണ്ടിരുന്നു ബിന്ദു ഒരു പ്രശ്നം പങ്കുവച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലെ റേഡിയോ ചില സമയങ്ങളിൽ ഷി എന്നുള്ള ശബ്ദമുണ്ടാക്കും, ഞാനൊന്ന് പോയി തൊട്ടാൽ അത് ശരിയാവും. വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് അത്ര പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടാ ചേച്ചി റേഡിയോ ഇങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അതിനെന്താ മറുപടി പറയാ, ഇതൊന്നും നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല.
0: അങ്കുരാജൻ മാസ്റ്റർ ആട്ടടപ്പയുടെ കത്ത് 6-ാം തീയതിയിലെ സുഭാഷിതത്തെ കുറിച്ചാണ്. മേരി കുട്ടിയാണിക്കൽ അവതരിപ്പിച്ച ആ സുഭാഷിതം വ്യക്തി ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചുമതലകളും കർത്തവ്യങ്ങളും വ്യക്തമാക്കുന്നതായിരുന്നു.
1: ഓക്കെ, നീലേശ്വരത്തെ ലതാ ശശിശേഖർ ഓലച്ചൂട്ടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതായത് നായയെ കുറിച്ചുള്ള ആ ഓലച്ചൂട്ട്, മുത്തപ്പനും നായയും ഒക്കെ ആയിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം വരച്ചു കാട്ടിയ നല്ലൊരു പരിപാടിയായിരുന്നു അത്. ആ പിന്നെ പയ്യന്നൂർ മമ്പലത്തെ വിജയനും നായയെ കുറിച്ചുള്ള ആ ഓലച്ചൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
0: സി വി നളിനി കൈരളം, ചൊവ്വാഴ്ച രാത്രി 8 മണി ആവാൻ കാത്തു നിൽക്കുകയാണ് കാവ്യകേലി കേൾക്കാൻ. നാനി ടീച്ചറും കുട്ടികളും അവതരിപ്പിക്കുന്ന ആ പരിപാടി കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
1: പിന്നെ ടി വി രവീന്ദ്രൻ കുറ്റൂരിന്റെ കത്ത് ഹരിതവീഥിയെ കുറിച്ചാണ്. കുരുമുളക് കൃഷിയെ കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാനിടയായി. എന്റെ വീട്ടുപറമ്പിൽ ഞാൻ കുരുമുളക് കൃഷി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഈ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് വളരെ ഉപകാരപ്രദമായി എന്നും എഴുതിയിട്ടുണ്ട്.
0: ശരി,
1: ഇത് രമേശൻ നാരമ്പൻ പരപ്പ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: കാർത്തിക അണ്ടലൂരിന്റെ കത്ത്, ജാലകത്തിൽ ചെങ്ങലായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സജ്ജം പദ്ധതിയെക്കുറിച്ചുള്ള ശബ്ദചിത്രം വളരെ വിലയേറിയ അറിവുകളാണ് സമ്മാനിച്ചത്.
1: പിന്നെ മയിൽ നിന്നും മുസ്തഫ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചില ശാരീരിക വൈഷമ്യതകൾ ഉള്ളതുകൊണ്ട് അത്ര വ്യക്തമല്ല എഴുത്ത് എന്ന് എഴുതിയിട്ടാണ്. അപ്പോ ഞായറാഴ്ചയാവാൻ കാത്തിരിക്കാറുണ്ട് ദർപ്പണം കേൾക്കാൻ. പിന്നെ ഏതോ ഒരു പാട്ട് കേൾക്കുമ്പോ ചേട്ടനെയും ചേച്ചിനെയും ഓർമ്മ വരാറുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടാണാവോ?
0: യോദോ സിനിമയിലോ ആ പാട്ടാണോ?
1: പടകാളി എന്നുള്ള പാട്ടായിരിക്കും അല്ലേ മിക്കവാറും. പിന്നെ ഇദ്ദേഹം തമിഴ്നാട്ടിൽ കുറച്ചുനാളുണ്ടായിരുന്നു, അതുകൊണ്ട് തമിഴ് കേട്ടാൽ കൊഞ്ചം കൊഞ്ചം തെരിയും എന്ന് എഴുതിയിട്ടുണ്ട്.
0: സന്തോഷം.
1: പിന്നെ എഴുതിയതൊന്നും അത്ര വ്യക്തമല്ല. എന്തായാലും ഇനി എഴുതുക അല്ലേ. അപ്പോ ദർപ്പണത്തിന്റെ സമയം തീരാൻ പോവുകയാണ്.
0: ഒരു നിമിഷം ചേച്ചി, നേരത്തെ ചേച്ചി വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ ലോകകപ്പിനെ കുറിച്ച്.
1: അതെ,
0: അല്ല ഏതാ ചേച്ചിന്റെ ആ ഇഷ്ട ടീം?
1: അതോ, അതൊരു രഹസ്യമാണ്.
0: ഓ,
1: പക്ഷേ 19-ാം തീയതി ന്യൂയോർക്ക് സിറ്റിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലെ

0: എന്റെ ഇഷ്ട ടീം കപ്പുയർത്തുമ്പോ ചേട്ടന് മനസ്സിലാവും എന്റെ ഇഷ്ട ടീം ആരാണെന്ന്.
1: അല്ലാത്ത ഒരു ബുദ്ധി തന്നെ.
0: അപ്പോ
1: ദർപ്പണത്തിന് സമയം ഇവിടെ തീരുകയാണ്.
0: തന്നെ കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: കത്തുകളയക്കേണ്ട വിലാസം:
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ:
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടിയുണ്ട്.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാറാകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: മോഡേൺ ITI,
10: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
10: ഫോൺ 6282520614.
11: ആകാശവാണി കണ്ണൂർ.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ:
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:66:10 മാംഗ്ലൂർ സെൻട്രലിൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 11 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റു വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4 wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
7: ലാപ്ടോപ്പോ?
6: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
8: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
11: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
12: जल है तो हम है, आइए घरों ऑफिसों में रेन वाटर हार्वेस्टिंग तकनीक अपनाएं। रिचार्ज पिट और शाफ्ट बनवाएं, अनुपयोगी बोरवेलों को ठीक करें, जलाशयों से गाद निकालें, अधिक से अधिक पेड़ लगाएं। इस बारिश आइए जुड़े कैच द रेन अभियान से।
13: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा।

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
4: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
3: അതെങ്ങനെയാ?
4: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
3: എടാ സംഭവം കൊള്ളാലോ.
4: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഭക്തി ഗാനങ്ങളിൽ ഇനി ജോസ് മോഹൻകുമാർ പാടിയത് യേശുവേ നീയാണ് നിത്യജീവൻ എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര

0: കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
3: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
4: ഭക്തിഗാനങ്ങളിൽ ഇനി മധു ബാലകൃഷ്ണൻ, മിൻമിനി എന്നിവർ പാടിയത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാരംഭിക്കുന്നു.

ജീവിതം തീർത്ഥാടനം, ലോകജീവിതം തീർത്ഥാടനം എന്നാരംഭിക്കുന്ന അടുത്ത ഗാനം പാടിയത് ബിനോയ് ചാക്കോ.

0: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ന്യൂസിലാൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിന് 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കൽപ്പ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. കണ്ണൂർ കൂടാളിക്കടുത്ത് കുംഭത്തിൽ കാർ മരത്തിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5-ാമത്തെ ആളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് ഇന്നലെ രാത്രി മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരമ്പരയിൽ എസ് ജാനകിയുടെ ഓർമ്മകൾ, എസ് ജാനകിയുടെ ഗാനങ്ങൾ.

ആസ്വാദകരുടെ ചേതനയിൽ മധുരം പകരാനും സങ്കല്പങ്ങൾക്ക് പീലി വിടർത്തിയാടാനും പാകത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടിയ ഒരു ഗായക നമുക്കുണ്ട്. നമ്മുടെ ഗായികയോ ഇത് എന്ന് തെല്ലുപോലും സംശയിക്കാതെ ഇത് നമ്മുടെ ഗായിക എന്ന് തെന്നിന്ത്യയിലെ ഓരോ ദേശക്കാരനും ഊറ്റം കൊള്ളുന്നത് ഈ ഗായികയുടെ ആലാപന മാധുര്യത്തെക്കുറിച്ചാണ്. അനുരാഗ ഗാനമാകട്ടെ, കഥനഗാനമാവട്ടെ, കളിചിരിയുടെ പാട്ടാകട്ടെ, വിരഹഗാനമാകട്ടെ, ഈ ഗായികയുടെ കണ്ഠനാളത്തിൽ നിന്നും വെളിയിൽ വരുന്ന സ്വരരാഗ സുന്ദരിമാർക്ക് എന്തൊരഴകാണ്.

ആലാപനത്തിൻ്റെ അഴക് എന്തെന്ന് വിവിധ ദേശങ്ങളെ, വിഭിന്ന ജനതകളെ, വ്യത്യസ്ത തലമുറകളെ പാടി അനുഭവിപ്പിച്ച എസ് ജാനകി.

0: ആശ്രയമില്ലാതെ ജീവിത വീഥിയിൽ അലയുന്നവർ തന്നെ.
1: 1938 ഏപ്രിൽ 23 തീയതി ശ്രീരാമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ റെപ്പലെ താലൂക്കിൽ പല്ലപ്പട്ലയിൽ ജനനം. പൈഡിസ്വാമിയാണ് സംഗീതത്തിൽ ഗുരു. അല്പകാലം മാത്രം നീണ്ടുനിന്ന ശാസ്ത്രീയ സംഗീത പഠനം. 56 അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആകാശവാണി സംഗീത മത്സരത്തിൽ 2 സ്ഥാനം കരസ്ഥമാക്കി. സിനിമയിൽ സന്ദർഭം തേടി മദ്രാസിൽ വന്നപ്പോൾ തെലുങ്ക് തമിഴ് സംഗീത സംവിധായകൻ ചലപതി റാവു വിധിയൻ വിളയാട്ട് എന്ന ചിത്രത്തിൽ പാടാൻ അവസരം നൽകി. എന്നാൽ ചിത്രം വെളിച്ചം കണ്ടില്ല. ജാനകി പാടിയ പാട്ടുമായി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം മഗ്നല നാട്ടുമേരി, വർഷം 57. 57 എ വി എം സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ജോലി

തുടർന്ന് മണമാലി, ദൈവഫലം, അബലയഞ്ചുകം, ദൈവപ്പിറവി തുടങ്ങി അനേകം ചിത്രങ്ങൾ, പല ഹിറ്റ് ഗാനങ്ങൾ. ജാനകിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച ചിത്രം 62 കൊഞ്ചും ശലങ്കേ.

പ്രസിദ്ധ നാദസ്വര വിദ്വാൻ കാരയെക്കുറിച്ച് അരുണാചലത്തിൻ്റെ നാദസ്വര വായനയ്ക്കൊത്ത് ജാനകി പാടിയ സുബ്രഹ്മണ്യ സ്തുതിയാണ് ശിങ്കാര വേലനെ വാവ എന്ന ഗാനം.

തമിഴ്നാട്ടിൽ മാത്രമല്ല തെന്നിൻ്റെ മുഴുവൻ പ്രശസ്തി നേടി ചരിത്രം കുറിച്ച ഈ ഗാനത്തിൻ്റെ ചരിത്രം ഇങ്ങനെ. തീയ സമ്പങ്കമൂർത്തി ആചാരി മന്ദിരമാവതു നീറു എന്ന ദേവാര പദത്തെ ആസ്പദമാക്കി രചിച്ച വർണ്ണവും പാട്ടിനു ചേർന്ന സ്വരസ്ഥാനങ്ങളും കരയെക്കുറിച്ച് അരുണാചലം ആദ്യം നാദസ്വരത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. അതിനനുസൃതമായി പ്രസിദ്ധ ഗാനരചയിതാവ് ബാലസുബ്രഹ്മണ്യൻ രചിച്ച ശിങ്കാരവേലനീ ദേവ എന്ന പാട്ടുപാടാൻ ഗായകമാരെ ഓരോരുത്തരെയായി പരീക്ഷിച്ചു നോക്കി. ഉച്ചസ്ഥായിയിൽ ആലപിക്കേണ്ട ആ ഗാനം ഗായകമാർ നിരാകരിച്ചു എന്ന് തന്നെ പറയാം. പി ലീലയെ സമീപിച്ചപ്പോൾ എസ് ജാനകിയാണ് അതിനു ചേർന്ന സ്വരമെന്ന് സിനിമാ നിർമ്മാതാവ് എം വി രാമനെ ലീല ഉപദേശിച്ചു. അതനുസരിച്ചാണ് ആ സുവർണ അവസരം ജാനകിക്കു ലഭിച്ചത്. ആ അവസരം ജാനകി പാഴാക്കിയതുമില്ല. ഒരു നിത്യഹരിത ഗാനമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പ്രസിദ്ധ നടി സാവിത്രിക്കു വേണ്ടി പാടിയ പിന്നണി ഗാനം.

0: വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ടുമായി സാദൃശ്യമുള്ള മറ്റൊരു ഗാനം മലയാളത്തിലും വന്നു.
1: സിംഗാരവേലനെ ദേവ വളരെ പോപ്പുലറായി. അതേപോലെ മലയാളത്തിലെ ഞാൻ ഒരു പാട്ട് പാടി വിത്ത് നാദസ്വരം, ദക്ഷിണാമൂർത്തി അവരുടെ മ്യൂസിക്കിൽ, അനുരാഗ നർത്തനത്തിൻ അരങ്ങേറ്റം, അതാണ് നാമഗിരിപേട്ടൈ കൃഷ്ണൻ നാദസ്വരം നന്നായിരിക്കുന്നു.

1959-ൽ മിന്നൽ പടയാളി എന്ന ചിത്രത്തിൽ രാഘുയിലെ എന്ന യുഗ്മഗാനം എ എം രാജയോടൊപ്പം പാടി മലയാള സിനിമാരംഗത്തെത്തുന്നു.

0: തുടർന്ന് അനേകം മലയാള ചിത്രങ്ങൾ, അനേകം ഹിറ്റ് ഗാനങ്ങൾ.
1: അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയി പാടുന്നതെല്ലാം.
0: ആദ്യകാല ഗാനങ്ങളെക്കുറിച്ച് എസ് ജാനകി.

0: അത് ഒരു ഹിന്ദി ട്യൂണാണ്, നാഗിൻ നാഗിനിലെ വന്നല്ലേ മേരാ ദിലിയെ പുക്കാരെ ആജ, ആ ട്യൂൺ. അത് ഒരു ശോകപ്പാട്ട്, എല്ലാം ആദ്യമായിട്ട് തമിഴിലെ ശോകപ്പാട്ട് പാടി, തെലുഗിലെ അങ്ങനെ, മലയാളത്തിലെ അങ്ങനെ, എല്ലാം ആദ്യമായിട്ട് പതാസ് പാടി.
1: 15 ഭാഷകളിലായി 15,000-ത്തിലധികം ഗാനങ്ങൾ പാടിയ ഈ ഗായിക മലയാളത്തിൽ 500-ത്തിലധികം ചിത്രങ്ങളിൽ പാടി. ആയിരക്കണക്കിന് വരുന്ന ആ ഗാനസാഗരത്തിൽ നിന്ന് ഓരോ കൈക്കുമ്പിൾ കോരിയെടുത്ത് ഓർമ്മയിലുള്ള ഗാനങ്ങളെയും ഗാനശില്പികളെയും അനുസ്മരിക്കുകയാണ് എസ് ജാനകി.

ഇങ്ങനെ ചെയ്ത് ആ കാലത്തിലേ ഈ വെസ്റ്റേൺ സ്റ്റൈലായിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. എം ബി ശ്രീനിവാസൻകൂടെ പാവം നല്ല മ്യൂസിക് ഡയറക്ടർ, എത്രയോ സോങ്സ് പാടി അവർ കൂടെ. പാവം അവർ അവരുടെ പാട്ട് ഏതോ ഒരു പാട്ട് ആ വിശ്വമഹാക്ഷേത്രത്തിൽ, ആ പാട്ടിന് അവാർഡ് കിട്ടി എനിക്ക്, ഗവൺമെൻറ് അവാർഡ്, കേരള ഗവൺമെൻറ് അവാർഡ്.

കരയാൻ നിഴൽ മാത്രം വരും, ചിരിക്കുമ്പോൾ 1000 പേർ വരും. വളരെ നന്നായിരുന്നു. അങ്ങനെ മലയാളം ചാക്സ് ലിറിക്സ് ട്യൂൺസ് കൂടെ അതും അവർ തന്നെ, MB ശ്രീനിവാസൻ ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയത്, വളരെ നന്നായിട്ട് എഴുതി.

കണ്ണിൽ കണ്ണിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ. ഇന്ന് സ്റ്റൈലായിട്ട് അവർ എത്ര വെറൈറ്റി സോങ്സ് ചെയ്തറിയുമോ.

ആ പാട്ട് എല്ലാവർക്കും അറിയും. പിന്നെ ഒരു പാട്ട് ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു രാക്കുയില ഏതോ ഒരു പിക്ചർ, ഏതോ ഒരു പിക്ചർ ഓർമ്മയില്ല, അതിലെ ഒരു പാട്ട് ചെയ്തു.

ഹിന്ദുസ്ഥാനി സ്റ്റൈലിലെ അത് വളരെ നന്നായിട്ട് ചെയ്ത പാട്ട്. അത് റെക്കോർഡ് വന്നിട്ടില്ല, കാസറ്റ് വന്നിട്ടില്ല പിക്ചറോട്. പക്ഷെ ഞാൻ റിപ്പീറ്റായിട്ട് ചില സോങ്സ് തിരിച്ച് എച്ച് എം വിക്ക് പാടി, അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു, കാസറ്റിൽ വന്നു. പിന്നെ രാഘവൻ മാസ്റ്റർ അമ്മയെ കാണാനോ ഉണരുണരു ഉണ്ണിപ്പൂവേ

0: അന്യഭാഷാ ഗായികയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ മലയാള ഭാഷയുടെ ഉച്ചാരണത്തിൽ പ്രാവീണ്യം നേടാൻ ജാനകിക്ക് കഴിഞ്ഞു. മലയാള ഭാഷയെ വഴക്കിയെടുത്തതിൻ്റെ രഹസ്യം ജാനകി പങ്കുവെക്കുന്നു.
1: ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ മലയാളം സോങ്സ് എല്ലാം പാടുന്നു, പിന്നെ എല്ലാവരും സംസാരിക്കുമല്ലേ. അതില്ലാതെ ഒരു കുട്ടി, ലീല ചാക്കോ എന്ന ഒരു കുട്ടി, ബോംബെയിലെ ടെലിഫോൺസിലെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലീല പണിക്കരായി, ലീല പണിക്കർ. ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫാൻ മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച്, ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ, ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഈ വേർഡ് എങ്ങനെ, ഇത് നാനാ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ പനി നീർ, രണ്ട് നാ ഉണ്ടതിൽ. ഞങ്ങൾക്ക് തെലുങ്കിലെ ഒരേ നാ തന്നെ, തമിഴിലെയും ഒന്ന് തന്നെ. പക്ഷേ ഈ മലയാളത്തിൽ രണ്ട് വരും. റാ കൂട, റാ ഞങ്ങൾക്കുണ്ട്, റാ ഉണ്ട്, റാ രണ്ടുമുണ്ട്. പക്ഷേ ഒരേപോലെ ഞങ്ങൾ പ്രൊനൗസ് ചെയ്യും. മലയാളത്തിൽ രണ്ടും രണ്ട് ഡിഫറൻ്റ് ആയിട്ട് പ്രൊനൗസ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊനൗസ് ചെയ്യും. ഇത് മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പാട്ടി ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും. ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ. ഷഖന്ന മ്യൂസിക്കിലെ അവർ അവിടെയുള്ള മലയാളീസ് അവർക്ക് മലയാളം അറിയില്ല, എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ പാട്ട് എഴുതിയാൽ എഴുതിയവർ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊനൗസ് ചെയ്ത് ഇത് വേർഡ് തന്നെ പറഞ്ഞാൽ അത് എഴുതി ഞാൻ കറക്റ്റായിട്ട് പാടും. പക്ഷെ അവർക്ക് അറിയില്ല, ഇതിലെ ഞാൻ തെറ്റു പാടി. എന്ന് ഉണരു വേഗം നീ സുമരാണി എന്ന് പാടി, റാണി അല്ല റാണി എന്ന് പാടണം. അറിയില്ലല്ലോ, പിന്നെ ആരോ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് അയ്യോ തെറ്റുപാടിയല്ലേ. പക്ഷെ അതങ്ങനെ പോപ്പുലറായി. മാ

ഈ പാട്ടിലെ ഒരു തെറ്റുപാടി, വെറുതെ എന്ന് പാടാൻ വരുതേ എന്ന് പറഞ്ഞു അവർ, വരുതേ വരുതേ എന്ന് പാടി. എനിക്ക് എന്താണ് അറിയാം, എപ്പോഴോ പാടി, ഇപ്പോഴായാൽ കുറച്ച് മനസ്സിലാകും ഇത് തെറ്റെന്ന് ഞാനേ പറയും. അത് വരുതേ വരുതേ എന്ന് വരും ആ പാട്ടിലെ. പിന്നെ ഭാസ്കരൻ മാസ്റ്റർ തന്നെ, അവർ വന്നിട്ടില്ലല്ലോ റെക്കോർഡിങ്ങിൽ, ബോംബെയിലെ പാടി ഞാൻ. അങ്ങനെ അറിയാതെ ചിലത് പാടും, പക്ഷേ ലിറിക് റൈറ്റേഴ്സ് മലയാളം അറിഞ്ഞവർ അവിടെ ഇരുന്നാൽ അവർ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പാടും.

0: ഗാനാലാപനത്തിന് ഭാവപരത കൂടി വേണം. ആലാപനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ സമ്മോഹനമായി സമന്വയിപ്പിച്ചുകൊണ്ട് ആ ശബ്ദം പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ആ ആലാപന സിദ്ധിയെ സാർത്ഥകമായി ഉപയോഗിച്ച ചില സംഗീത സംവിധായകരെക്കുറിച്ചും ചില ഗാനങ്ങളെക്കുറിച്ചും എസ് ജാനകി തുടരുന്നു.
1: പ്രദീപ് സിംഗ് മ്യൂസിക്കിലെ കൂടെ കുളിച്ചിട്ട് കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ. നല്ല പാട്ടാണ്, വളരെ നന്നായിരിക്കും.

0: ചുമര് കൂടുതലായിട്ട് സ്വർണ്ണമുകിലുകൾ, പിന്നെ തുഷാര ബിന്ദുക്കൾ.
1: തുഷാര ബിന്ദുക്കളെ നിങ്ങൾ തനൻ
0: വാ, ഇതെല്ലാം ഓർമ്മയില്ലേ?

പിന്നെ എം എസ് വിശ്വനാഥൻ കൂടെ നല്ല സോങ്സ് എല്ലാം പാടി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ വളരെ നല്ലതായിരിക്കും ശ്രീകുമാരൻ തമ്പിയുടെ. പിന്നെ വീണപ്പൂവേ

0: ഇതുകൂടെ വളരെ നല്ല പാട്ട്. ഇതുകൂടെ നന്നായിരിക്കും. പോകാം നമുക്ക് പോകാം, സെയിം പിക്ചർ. അതുകൂടെ
1: എല്ലാറ്റിലും ഉപരി എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ

എസ് ജാനകി എന്ന ഗായികയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനങ്ങൾ ഒരുക്കിയത് ബാബുരാജാണെന്നതിൽ സംശയമില്ല. പി ഭാസ്കറിനെ കൂടി ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയാൽ പൂർണ്ണമായി രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും പൂർണ്ണത കൈവരിച്ച ഒട്ടേറെ ഗാനങ്ങൾ.

ഇത് നോക്കൂ, കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വില പേശാൻ ഓടി വന്നു. പിന്നെ കഥനത്തിൻ തേങ്ങൽ കേട്ടു പുതുരാഗമെന്ന് കരുതി ശ്രുതി ചേർക്കാൻ ഓടി വന്ന് വഴി യാത്രക്കാർ. എന്ത് ഈ ഐഡിയ വരുന്നില്ല ആർക്കും, അത്ര വലിയ ലിറിക് റൈറ്റേഴ്സ്.

ஓரோ பாட்டு பாடும்போதும் பாபுராஜ் ஒரு பாட்டு ஓரோ பாட்டுக்கும் ரெக்கார்டிங் கழிஞ்சு நேரம் வரும், எது நேரம் நிற்கும், இங்கே എന്തിനെ എങ്ങനെ അത്ര നന്നായിട്ട് പാടി എന്ന് ചോദിക്കും. അത് നിങ്ങളുടെ ട്യൂൺ അത്ര നന്നായിരിക്കുന്നു, അതുകൊണ്ട് ഇൻസ്പിറേഷൻ വരുന്ന ഞാൻ അതിൽ എത്ര ആനന്ദമല്ലേ ഓരോ മ്യൂസിക് ഡയറക്ടർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ എനിക്ക് സന്തോഷം. അത് അല്ലാതെ എല്ലാ സോങ്സും മലയാളത്തിൽ മെലോഡി, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം. ഹൃദയം അങ്ങനെ നിറഞ്ഞു പോകും. അവർ പാടി നന്നായിട്ട് പാടി പഠിപ്പിക്കും.

ഈ സാങ്കുകൾ കഴിഞ്ഞ കഥയിലേ കഥാനായകൻ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ കഴിയാത്ത കഥ. എനിക്ക് പാടാനേ സാധ്യമില്ല, എന്തിനാൽ എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ, കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കഥാനായകൻ നീയല്ലേ. ഇപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഭർത്താവ് തന്നെ എല്ലാ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും, റെക്കോർഡിംഗ് സമാചാരം. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖം നോക്കുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന സാങ് സിറ്റുവേഷനിലായിട്ട്. എവിടെയായിരുന്നോ ഇത് പോയി പരിപാടിയിൽ പാടുന്നു എന്നാൽ എനിക്ക് വളരെ വേദനയാകും.

0: ഹിന്ദുസ്ഥാനി ടിഞ്ചി തന്നെ.
1: ബാലികാ ബാലന്മാരുടെ സ്വരത്തിലും വൃദ്ധയുടെ സ്വരത്തിലും എന്തിന് പുരുഷ സ്വരത്തിൽ പോലും പാടാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എസ് ജാനകി.
0: അങ്ങനെ അവർ പാട്ട് അത് ഒരു ചെറുക്കൻ ഒന്നും അറിയാത്ത ചെറുക്കൻ പാടും.

0: എപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കണം, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ പാടിക്കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് അത് തന്നെ ഞങ്ങൾക്ക് ആനന്ദം. നിങ്ങൾ കേട്ട് രസിച്ചാൽ തന്നെ ആർട്ടിസ്റ്റുകൾ ആനന്ദമായിട്ടിരിക്കും. കേൾക്കുന്നവരും നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആശീർവാദങ്ങൾ ഞങ്ങൾക്ക് വേണം. കേൾക്കണം, രസിക്കണം. മലയാളം ഈ പരിപാടി, ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
1: ആരാർക്ക് ആശംസകൾ നേരണം, ആരാരോട് നന്ദി പറയണം എന്നൊരവസ്ഥയുണ്ട്. ഗായികയും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയപൂർവമായ ഊഷ്മള ബന്ധത്തിൽ നന്ദി വാചകങ്ങൾക്ക്, ആശംസാ വചനങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. മലയാളി മൂളിപ്പാടുന്ന ഗാനങ്ങൾക്ക്, കാലം മായ്ക്കാത്ത ഗാനങ്ങൾക്ക്, വികാരതാരള്യത്തിൻ്റെ, ഹൃദയ ഐക്യത്തിൻ്റെ ശബ്ദമാധുര്യം പകർന്നു തന്ന ഈ ഗായികയോട് മലയാളം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകളുടെ സംഗീതം ഈ പരമ്പരയിൽ എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം വി എം ഗിരിജ, സാങ്കേതിക സഹായം അശോകൻ, സഹകരണം ടി മോഹൻ, കെ ടി ഉണ്ണികൃഷ്ണൻ, ഗവേഷണം ബി വിജയകുമാർ, നിർവഹണ സഹായം എൻ അജിത്, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തുടക്കം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹോങ്. അപകട കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമസിലൂടെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പറഞ്ഞു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാംറാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഭൗതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. നിപ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 തെരച്ചിലിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലൻഡിനെ 1-2 തോൽപ്പിച്ചാണ് സെമി പ്രവേശം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഇന്ന് പാർട്ടി വേണം.
5: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
4: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
5: നിന്റെ കാർഡും പിന്നെന്താ?
4: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
5: ബൈ ഗേൾസ്.
4: എവിടെയാ പോകുന്നത്?
5: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
4: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ഇപ്പോൾ. ചിത്രം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് എ ടി ഉമ്മറിയണം നൽകി. എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം, ചിത്രം ജലകന്യക.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്തത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. ജാനകിയമ്മയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയമ്മയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവശാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസിലാൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിന് 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. മഹാരാഷ്ട്രയിലെ

0: പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി നിതിൻ ഗഡ്കരി പറഞ്ഞു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമൂസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന അറിയിച്ചു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവെനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300ലധികമായി. 16,740ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. ദുരിതബാധിതരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് രാജ്യത്തുടനീളം 31,000ലധികം സൈനികരെയും 30,000ലധികം വോളണ്ടിയർമാരെയും നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. 18,437 പേരാണ് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നത്. 17,900 പേർക്ക് വീടുകൾ നഷ്ടമായതായും റോഡ്രിഗസ് അറിയിച്ചു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4-ാം ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിയ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിരക്ഷാസേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികൾ ആകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC+2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിൻ്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജൻറ്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലാൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജൻറ്റീനയുടെ സെമി പ്രവേശം. പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡൽ ഉറപ്പാക്കിയത്. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22 സംഘടിപ്പിക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യജനമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം ഭാമ ഭാഗ്യജനം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M ലിജു മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ കൂടാളിക്കടുത്ത് കുംഭത്തിൽ കാർ മരത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് ഇന്നലെ രാത്രി മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തൻ്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ പ്രശസ്ത നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ബേബിക്കുട്ടൻ്റെ നിര്യാണത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചിച്ചു. 3:00 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങവെയായിരുന്നു ഷോക്കേറ്റത്. നിപ രോഗനിയന്ത്രണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പത്തെ ക്രമീകരണങ്ങൾ പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ്ങും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട്ട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 35 കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ബ്രൗൺ ഷുഗറും 4,550 മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം പേ പാർക്കിംഗിൽ നിർത്തിയിട്ട മലപ്പുറം സ്വദേശിയുടെ ഓട്ടോറിക്ഷ മോഷ്ടിച്ച പ്രതി പെരുമണ്ണ സ്വദേശി വിവേകിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഡ്രൈവർമാരുടെ യാത്രാബത്ത ഉറപ്പുവരുത്തുന്നതിന് ഇടപെടൽ വേണമെന്ന് കണ്ണൂരിൽ സമാപിച്ച കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പിലെ 22 ഡ്രൈവർ തസ്തികകൾ നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റായി PK ബിജുവിനെയും ജനറൽ സെക്രട്ടറിയായി VK കൃഷ്ണകുമാറിനെയും തെരഞ്ഞെടുത്തു. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവും രാവിലെ ദേവസ്വം ജീവനക്കാർ CCTV പരിശോധിക്കുന്നതിനിടെയാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ.
10: നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.

0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ആകാശവാണി കണ്ണൂർ.

0: പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം.
1: കിളിക്കൂട്ടം കിളിക്കൂട്ടം.
0: കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിതയിൽ നിന്നും ചില വരികൾ ആലപിക്കുകയാണ് മുഹമ്മദ് സിദാൻ.
2: ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയപ്പോൾ തെളിഞ്ഞു നിന്നു. ആവണിപ്പാടം കുളി

ചുണ്ടുമുറുക്കിച്ചുവന്നുകൊണ്ടേ ഉടുമുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേ കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂട്ടി നടത്തിക്കൊണ്ടേ ചുണ്ടുമുറുക്കിച്ചുവന്നുകൊണ്ടേ ഉടുമുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊനാലായത്തിൽ വീശിക്കൊണ്ടേ ചളിവരമ്പത്തൊന്നു വഴുതിക്കൊണ്ടേ ചിലർ മഴ

ഭാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വീശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു. തത്തമ്മയ്ക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കൊയ്ത്തിനു പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത വീശന്നേ.

കമ്പാലി ഇട്ടൊരു വറ്റും തരായില്ല. പുത്തൻ കാലത്തില് വച്ചൊരു പായസ വറ്റുമൊരാളുമാറിന്നില്ല. പുത്തൻ കാലത്തില് വച്ചൊരു പായസ വറ്റുമൊരാളുമാറിന്നില്ല. മന്നക്കിളിപ്പെണ്ണിനുണ്ടൊരു പായാരം മുണ്ടകൻ കൊയ്യാനിറങ്ങുമ്പോൾ. മുന്നാലെ പിന്നാലെ മാറാതെ കൂടിയിട്ട് കിന്നാരം ചൊല്ലുന്ന മണവാളൻ. എണ്ണപ്പാടത്തിൽ കൊയ്ത്തിനു കൂട്ടുകാരെല്ലാരും.

തിരിപോൽ പെട്ടെന്ന് അമ്മൂമ്മയ്ക്കും മുല്ലയ്ക്കും അശ്രുവിലെരിയും തിരിപോൽ പെട്ടെന്ന്

പോവനമംഗളകാരകം ഗലോ മുനി പീരാർജിത സംസ്കൃതം പോവനമംഗളകാരകം.

0: മണ്ണും മനുഷ്യനും. കൂട്ടുകാരെ, ഇനി ഒരു സ്കിറ്റാണ് അവതരിപ്പിക്കുന്നവർ. ആരാധ്യ ഇ, ഋഷിൻരാജ് പി വി, വിശ്രുത സുമേഷ്, നിഹാര പ്രസാദ് എന്നിവർ.
1: അപ്പൂപ്പ അപ്പൂപ്പ, ഈ പഴയ ചരിത്ര പുസ്തകത്തിൽ കണ്ട ഈ വലിയ നദികളുടെ ഒക്കെ തീരത്താണോ പണ്ട് നമ്മളെ പോലെയുള്ള മനുഷ്യർ താമസിച്ചിരുന്നത്?
2: അതേടാ മോനെ, സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇതൊക്കെ പുഴയോരങ്ങളിലാണല്ലോ വളർന്നു വന്നത്. ജലമാണ് ജീവനെന്ന് അവർക്ക് അന്നേ അറിയാമായിരുന്നു.
3: അപ്പൂപ്പൻ പറഞ്ഞത് ശരിയാ. പുഴകൾ വഴി വ്യാപാരവും കൃഷിയും ഒക്കെ സുഗമമായി നടന്നിരുന്നു. പക്ഷെ അപ്പൂപ്പ, ഇന്ന് നമ്മുടെ നാട്ടിലെ പുഴകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടോ?
2: ആ, എന്തു പറയാനാ മോളെ, പണ്ട് മുങ്ങിക്കുളിച്ചിരുന്ന പുഴയാണ് ഇന്നിപ്പോ അവിടെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
1: മീനു ചേച്ചി നോക്ക്, അവിടെ ആരോ ലോറിയിൽ മണൽ കടത്തുന്നു. പുഴയുടെ വശങ്ങളൊക്കെ ഇടിഞ്ഞു വീണിരിക്കുന്നു.
3: ശേടാ, ഇതെന്തൊരു കഷ്ടമാ. ഭൂമിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ നശിപ്പിക്കുന്നു. ഇത് ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ?
4: മനുഷ്യരെ, ഞാൻ നൽകിയ തണലും തണുപ്പും നിങ്ങൾ മറന്നുപോകുന്നു. ഹിമാലയം മുതൽ കടൽ വരെ ഞാൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി. പക്ഷേ എന്റെ മാറു കീറി നിങ്ങൾ പാറകൾ പൊട്ടിക്കുന്നു. എന്റെ സിരകളായ പുഴകളെ നിങ്ങൾ മലിനമാക്കുന്നു. ഓർക്കുക, പ്രകൃതി പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല.
1: അപ്പൂപ്പ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു നമ്മൾ പഠിക്കുന്ന ചരിത്രം ഇനി വെറും കഥകളായി മാറുമോ? പ്രകൃതി ഇല്ലാതായാൽ മനുഷ്യർ എങ്ങനെ ജീവിക്കും?
2: പേടിക്കേണ്ട മോനെ, പക്ഷേ ജാഗ്രത വേണം. നമ്മൾ പഠിക്കുന്ന ഓരോ പാഠവും ജീവിതത്തിൽ പകർത്തണം. പ്ലാസ്റ്റിക് ഒഴിവാക്കണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം.
3: ശരിയാ പൂപ്പ, ഇനി വരുന്ന പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കൂട്ടിച്ചേർത്ത് ഈ പുഴ വൃത്തിയാക്കാൻ ഒരു കാമ്പയിൻ തുടങ്ങാം. ചരിത്രത്തിൽ നമ്മൾ പഠിച്ച നല്ല കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാം.
2: മിടുക്കർ, നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും.
5: പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമ. നാം പ്രകൃതിയെ സംരക്ഷിക്കണം.
0: കിളിക്കൂട്ടത്തിൽ അവസാനമായി കവിത ചൊല്ലുകയാണ് ആദ്യ എം.

0: വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്, ചിത്രം കാറ്റത്തെ കിളിക്കൂട്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

കാറ്റത്തെ കിളിക്കൂട്. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അമിത ഇടപെടലുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത്തരം ഇടപെടൽ വേണോയെന്ന് കോടതി ചിന്തിക്കണമെന്നും ഗവൺമെന്റിന് പോലും ശബരിമലയിൽ പരിമിതമായ റോളാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലെ പുക കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. വെസ്റ്റ് ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലൻഡിനെ 1-3 തോൽപ്പിച്ചാണ് സെമി പ്രവേശം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.

0: ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
1: അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റ് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ടും ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുപിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി.
2: ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ.
1: അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.
3: പട്ടാണല്ലേ.
2: എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ?
0: ദാ ഇപ്പോൾ കേട്ട ഒരൊറ്റ ഡയലോഗ് മതി, കുറുമ്പുറങ്ങുന്ന ഒരു മുഖം മനസ്സിലേക്ക് വരും. രേവതിയുടെ മലയാള സിനിമാ ലോകത്തിലെ എണ്ണം പറഞ്ഞ നടിമാരിൽ ഒരാൾ ആശാ കേളുണ്ണി. രേവതി. രേവതി അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് സൂര്യ പ്രജിത്, കൂടെ കീബോർഡിൽ രഘു.

ആണ്. വാക്കും അതിൻ്റെ അർത്ഥവും ചേർന്നു നിൽക്കുന്നത് പോലെ നീലകണ്ഠൻ എന്ന ജീവിതത്തിന് ഭാനുമതി അർത്ഥമേകി. ദേവാസുരത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ പാട്ടിൽ തുടങ്ങാം രേവതി ഹിറ്റ്സ്.

മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും സാന്നിധ്യം അറിയിച്ച രേവതി 1966 ജൂലൈ 8 ജനിച്ചത്. 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഫിലിംഫെയർ സൗത്ത് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. നല്ലൊരു നർത്തകി കൂടിയാണ് രേവതി. 1993 പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. AR റഹ്മാന്റെ സംഗീതം.

മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. 1991 പുറത്തിറങ്ങിയ അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനമാണ് കൈതപ്രമാണ് വരികൾ ഒരുക്കിയത്. പതിവ് പോലെ തന്നെ ഈ ചിത്രത്തിലും രേവതി അവതരിപ്പിച്ചത് ശക്തമായ ഉൾക്കരുത്തുള്ള ഒരു കഥാപാത്രത്തെയാണ്.

1983 മൺവാസനെ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് രേവതി അഭിനയ രംഗത്തേക്ക് വന്നത്. ഇന്നും ചലച്ചിത്ര മേഖലയിൽ സജീവമാണ് രേവതി. 1992 ഭരതൻ സംവിധാനം ചെയ്ത തമിഴ് സിനിമയാണ് തേവർ മകൻ. സ്നേഹിച്ച സ്ത്രീയെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വരുന്ന നായകനായി ഉലക നായകൻ കമലഹാസൻ അരങ്ങിൽ തിളങ്ങിയപ്പോൾ തമിഴ് ഗ്രാമത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായാണ് രേവതി കാണികളുടെ മനം കവർന്നത്. ഈ ചിത്രത്തിന് ആ വർഷത്തെ മികച്ച സഹനടിക്കുള്ള അവാർഡ് രേവതിയെ തേടിയെത്തി. ഈ ചിത്രത്തിലെ ഇഞ്ചിയിടുപ്പഴകി എന്ന പാട്ടാണ് സൂര്യ പ്രജിത് ഇനി ആലപിക്കുന്നത്. കൂടെ കീബോർഡിൽ രഘുരാജ് ചാലോ.

1991 പുറത്തിറങ്ങിയ കിലുക്കം പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ വേണു നാഗവള്ളിയുടേതായിരുന്നു. ആദ്യ പകുതി നിറയെ കാഴ്ചക്കാരെ ചിരിപ്പിച്ച നായിക പിന്നീട് പതുക്കെ ചുവടുമാറ്റുന്നു. നന്ദിനിയായി വന്ന രേവതിയുടെ ഓരോ ഭാവമാറ്റങ്ങളും ഓർത്തെടുത്തുകൊണ്ട് കേൾക്കാം കിലുകിൽ പമ്പരം എന്ന പാട്ട്.

മൗനരാഗം, ഒരു മണിരത്നം മാജിക്. ദിവ്യ എന്ന പെൺകുട്ടിയെ ഇന്നും നമുക്കിടയിൽ കാണാം. പ്രിയ ശ്രോതാക്കളെ, മൗനരാഗത്തിലെ ഒരു പാട്ട് കേൾക്കാം ഇനി.

ഷേക്സ്പിയർ കൃഷ്ണപിള്ളയുടെയും ശാരദയുടെയും ജീവിതത്തിലേക്ക് ആശാ തമ്പിയും ഉണ്ണികൃഷ്ണനും വന്നതോടെ ആ കുടുംബം ചെറുതായി ഒന്നുലഞ്ഞു. ഭരതന്റെ കാറ്റത്തെ കിളിക്കൂടിൽ ആശാ തമ്പിയായി വന്നത് രേവതിയായിരുന്നു. സിനിമയുടെ കഥ നെടുമുടി വേണുവിൻ്റെതാണ്. രേവതിയുടെ മലയാള സിനിമ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെയായിരുന്നു. ഗോപികേ നിൻവിരൽ എന്നു തുടങ്ങുന്ന പാട്ട് കേൾക്കാം ഇനി.

ഒരു നടി എന്നതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സംവിധായികയായും ഒക്കെ സിനിമയുടെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച രേവതി അഭിനയിച്ച ചില സിനിമകളിലെ പാട്ടുകളാണ് ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലപിച്ചത് സൂര്യ പ്രജിത്, കൂടെ കീബോർഡിൽ രഘുരാജ് ചാലോട്. ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ,

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീനിവാസ് പാടിയതാണ് ആദ്യമായി കണ്ട നാൾ എന്നാരംഭിക്കുന്നു.

അടുത്ത ഗാനം കാർത്തിക്കും ചിത്രയും ചേർന്ന് പാടിയത്, ജനുവരിയിൽ പൂത്ത എന്ന് തുടങ്ങുന്നു. എഴുതിയത് രാജീവ് ആലിങ്കൽ, സംഗീതം ബാലഭാസ്കർ.

ആൽബം ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി യേശുദാസ് പാടിയത് എത്ര കൊതിച്ചിരുന്നെന്നോ എന്നാരംഭിക്കുന്നു. അജയിൻ്റെ വരികൾ, അനിൽ പീറ്ററിൻ്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: മധു ബാലകൃഷ്ണൻ പാടിയത് കരളേ കനവേ കൺമണി എന്നാരംഭിക്കുന്ന ഗാനം. എഴുതിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം വിജയ് കരുൺ.

ആൽബംഗാനങ്ങളിൽ അടുത്തതായി കുടമുല്ലക്കാവിലെ മുടിയഴകെ എന്നാരംഭിക്കുന്ന ഗാനം, പാടിയത് യേശുദാസ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയിരിക്കുന്നത്. എം ജയചന്ദ്രൻ ഈണം പകർന്നിരിക്കുന്നു.

ഒരു ഗാനം കൂടി കേൾക്കാം. മധു ബാലകൃഷ്ണൻ, ശുഭ എന്നിവർ പാടിയത്. വെള്ളാരം പൂവിൽ എന്നാരംഭിക്കുന്നു. ഗാനരചന രാജീവ് ആലിങ്കൽ, സംഗീതം അനുരാജ്.

0: ആൽബം ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ.

ഉച്ചയ്ക്ക് 12:15 നാട്ടിപ്പാട്ട് കേൾക്കാം നാണി കുന്നൂത്തുപറമ്പും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങളാണ്. 1 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 ചാക്യാർ കൂത്ത് കേൾക്കാം, മാണി ദാമോദര ചാക്യാർ അവതരിപ്പിച്ചത്. 3 ആകാശവാണി ടെലികേസ് പുനഃപ്രക്ഷേപണം. 4 കണ്ണൂർ ടാക്കീസ്.

വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:15 കീഴറ ആനന്ദ കലാവീഥി അവതരിപ്പിച്ച പൂരക്കളി കേൾക്കാം. വൈകിട്ട് 5:45 ലളിത ഗാനങ്ങൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. വൈകിട്ട് 6:50 വയലും വീടും. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. രാത്രി 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭയിൽ കുമാർ മർദൂറിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. രാത്രി 10:00.

0: However, in an advisory, the Ministry of External Affairs said that it continues to advise all Indian nationals to refrain from non-essential travel to Yemen. The United States launched a new round of strikes against Iran after Islamic Revolutionary Guard Corps forces attacked a Cyprus-flagged container ship transiting the Strait of Hormuz. U.S. military said the strikes were carried out at the direction of President Donald Trump. U.S. CENTCOM said the attack on the commercial vessel left a civilian crew member missing and the vessel is unable to continue the journey due to an onboard fire and significant engine room damage. In tennis, two Wimbledon titles will be decided today as the men's singles and the women's doubles finals are played. World number one Jannik Sinner will face Germany's Alexander Zverev in the men's singles final at 8:30 p.m. IST. Sinner booked his place in the title clash with a straight sets victory over Novak Djokovic, while Zverev entered his first Wimbledon final after defeating British wildcard Arthur Ferry. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 മെയ് 1-നും 2017 ജൂലൈ 31-നും ഇടയിൽ ജനിച്ചവരും 2026-27 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-ാണ്. പരീക്ഷാ തീയതി നവംബർ 28-ാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0490-2-96-2965. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ മാനസിക അനാരോഗ്യമുള്ള തടവുകാരെ നിരീക്ഷിക്കുന്നതിന് 5 പ്രിസൺ ഓഫീസർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി Shape 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡ് പകർപ്പും സഹിതം ഈ മാസം 15-ന് മുൻപ് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497-2-70-00-69. ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുമായിരിക്കണം. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്തുന്നതിന് കായികക്ഷമതയും വേണം. കാസർഗോഡ് ജില്ലയിലെ സ്ഥിര താമസക്കാരായ അപേക്ഷകർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. ഈ മാസം 21-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾക്ക് 0467-2-20-2537. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970-ന് മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർവൽക്കരണം നടത്തുന്നതിന് കന്നഡ, മലയാളം എന്നീ ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2-23-6242. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2-ൽ 11-ാം ക്ലാസ്സിൽ കൊമേഴ്സ്, സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോറം ആവശ്യമായ രേഖകൾ സഹിതം 16-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-2-56-788. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ മ്യൂസിക് പഠന വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് അല്ലെങ്കിൽ PhD ആണ് യോഗ്യത. അഭിമുഖം 4:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2-80-04-04. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech, പ്രായപരിധി 35 വയസ്സാണ്. ജാതി യോഗ്യത തെളിയിക്കുന്നു.

എന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 മുൻപ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0999425612. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് LPHT മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 10 മണിക്കാണ്. കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂൾ അനക്സ് ഹാളിൽ വെച്ചാണ് അഭിമുഖം. പ്രായപരിധി 56 വയസ്സിൽ താഴെ. ഫോൺ നമ്പർ 0499425033. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ 94 46 35 90 95 എന്ന ഫോൺ നമ്പറിൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

നാണി കുന്നോത്ത് പറമ്പും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ജാനകിയുടെ പ്രശസ്തമായ സംഗീത സബര്യ ആയിരക്കണക്കിന് ആസ്വാദകരിൽ വിസ്മയം സൃഷ്ടിച്ചെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കുടുംബത്തിനും എണ്ണമറ്റ ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിലുടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദകരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളിയല്ലാതിരുന്നിട്ടും മലയാളിത്വത്തിൻ്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. KSRTC റോറോ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം സിംഗ് റാണ. ജനകീയ കൂട്ടായ്മയോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ പുതിയ ആൽമരനടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ ഭക്തജനങ്ങൾക്കും ഗവൺമെന്റിനും എന്ത് റോളാണ് വഹിക്കാൻ കഴിയുകയെന്നും മന്ത്രി തൃശൂരിൽ ചോദിച്ചു. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന പറഞ്ഞു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമനടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300-ലധികമായി. 16,740-ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമിപ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ചാമ്പ്യൻ ടീമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മൈതാനം മടക്കി ഭരിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് പരാജയം. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. കളിതരം 8 മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മിന്നും ഗോൾ. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടറ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്കാലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 സമനില ഗോൾ നേടി. 72 ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു. ഈ മാസം 16 നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ.
0: പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് വനിതാ വിഭാഗം ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ലോക 1 താരമായ യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമാണ് ഇന്ത്യൻ സമയം രാത്രി 8 ഫൈനലിൽ ലണ്ടനിൽ ഏറ്റുമുട്ടുക. വനിതകളുടെ ഡബിൾസ് ഫൈനൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:00. ചൈനയുടെ ഗുവോഹാനി ഫ്രാൻസിന്റെ ഗബ്രിയേല ഡെബ്രോസ്കിയുമായാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തന്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 നാടകങ്ങൾ രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ കെ സി ബി ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങവെയായിരുന്നു ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പന്തളം ബാലനും കൂട്ടരും പാടിയത് വിവേകോദയം എന്ന നാടകത്തിൽ നിന്ന്. രചനയും സംഗീതവും ഡോക്ടർ ഉഷ രാജവാര്യർ.

അടുത്തഗാനം പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത് വിജയ് ഭവ എന്ന നാടകത്തിൽ നിന്ന്. ഗാനം എഴുതിയത് ജഹാംഗീർ, സംഗീതം കുമരകം രാജപ്പൻ.

പന്തളം ബാലൻ, പട്ടണക്കാട് പുരുഷോത്തമൻ എന്നിവർ പാടിയ നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497 2956 0007 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9494-95-99-10-15. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ്.

0: ജാനകി.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്ത ബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
3: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ

0: പ്രസിഡന്റ് ജോർജ്ജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി EPFO. പുതിയ ആംനസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. 0497295600007 എന്ന നമ്പറിൽ, മറ്റൊരു നമ്പർ 9495909101015. പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ പാലാഴി തീർത്ത വാനം പാടി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. അതെ, ചലച്ചിത്ര സംഗീത ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ സൗന്ദര്യത്തിൻ്റെ ഉടമ എസ് ജാനകി ഇന്നലെ വൈകിട്ട് മൈസൂരുവിൽ വെച്ചാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. ജന്മം കൊണ്ട് ആന്ധ്രാപ്രദേശുകാരിയെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളോടും കന്നഡക്കാരുടെയും തമിഴരുടെയും സ്വന്തം ഗായികയായ എസ് ജാനകി 17 ഭാഷകളിൽ 20,000-ലേറെ ഗാനങ്ങൾ എസ് ജാനകി പാടിയിട്ടുണ്ട്. 4 ദേശീയ പുരസ്കാരങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ 33 അവാർഡുകൾ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 14 ഗാനങ്ങളിൽ 11 എണ്ണം. അവാർഡുകൾക്കും അംഗീകാരങ്ങൾക്കും പുറമെ അപ്പുറം തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകം നെഞ്ചേറ്റിയ ഗായികയാണ് എസ് ജാനകി. പ്രിയ ശ്രോതാക്കളെ, അന്തരിച്ച തെന്നിന്ത്യൻ വാനം പാടി എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് വിളിക്കുന്നത് പറയൂ. ഉരുവച്ചാൽ എന്ന് പറയുന്നത് മട്ടന്നൂർ ഉരുവച്ചാലാണോ?
1: താഴേച്ചുവ.
0: കണ്ണൂർ താഴേച്ചുവക്ക് അടുത്തുള്ള ഉരുവച്ചാലിൽ നിന്നും ശ്രീലജയാണ് വിളിക്കുന്നത്. ശ്രീലജ, പറയൂ, ഏത് പാട്ട് വേണം?
1: എനിക്ക് എന്റെ മോളെ പിറന്നാളിനാണ്.
0: എസ് ജാനകിയുടെ പാട്ടാണ് വേണ്ടത് അല്ലേ? നമ്മളിപ്പോ എന്തായാലും എസ് ജാനകി പാടിയൊരു പാട്ട് തന്നെ കേൾപ്പിക്കാം. ഇപ്പം ഞാനിപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്ന ആ പാട്ടിൻ്റെ ബീജത്തിൽ ഉള്ള പാട്ട് തന്നെ കേൾപ്പിക്കാം. April 19 എന്ന സിനിമയിലെ യേശുദാസിനോടൊപ്പം പാടിയ പാട്ടാണ്. രമേശൻ നായർ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്നിയ പാട്ടാണിത്. ശ്രീലജയുടെ മോളുടെ പേര് പറയാം.
1: ശ്രീലജ.
0: ശ്രീലജ മോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
1: ഓ,
0: കല്യാണം കഴിഞ്ഞ വലിയ ആളാണ്. ശരി, ഓക്കെ ഓക്കെ. എവിടെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്?

0: എവിടെയാണ് അവർ താമസിക്കുന്നത് ഇപ്പോൾ?
1: അവള് ഹസ്ബൻഡിന്റെ കൂടെ കോഴിയോട്.
0: ചാല കോഴിക്കോടല്ലേ. ഓക്കെ ഓക്കെ. എന്തായാലും മകൾക്ക് അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പാട്ട് നിങ്ങൾക്കായി കേട്ടോളൂ. ഓക്കെ.

0: കാര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മിഴികളിൽ നിറയും നിറമായി കസവിൻ നിഴകൾ നെയ്യും പെണ്ണേ നിന്നിൽ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ആരാണ്?
5: കൂത്തുപറമ്പിൽ.
4: എവിടെയാണ് ധർമ്മൻ?
5: പഴയ
4: നിരത്ത് പൊറക്കുളം ഭാഗം അല്ലേ? ഏത് പാട്ടാ വേണ്ടത്? യേശുദാസും എസ് ജാനകിയും പാടിയതല്ലേ? എസ് ജാനകിയുടെ യേശുദാസിൻ്റെയും വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് ഇനിയെങ്കിലും അല്ലേ? യൂസുഫ് അലി കേച്ചേരിയുടേതാണ് വരികൾ, ശ്യാമിൻ്റെ സംഗീതമാണ്. ധർമ്മൻ, പൊറക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ഓർമ്മ വരിക?
5: ഇവിടെ ക്ഷേത്രമുണ്ട്, തിരുവഞ്ചീർ കാവ് ഉണ്ട്, ഇതിൻ്റെ അടുത്ത് തിരുവാഴഞ്ചീർ കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. പിന്നെ ശിവക്ഷേത്രമുണ്ട്,
4: തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം പൊറക്കുളത്താണ്. വലിയ ഒരു കുളമുണ്ട് ഇല്ലേ, ചിറയുണ്ട്, കോട്ടയം ചിറയുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. പോര് നടന്ന പോർക്കളാണ് ഇല്ലേ? പോർക്കളാണ് പിന്നീട് പൊറക്കളായി മാറിയത് ഇല്ലേ? അതെ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും എസ് ജാനകി പാടിയ പാട്ടുകളാണ് നമ്മുടെ ഈ പരിപാടിയിൽ അധികം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെ, ധാരാളം പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഭാഷകളിലാണ്. നമ്മളെ മലയാളത്തിലും അല്ലെങ്കിൽ കന്നഡക്കോ തമിഴിലോ തെലുങ്കിലോ അല്ല, മറിച്ച് അപ്പുറത്തുള്ള ജർമ്മനിയിലും ജപ്പാൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സിംഹള ഭാഷയിലൊക്കെ തന്നെ പാടിയിട്ടുണ്ട് എസ് ജാനകി ഇല്ലേ? ഒരുപക്ഷേ നമ്മൾ വിചാരിക്കും എസ് ജാനകി എന്ന് പറയുമ്പോൾ മലയാളിയാണെന്ന് വിചാരിക്കും, കർണാടകക്കാർ വിചാരിക്കും, അവരുടെ സംസ്ഥാനത്താണ് വിചാരിക്കും. പക്ഷേ ഓരോ സംസ്ഥാനത്തോടെ അല്ലെങ്കിൽ ഓരോ ഭാഷയോട് അത്രയേറെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന സംഗീതം അല്ലെങ്കിൽ ഗായികയാണ് എസ് ജാനകി. തീർച്ചയായിട്ടും ഇതാ ധർമ്മൻ ആവശ്യപ്പെട്ട പാട്ട് ഇപ്പം നമുക്ക് കേൾക്കാം. ഇനിയെങ്കിലും എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം എസ് ജാനകി പാടിയ പാട്ട് ഇതാ കേൾക്കും.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രീതം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ആ ആരാണ്
4: വിളിക്കുന്നത്?
3: പെരളശ്ശേരി പഞ്ചായത്തിലെ 5 വാർഡ് ബാവോട് എന്ന സ്ഥലത്ത് നിന്ന് ചന്തുക്കുട്ടി ഇല്ലേ? ചന്തുക്കുട്ടി, എന്താ ഏത് പാട്ടാ വേണ്ടത് പറയ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: പാട്ട്.

0: ആയിരം പേര് വരും കരയുമ്പോൾ കൂടെ കരയാൻ നിങ്ങളെ മാറ്റം വരും ദുഃഖമൊരുനാൾ വരും ഇരുന്നുകാരം ദുഃഖമോ പിരിയാത്തക്കാരൻ. ഈ പാട്ടാ വേണ്ട കാരൻ
1: എസ് ജാനകി പാടിയ പാട്ട്, കടൽ എന്ന ചിത്രത്തിലുള്ള പാട്ടില്ലേ, എത്ര സുന്ദരമായാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, എത്ര സുന്ദരമായ വരികൾ. ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിരിക്കുന്നത്, എം ബി ശ്രീനിവാസനാണ് ഈണം പകർന്നിരിക്കുന്നത് ഇല്ലേ. 1968 കടൽ എന്ന ചിത്രത്തിലെ പാടിയ പാട്ടാണ് ചന്തുകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പാട്ട് നിരന്തരം പാടുന്ന ആളാണോ? അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും എസ് ജാനകി കടൽ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ട് ചന്തുക്കുട്ടി ആവശ്യപ്പെട്ട പാട്ടാണ് ശ്രോതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നത്. ഇതാ കേട്ടോളൂ. ശരിയെന്നാ, വിളിച്ചത് സന്തോഷം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ. ഹലോ പ്രിയഗീതം, തുടരുന്നു. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആ ആരാണെന്ന് പറയൂ. ബിജു തില്ലങ്കേരി, തെക്കമ്പൊയിൽ. തില്ലങ്കേരിക്ക് അടുത്തുള്ള സ്ഥലമാണോ തെക്കമ്പൊയിൽ? അതെയോ, തില്ലങ്കേരിൻ്റെ ഏത് ഭാഗത്താണ്? എസ് ജാനകിയുടെ ഏത് പാട്ടാണ് പറഞ്ഞത്? ആ മദനോത്സവത്തിലെ പാട്ടില്ലേ? ആ മദനോത്സവത്തിലെ സന്ധി ഇല്ലേ, ആ പാട്ടല്ലേ പറഞ്ഞേ? ആ 1977 ഇല്ലേ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച പാട്ടാണ് മദനോത്സവം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ പാട്ട്. ഒ എൻ വിയുടേതാണ് വരികള്, സലീൽ ചൗധരിയുടെ സംഗീതം. ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. ശരി എന്നാൽ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ. ഹലോ പ്രഗീതം, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആ ആരാണ്?
1: രാജേഷ്.
0: രാജേഷ് എവിടെ നിന്നാണ്?
1: കണ്ണൂർ.
0: കണ്ണൂരിലെവിടെ?
1: കണ്ണൂരിൽ നാട്ടുകാരനല്ല.
0: എങ്ങനെ?
1: കോട്ടയംകാരനാണ്.
0: കോട്ടയംകാരനാണ്? കണ്ണൂരിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതാണോ?
1: ഞാനിപ്പം ഇപ്പം കണ്ണൂരാണ്.
0: കണ്ണൂരിലാണ് ജോലി?
1: ഹലോ,
0: കണ്ണൂരിലാണ് ജോലി ഇല്ലേ? കണ്ണൂർ വന്നാണ്. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയം. ഓഹ്, കണ്ണൂരിൽ വന്നിട്ട് കുറേ ആയോ? കണ്ണൂർ ടൗണിൽ തന്നെയാണോ?
1: കണ്ണൂരല്ല, കണ്ണൂരിന് കുറച്ച് പോകണം. മലയോര മേഖല കണ്ണൂർ വരെ ആവശ്യമായിട്ട് വന്നതാണ്.
0: ഓഹോ, മലയോര മേഖലയിൽ എവിടെയാണ്? ചെറുപുഴക്കടുത്താണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എസ് ജാനകിയുടെ പാട്ടുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാജേഷിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് പറയാമോ?
1: മൂടൽ മഞ്ഞിലെ ഉണരു വേഗം സിമറായി നീ വന്നു ഗായകൻ എന്നുള്ള പാട്ടല്ലേ?
0: ആ, മൂടൽ മഞ്ഞിലെ പാട്ട് ഇല്ലേ? ഭാസ്കര മാഷ് എഴുതിയതാണ്. ഉഷാ ഖന്നയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്.
1: കാരണം മലയാളത്തിൻ്റെ താരാട്ടമ്മ.
0: തീർച്ചയായിട്ടും മലയാളത്തിന്റെ മാത്രമല്ല,
1: കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ് ജാനകിയമ്മ മലയാളികൾക്ക് തന്നത്. കാരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ആ എന്ത് റിയാലിറ്റി ഷോയിൽ എവിടെയാണെങ്കിലും ആ പ്രോഗ്രാം ഒരു പാട്ടും ജാനകിയമ്മയുടെ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും ഓരോ മലയാളികളും ഒരു ദിവസമെങ്കിലും ജാനകിയമ്മയുടെ ഒരു പാട്ടെങ്കിലും മനസ്സിലിങ്ങനെ മൂളും ഇല്ലേ? അതാണ്,
1: ഒരിക്കലും വിട്ടുപോകും.
0: തീർച്ചയായിട്ടും അതാണ് ആരുടെ മനസ്സിലും.
1: ഇപ്പം കലാഭന്മണി എന്നാണ്, കലാഭന്മണി മരിച്ചിട്ട് ഇത്ര വർഷമായി. പക്ഷെ കലാഭന്മണി ഒരു പാട്ട് പോലും ഇല്ലാത്ത ഒരു പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവില്ല. കാരണം അത് ഓരോ ആൾക്കാരെ ജനങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന വെച്ചാൽ അവരുടെ ആ പാട്ടിലൂടെയാണ്, ജനങ്ങളിലൂടെ.
0: തീർച്ചയായിട്ടും
1: അവരെത്രത്തോളം സ്നേഹിക്കും.
0: അതാണ് ഞാൻ നേരത്തെ ഇതിന്റെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് മലയാളി അല്ലെങ്കിലും മലയാളി ആളുകളോടല്ല, നമ്മുടെ ആളുകൾക്ക് എസ് ജാനകിയോടുള്ള ആ ഒരു ഇല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ്
1: തീർച്ചയായിട്ടും.
0: അതെ, പാട്ടിൽ സംഗീത സംവിധായകർ പോലും പറയാറുണ്ട്, പുഴയന്തി പറഞ്ഞ ഒരു കാര്യമാണ്, നിരവധി സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച എസ് ജാനകി സംഗീത സംവിധായകരുടെ സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് ഗാനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ഗായികയാണ് എസ് ജാനകി എന്ന് പുഴയന്തി പറയുന്നത്.
1: മലയാള സിനിമയ്ക്കും മലയാള ഗായകന് ഏറ്റവും വലിയ തീരാ നഷ്ടമാണ് ജാനകിയമ്മയുടെ വിയോഗം. കാരണം ഇനിയൊരു ഇങ്ങനെ ഒരു ഗായിക നമുക്ക് ഉണ്ടാക്കി കിട്ടില്ല തീർച്ചയായിട്ടും.
0: ഓക്കെ,
1: അത് ഏറ്റവും കൂടുതൽ തീരാ നഷ്ടമാണ്.
0: എന്തായാലും രാജേഷ് ആവശ്യപ്പെട്ട പാട്ട് നമുക്ക്
1: ജനതയുടെ പ്രണാമം
0: കേൾക്കാം.
1: മലയാളത്തിന്റെ താരാട്ടമ്മയ്ക്ക്
0: തീർച്ചയായും ഇതാ രാജേഷിന്റെ ഇഷ്ടഗാനം. പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാജേഷ് ആവശ്യപ്പെട്ട മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ പാട്ട് ഇതാ, കേട്ടോളൂ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീത. ഹലോ
3: ഹലോ,
2: ആരാണ് ആരാണ് ആരാണ് പറയൂ.
3: സൗണ്ട് വേണമായിരുന്നു സാറേ, ഒന്നും കേൾക്കുന്നില്ല.
2: അതെ, ആരാണ് വിളിക്കുന്നത് പറയൂ.
3: ഇത് നാരായണൻ തലവിലാണ്.
2: നാരായണൻ തലവിൽ സാധാരണ വിളിക്കുന്ന ആളാണല്ലേ?
3: ആ, ഞാൻ ഒരു കുറെ കാലമായി വിളിച്ചിട്ട്.
2: നാരായണൻ ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ പോകുന്നു.
2: തീർച്ചയായിട്ടും. അതെ,
3: എനിക്ക് ചാമരം എന്ന ചിത്രത്തിലെ നാഥാ നീ വരു
2: കേൾക്കുവാൻ അല്ലേ, 1980 സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ് ചാമരം എന്നുള്ള സിനിമയിൽ അല്ലേ. ആ വർഷം തന്നെ ഒരുമയിൽ പീലിയായി അണിയാത്ത വളകൾ എന്നുള്ള ചിത്രത്തിലും അതുപോലെ തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മഞ്ഞണിക്കൊമ്പിൽ എന്ന പാട്ടിനൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജാനകി അമ്മയ്ക്ക്. ഇന്നിപ്പോൾ നാരായണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാമരം എന്നുള്ള സിനിമയിൽ എസ് ജാനകി പാടിയതാണ്. പൂച്ചൽ ഖാദറാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്.
3: ഇന്നലെ ജാനകി അമ്മയുടെ മരണ വാർത്ത കേട്ട ഉടനെ ഞാൻ ഒരു 4 കവിത എഴുതിയിട്ടുണ്ട്. 10-6 4 ഞാൻ ഒന്ന് മൂളട്ടെ.
2: തീർച്ചയായിട്ടും മൂളിക്കോളൂ.
3: ആ, ഒരു സന്ധ്യ കൂടി കടന്നുപോയി, ഒരു ദുഃഖ വാർത്തയും കേട്ടിരുന്നു, ഒരു കുയിൽ നാദം നിലച്ചുപോയി, ഒരു നല്ല ഗായിക മാഞ്ഞുപോയി.
2: ജാനകി അമ്മയുടെ ദുഃഖ വാർത്ത അല്ലേ അറിഞ്ഞതിന് ശേഷം എഴുതിയ ഒരു കവിതയാണ് അല്ലേ നാരായണൻ എഴുതിയാണ്.
3: കുറച്ച് കവിതകൾ എഴുതാറുണ്ട് അറിയാലോ.
2: ഓ,
3: അങ്ങനെ
2: അതെ, മലയാളികൾക്ക് മറക്കാനാവാത്ത ഒത്തിരി ഗാനങ്ങളില്ലേ, മലയാളികൾക്ക് മാത്രമല്ല മറ്റു ഭാഷയിലുള്ളവർക്കൊക്കെ തന്നെ.
3: ഇപ്പൊ സാറ് പറയുന്നത്
2: 17 ഭാഷകളിലാണ് പാട്ട് പാടിയിരിക്കുന്നത്.
3: അതെ,
2: എന്തായാലും തീർച്ചയായിട്ടും നാരായണൻ ആവശ്യപ്പെട്ട പാട്ട് ഇതാ നമുക്ക് കേൾക്കാം. ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, പൂവച്ചൽ കാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. നാരായണ ഇതൊക്കെ കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
3: ആയിക്കോട്ടെ, ശരി.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിശ്വ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ. ഹലോ പ്രിയഗീതം, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആ ആരാണ്
1: ഇത്? കാസർഗോഡ് ജില്ലയിലെ കോട്ടമല എന്ന സ്ഥലത്ത് നിന്ന്.
0: കാസർഗോഡ് കോട്ടമലയിൽ നിന്ന് ആരാണ് വിളിക്കുന്നത് പറയൂ.
1: ഓമന.
0: ഓമനയാണ് വിളിക്കുന്നത്. കാസർഗോഡ് കോട്ടമല ഏത് ഭാഗത്താണ്?
1: അത് കാസർഗോഡ് വെസ്റ്റലേരി പഞ്ചായത്ത് ഭീമനടി ചിറ്റാരിക്കായൽ.
0: ഓഹോ, കാസർഗോഡ് വെസ്റ്റലേരി പഞ്ചായത്തിലെ ഭീമനടി ചിറ്റാരിക്കാൽ ഈ പ്രദേശത്തിനടുത്താണ് കോട്ടമല. വലിയ മലയാണോ? റേഡിയോ അടുത്ത് തന്നെ ഉണ്ടല്ലേ? റേഡിയോയുടെ എക്കോ. ആ റേഡിയോയുടെ ശബ്ദം കുറക്കൂ. കുറച്ചില്ലേ? കുറച്ചിട്ടും കേൾക്കുന്നുണ്ട്. സാരില്ല, എന്തായാലും ഏത് പാട്ട് വേണം പറയൂ. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന സിനിമയിലെ പാട്ട് ഇല്ലേ? ഏത് പാട്ടാ? എസ് ജാനകി പാടിയ പാട്ട്. അതെ, നമ്മോട് വിട പറഞ്ഞു. അതെ, ഇന്ന് ഇപ്പോൾ അവിടെ മൈസൂരുവിലെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ജാനകി അമ്മയുടെ മൃതദേഹം. ആയിരക്കണക്കിന് ആളുകളാണ് മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോമന എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. ആ ഓക്കെ. ഇപ്പോൾ തൊഴിലുറപ്പിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയില്ലേ? ഇപ്പോൾ പേര് തന്നെ മാറ്റിയല്ലോ അല്ലേ? ദിവസം കൂട്ടി, കൂലി കൂട്ടി അല്ലേ? പുതിയ പേരെന്താണെന്നറിയോ?
1: ആ
0: റാംജി വികസിത് ഭാരത്, വി ബി ജി റാംജി എന്നാണ് പുതിയ പേര്. 125 ദിവസമാക്കി ഇല്ലേ? 400 രൂപയിലെ മേലെ കൂലി കിട്ടുന്നു ഇല്ലേ? കുറേ പേരുണ്ടോ ഓമനയുടെ കൂടെ? 10-70 പേരുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ജോലി ഇല്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള അടുത്ത പാട്ട് ഓമനി ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ പി ഭാസ്കര മാഷ് എഴുതിയതാണ് ഈ പാട്ട്. MS ബാബുരാജാണ് ഇതിൻ്റെ സംഗീത സംവിധാനം. ഇതാ ഓമനയ്ക്ക് ഇതാ ഈ പാട്ട് കേട്ടോളൂ. ശരി എന്നാ വിളിച്ചത്. തീർച്ചയായിട്ടും. ഓക്കെ, ഇതാ കേട്ടോളൂ.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിശ്വ

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്റർ. ഹലോ പ്രിയഗീതം, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആ ആരാണ്?
1: ഹലോ,
0: പറഞ്ഞോളൂ.
1: കടന്നപ്പള്ളിയിൽ
0: നിന്നും ശ്രീജ എസ് ജാനകി പാടിയ ഏത് ഗാനത്തിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ആ പാട്ടാണ് വേണ്ടത്. കയം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ പാട്ടില്ലേ. പൂച്ചൽ ഖാദറാണ് എഴുതിയിരിക്കുന്നത്, എം കെ അർജുനൻ ഈണം പകർന്നിരിക്കുന്നു. എസ് ജാനകിയെ കുറിച്ച് എന്താണ് ശ്രീജയ്ക്ക് പറയാനുള്ളത്?
1: നല്ല ശബ്ദമാധുര്യമുള്ള
0: ഗായികയാണ്.
1: നല്ലൊരു ഗായികയായിരുന്നു.
0: അതെ,
1: നല്ല, എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടം എസ് ജാനകി അമ്മയുടെ ഗാനങ്ങളാണ്. ചിത്ര ചേച്ചിയെ ഇഷ്ടമാണ്.
0: റേഡിയോയിലൂടെ തന്നെയല്ലേ കേൾക്കുന്നില്ലേ?
1: ജാനകി അമ്മയുടെ നല്ല ശബ്ദമാധുര്യം, നല്ല ക്ലിയറായ ശബ്ദം.
0: അതെ, റേഡിയോയിലൂടെ തന്നെയല്ലേ ചെറുപ്പം തൊട്ടേ എസ് ജാനകിയുടെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നല്ലേ? ഒരുപക്ഷെ എസ് ജാനകിയുടെ പേരും എസ് ജാനകിയുടെ പാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളെന്നോ തമിഴ്നാട്ടുകാരെന്നോ കർണാടകക്കാരെന്നോ ആന്ധ്രക്കാരെന്നോ ഒന്നുമില്ല, എല്ലാ ഭാഷയിലും ഒട്ടനവധി ഭാഷയിൽ പാടിയിട്ടുണ്ട്. ആകാശവാണിയാണ് ഏറ്റവും കൂടുതൽ തവണ എന്താണ് പറയുന്നത്, പേര് എസ് ജാനകിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയാണ്
1: അല്ലേ?
0: ഒരുപക്ഷെ എസ് ജാനകി ചെറുപ്പത്തിൽ, ചെറിയ കുട്ടിക്കാലത്ത് ആകാശവാണി സംഘടിപ്പിച്ച, ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിക്കൊണ്ടാണ് എസ് ജാനകി ഗായിക എന്നുള്ള രീതിയിൽ വളർന്നു വരുന്നത്. അതെ, ഓക്കെ. എന്തായാലും ശ്രീജ ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് കേൾക്കാം. ഏകദേശം സമയം നമുക്ക് തീരാനായി. ഇതാ കേൾക്കാം, പാട്ട് കേട്ടോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്റർ ഹലോ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ കെ ഒ ശശിധരൻ, സാങ്കേതിക സഹായം പി വി രമേശൻ, കൂടെ ജന്യ മുരളി.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതി ജെറി അമൽദേവ് ഈണം പകർന്ന എസ് ജാനകി പാടിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്തതായി ഓളങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന് ONV യുടേതാണ് വരികൾ. ഇളയരാജയുടെ സംഗീതവും പാടിയത് എസ് ജാനകി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: സത്യനന്ദിക്കാട് എഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന് എസ് ജാനകി പാടിയതാണ് അടുത്ത പാട്ട്. ചിത്രം അനുരാഗ കോടതി.

ഇന്ന് രാത്രി 9:30 അന്തരിച്ച എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 9:30. ഇന്ന് 3 മണിക്ക് ആകാശവാണി ടെലികീസ് പുനഃപ്രക്ഷേപണം, 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം ഇന്ന് വൈകിട്ട് 4:45. രാത്രി 10 മണിക്ക് രവിവാസ്രീയ അഖില ഭാരതീയ സംഗീത സഭയിൽ കുമാർ മർഡൂറിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. ഇന്ന് രാത്രി 10 മണിക്ക്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചാക്യാർ കൂത്ത്, മാണി ദാമോദര ചാക്യാർ അവതരിപ്പിച്ചത്.

എങ്കിലോ പണ്ട് യദുകുലാലങ്കാരഭൂതനായിരിക്കും ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പാർത്ഥന്മാരുടെ പ്രാർത്ഥന ഹേതുവായിട്ട് ദൗത്യഭാവത്തെ അവലംബിച്ച് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തെ അധിഷ്ഠാനം ചെയ്ത് സാത്വികി പ്രഭൃതികളായിരിക്കുന്ന മൂന്ന് നാല് യാദവീരന്മാരോടും കൂടെ എഴുന്നള്ളത്ത് പുറപ്പെട്ട് ഹസ്തിനാപുരിയെ പ്രാപിച്ചതിൻ്റെ ശേഷം ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ തൻ്റെ ദൗത്യത്തെ സവിസ്തരം മഹാരാജാവ് ദുര്യോധനനാടായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ആയത് എപ്രകാരമാകുന്നത് എന്ന്

ആത്മനോ വൃത്തിയും ഗുവാവി വിധിൽ ശമപരാ വാഞ്ചന്തി സന്ധാവമീ ദിത്രമുവർജിതം തധുരാജ്യാർത്ഥമേഭ്യോ ഭവ നാസ്താമത്രസുഖീ നേതിഹ ഭവേ നിഷ്കൗരവം ക്ഷ്മാതരം. അല്ലേ മഹാരാജ ദുര്യോധനൻ, ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അതെന്നാണെങ്കിൽ, ആ പാണ്ഡവന്മാരുടെ സ്ഥിതി എങ്ങനെയാണ് എന്നാണെങ്കിൽ, ശമപരാ വാഞ്ചന്തി സന്ധാമീ, ഈ പാണ്ഡവന്മാര് സന്ധിയെ വാഞ്ചിക്കുന്നു. പാണ്ഡവന്മാർക്ക് ഇപ്പോൾ സന്ധിച്ചാൽ കൊള്ളാം എന്ന് തന്നെയാണ് മോഹം. വിഗ്രഹത്തെങ്കിൽ അവർക്ക് താല്പര്യമില്ല. നിരപരാധികളായിരിക്കുന്ന അനേകം രാജാക്കന്മാരെയും ഗുരുഭൂതന്മാരെയും മാത്രമല്ല സഹോദരന്മാരെയും നിഗ്രഹിക്കുന്നതിൽ പാണ്ഡവന്മാർക്ക് താല്പര്യമില്ല. അവർക്ക് ഏതിലാണ് താല്പര്യമെന്നാണെങ്കിൽ, വാഞ്ചന്തി സന്ധാവമീ, ഈ പാണ്ഡുപുത്രന്മാര് സന്ധിയെ വാഞ്ചിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നെ അവർക്ക് സന്ധിക്കണമെങ്കിൽ എന്താണ് അവരുടെ നിബന്ധന? അവർക്ക് എന്ത് കൊടുത്താൽ സന്ധിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗ്രാമാണാമഭി പഞ്ചകം ദിശസി ചേൽ, ഗ്രാമങ്ങളുടെ പഞ്ചകത്തെയെങ്കിലും ദാനം ചെയ്യണമെങ്കിൽ അവർ സന്ധിക്കും. 5 ഗ്രാമങ്ങൾ അവർക്ക് കൊടുക്കണം. എന്നാലൊരു കാര്യമുണ്ട്, ഏതൊക്കെയാണ് 5 ഗ്രാമങ്ങൾ എന്നാണെങ്കിൽ, ഇന്ദ്രപ്രസ്ഥം, വൃഗപ്രസ്ഥം, വാരണാവതം തുടങ്ങിയിരിക്കുന്ന 4 ഗ്രാമങ്ങൾ വൃഗപ്രസ്ഥം, പിന്നെ 1 ഗ്രാമം അങ്ങ് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതും. ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥം, വൃഗപ്രസ്ഥം, ജയന്തം, വാരണാവതം എന്നീ 4 ഗ്രാമങ്ങൾ പാണ്ഡവന്മാരെ ആവശ്യപ്രകാരം കൊടുക്കുക. 1 ഗ്രാമം അങ്ങക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രാമം. ഇങ്ങനെ ഗ്രാമാണാമഭി പഞ്ചകം ദിശസി ചേൽ, ഗ്രാമങ്ങളുടെ പഞ്ചകത്തെയെങ്കിലും ദാനം ചെയ്യുകയാണെങ്കിൽ പാണ്ഡവന്മാർ സന്ധിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവര് എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ 5 ഗ്രാമങ്ങളെ കിട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? സന്ധാമീ വാഞ്ചന്തി, സന്ധിയെ വാഞ്ചിക്കുന്നു അവര്. എന്നിട്ട് ഏതാവതൈവാത്മനോ വൃത്തിയും വിവിധിൽ സവാ, ഈ കൊടുക്കണ 5 ഗ്രാമങ്ങളെ കൊണ്ട് അവരെ ജീവിതത്തെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അടങ്ങി ഒതുങ്ങി ശമത്തിൽ താല്പര്യത്തോടു കൂടിയിട്ട് എന്താണോ ദുര്യോധന മഹാരാജാവ് അറിഞ്ഞു കൊടുക്കണത്, ആ കൊടുക്കുന്ന വസ്തുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു പാണ്ഡവന്മാര്. എന്താ കാരണം? ശമപരന്മാരെന്ന് പറയാൻ കാരണം ശമത്തിൽ താല്പര്യത്തോടുകൂടിയവരെ പാണ്ഡവന്മാര്. ശാന്തിഭാക്കുകളാണ് ശമം, ദമം, ഉപരതി, തിദീക്ഷ, സമാധാനം, ശ്രദ്ധ, ഇതൊക്കെ കൂടി കൂടി കഴിഞ്ഞാൽ ശാന്തിഭാക്കുകൾ എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് അവർക്ക് നിരപരാധികളെ കൊല്ലുന്നതിൽ താല്പര്യമില്ല, അടങ്ങി ഒതുങ്ങി കഴിയണം എന്നാണ് അവരുടെ മോഹം. അതുകൊണ്ടല്ലേ മഹാരാജാവ് ദുര്യോധന, ഞാൻ ഒന്നുകൂടി പറയാൻ കേൾക്കൂ, പാണ്ഡവന്മാരുടെ ആഗ്രഹം 5 ഗ്രാമങ്ങളെ അങ്ങ് കൊടുക്കണം. 5 ഗ്രാമങ്ങളെ കൊടുക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, 1 ഗ്രാമം കൊടുക്കൂ മഹാരാജാവ് ദുര്യോധന. ഇനിയും 1 ഗ്രാമവും അങ്ങക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, 5 കൂടിയിട്ട് 5 ഭവനം കൊടുക്കൂ മഹാരാജാവേ. ഇനി 5 ഭവനവും അങ്ങക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, 1 ഭവനം കൊടുക്കൂ മഹാരാജാവേ. 1 ഭവനവും കൊടുക്കാൻ അങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, എന്താണോ അങ്ങക്ക് കൊടുക്കാൻ ആഗ്രഹം അത് കൊടുക്കുക. എന്നാലും വാഞ്ചന്തി സന്ധാമീ, ഈ പാണ്ഡുപുത്രന്മാർക്ക് സന്ധിച്ചാൽ കൊള്ളാം. എന്നിട്ട് അടങ്ങി ഒതുങ്ങിയിട്ട് ശമത്തിൽ താല്പര്യത്തോടുകൂടി ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. യുദ്ധം ഒഴിവാക്കണം. എന്നാലൊരു കാര്യമുണ്ട്, അങ്ങ് രാജ്യം കൊടുക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്നാണെങ്കിൽ, നിഷ്കൗരവം ക്ഷ്മാതലം, ക്ഷ്മാതലം നിഷ്കൗരവമായിട്ട് ഭവിക്കും, കൗരവന്മാരോട് കൂടാതെ ഉണ്ടായിട്ട് ഭവിക്കും. 5 ഗ്രാമങ്ങളെ അങ്ങ് കൊടുക്കണില്ല എങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാവും. യുദ്ധത്തിങ്കിൽ കൗരവന്മാരെ മുഴുവൻ പാണ്ഡവന്മാരെ നിഗ്രഹിക്കാതെ കണ്ടിരിക്കില്ല, ഒരൊറ്റ കൗരവൻ പോലും ഈ ഭൂലോകത്തിങ്കിൽ അവശേഷിക്കില്ല, നാമം മാത്രമായി തീരും എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയമില്ല. ഇപ്രകാരം ഭഗവാൻ മഹാരാജാവ് ദുര്യോധൻ്റെ മനസ്സിൽ കോപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി തൻ്റെ ദൗത്യത്തെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഇതങ്ങോട് കേട്ട സമയത്തെങ്കിൽ മഹാരാജാവ് ദുര്യോധന് ദേഷ്യം അങ്ങനെ സഹിക്കാൻ വയ്യാതെ ഉണ്ടായി. ആഹാ കൃഷ്ണ, കൃഷ്ണൻ ഇപ്പൊ എന്താ പറയണ്ടായത്? കൃഷ്ണൻ പറയണത് കേട്ടാൽ ഈ പാണ്ഡവന്മാർക്ക് രാജ്യത്തിന് അവകാശം ഉണ്ടെന്നല്ലേ തോന്നുക? കൃഷ്ണൻ പറയണത് കേട്ടാൽ തന്നെ മനസ്സിലാവും. എന്താണ് ഞാൻ പറയണത് കേട്ടോളൂ, പാണ്ഡവന്മാർക്ക് രാജ്യത്തിന് അവകാശം ഇല്ല എന്ന് കൃഷ്ണന്റെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കേണ്ടത് കേട്ടോളൂ. വാചോ യുക്തൈവ രാജ്യം നഹലു തവ സുഹൃദം പൈതൃകം സ്യാദ്യതേതേ ഗുണ്ട പാണ്ഡവ വിമോഹാദ്വിഹിതമീവധേ ഷണ്ഡഭാവം പ്രപന്നേ ുല്യദാരസ്വീകാരോദ്യൽക്കളങ്ക വിപിനഭുവമീയാന്തു ശാന്താവലേ കൃഷ്ണ. അങ്ങ് പറയുന്ന വാക്ക് കേട്ടാ മനസ്സിലാവും പാണ്ഡവനൊക്കെ രാജ്യത്തിന് അവകാശമില്ല എന്ന്. ഞാൻ ശ്രദ്ധിച്ചു കേൾക്കൂ. ആ വാചോ യുക്തൈവ രാജ്യം നതവ സുഹൃദം പൈതൃകം. വാക്കുകളുടെ യുക്തി കൊണ്ട് തന്നെ അങ്ങയുടെ സുഹൃത്തുക്കളുടേക്ക് രാജ്യം അവകാശമില്ല എന്ന് മനസ്സിലാവും. യുക്തി ഉണ്ടല്ലോ, യുക്തി എന്ന് പറഞ്ഞാൽ വാക്കുകൾ പറഞ്ഞ് യോജിപ്പിക്കുന്ന കാര്യത്തിൽ. പൈതൃകം പൈതൃകം പൈതൃകം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെതാവോ കൃഷ്ണ? അച്ഛൻ്റേത് അച്ഛൻ്റേത് ഇങ്ങനെ 100 തവണ ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പൈതൃകമാവുക ആ സ്വത്ത്? അച്ഛൻ്റേതാവണ്ടേ, അച്ഛന് അവകാശം ഉണ്ടാവണ്ടേ, അച്ഛൻ്റെ പുത്രന്മാരാവണ്ടേ പാണ്ഡവന്മാര്? ഒരു കാര്യമുണ്ട്, പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവന്മാര് എങ്കിൽ കൃഷ്ണ അർദ്ധരാജ്യത്തിന് അവകാശം ഉണ്ടാവും. അല്ലാതെയുണ്ട് വേറെ വല്ലവരുടെ പുത്രന്മാരാണോ പാണ്ഡവന്മാര് പാണ്ഡുവിൻ്റെയാണോ എന്ന് അങ്ങ് ചോദിക്കുകയാണെങ്കിൽ അല്ലേ കൃഷ്ണ? കൃഷ്ണ ഇത് മനസ്സിലാക്കണം. ധർമാനിലാഖണ്ഡല സുരഭിഷക്ക് കൊടേ പുത്രന്മാരാണ് പാണ്ഡവന്മാര്. ധർമാനിലാഖണ്ഡല സുരഭിഷക്കുകൾ എന്ന് പറഞ്ഞാൽ ധർമ്മൻ, യമധർമ്മൻ, പിന്നെ അനിരൻ വായു, ആഖണ്ഡലൻ ദേവേന്ദ്രൻ, സുരഭിഷക്കുകള് സുരവൈദ്യന്മാരായിരിക്കുന്ന അശ്വിനി ദേവകള് ഇവരുടെ പുത്രന്മാരാണ് യഥാർത്ഥത്തിൽ പാണ്ഡവന്മാര്. കൃഷ്ണ ഇത് സ്വതവേ ഒരു കാര്യമുണ്ട്, പാണ്ഡുവിന് പുത്രന്മാരാണെങ്കിൽ പാണ്ഡവന്മാർക്ക് അർദ്ധരാജ്യത്തിന് അവകാശം ഉണ്ടാവുമായിരുന്നു. ഇതൊന്ന് കേൾക്കൂ ഈ കഥ കൃഷ്ണൻ വിസ്തരിച്ച്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നാണെങ്കിൽ, വിമോഹാത് വിഹിതമുനിവശേഷന്റെ ഭാവം പ്രവന്നേ, വിഹിതമായിരിക്കുന്ന മുനിവധം കീന്ദവെന്ന പേരായ മഹർഷിയെ പാണ്ഡു വനത്തിൽ വെച്ചിട്ട് നിഗ്രഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയെ നിഗ്രഹിച്ചു. എന്നിട്ടോ കിന്ദവൻ അദ്ദേഹത്തെ ശവിക്കുകയുണ്ടായത്, ഭാര്യമാരെ തൊട്ടാ തലനൂറായിട്ട് പൊട്ടിത്തെറിക്കട്ടെ, ഈ ശാപുണ്ടായി. അതായത് കൃഷ്ണ വിസ്തരിച്ച് പറയാൻ കേട്ടോളൂ. ഒരു ദിവസം പാണ്ഡു മഹാരാജാവ് നായാടി സഞ്ചരിക്കുന്ന സമയത്തിങ്കൽ കണ്ടു ഒരു മാൻപേടയെ, ഒരു മാനിനെ കലയും മാനും തമ്മിൽ കളിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ആ കലയെ നിഗ്രഹിച്ചു അദ്ദേഹം അസ്ത്രം പ്രയോഗിച്ചിട്ട്. അപ്പോഴാണ് മഹർഷിയെ പത്നിയാന്ന് മനസ്സിലായത് അദ്ദേഹത്തിന്. ഉടനെ തന്നെ മഹർഷി പറഞ്ഞു, അല്ലേ പാണ്ഡു മഹാരാജാവ്, എന്റെ ഭാര്യ അങ്ങ് നിഗ്രഹിക്കണ്ടായല്ലോ ശരം പ്രയോഗിച്ചിട്ട്. അങ്ങയ്ക്കും അങ്ങയുടെ ഭാര്യമാരെ തൊട്ടാ തല പൊട്ടിത്തെറിക്കട്ടെ, ശപിച്ചു അങ്ങട്. മുനിവധേ ഷണ്ഡഭാവം പ്രപന്നേ, മുനിവധത്തിങ്കിൽ ഷണ്ഡഭാവത്തെ പ്രപന്നായി ആയിരിക്കും സമയത്തിങ്കിൽ, ശാപമേറ്റ സമയത്തിങ്കിൽ മഹർഷിയിൽ നിന്ന് ശാപം കിട്ടിയപ്പോൾ പാണ്ഡു മഹാരാജാവിന് വളരെ ദുഃഖമായി. കഷ്ടേ, ഞാൻ ആലോചിക്കാതെ എന്നുള്ള പ്രവൃത്തി ചെയ്തു, ഇനി പയ്യാൻ എന്താ ചെയ്യുക, എനിക്ക് എൻ്റെ ഭാര്യമാരെ തൊടാൻ നിവൃത്തിയില്ലല്ലോ. വേഗം അദ്ദേഹം നായാട്ടൊക്കെ മതിയാക്കി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. നായാടി നായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ കൃഷ്ണ, കുന്തി മാതിരി രണ്ട് ഭാര്യമാര് പഠിക്കത്തന്നെ നിന്നു. ആ ഓ എന്താണാവോ, നായാട്ടിൻ്റെ പോയിട്ട് ഭർത്താവിനെ കാണാനില്ലല്ലോ. കഷ്ടേ കഷ്ടം, കുന്തി മാതിരി നോക്കി നോക്കി നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തിങ്കൽ പാണ്ഡു മഹാരാജാവ് നായാട്ടൊക്കെ കഴിഞ്ഞു വരുന്നു. ആവോ ഭർത്താവ് വരുന്നുണ്ട്, വേഗം ചെന്നിട്ട് കുന്തി മാതിരിയും കൂടെ ഭർത്താവിനെ ആലിംഗനം ചെയ്യാനെ നോക്കി. കുന്തി തുടരുത്,
എന്താ ഭർത്താവേ, ഞാൻ പിന്നെ ആരെയാ തൊടുക, അങ്ങേ തൊടാതെയുണ്ട്. അങ്ങക്ക് യാത്രാക്ലേശമൊക്കെ ഉണ്ടാവുമല്ലോ, വേഗം ആരെങ്കിലും ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് കുന്തി ചെന്നിട്ട് പാണ്ഡുവിനെ തൊടാൻ നോക്കിയേ. തൊടരുത് തൊടരുത്, കുന്തി തൊടാൻ നോക്കിയോ മാതിരി, നീ തൊടോ, എന്നാൽ ഞാനും ഭർത്താവിനെ തൊടും. രണ്ടാളും മാറി മാറി ആരെങ്കിലും ചെയ്യാൻ വേണ്ടി പിന്നാലെ ഓടാൻ തുടങ്ങി. പാണ്ഡു മഹാരാജാവ് ഇവരെ തൊടാതിരിക്കാൻ വേണ്ടി ദൂരേക്ക് ദൂരേക്ക് മാറി ഒഴിഞ്ഞു ഒഴിഞ്ഞു പോയി തുടങ്ങി. ഹേ, എന്താ ഭർത്താവ്, ഞങ്ങൾ തൊടാൻ നോക്കുമ്പോൾ അങ്ങ് ഓടി ഓടിപ്പോണത്, തൊടാതെ ഇരിക്കാൻ എന്താ കാരണം? ഞങ്ങൾക്ക് തൊട്ടുകൂടെ അങ്ങേ. അല്ലേ കുന്തി, തൊടാൻ പാടില്ല. എന്താ തൊടാതിരിക്കാൻ കാരണം? തൊട്ടാൽ എന്താ സംഭവിക്കുക? ഞാൻ തൊടും. വീണ്ടും വീണ്ടും കുന്തി മന്ത്രി തന്നെയിരിക്കുന്ന ഭാര്യമാര് പാണ്ഡുവിന്റെ പിന്നാലെ ഓടിത്തിറങ്ങി. പാണ്ഡു കാര്യം ആകെ വിഷമപോലെ തലപൊട്ടി തെറിക്കല്ലോ. അപ്പോ കുന്തിക്ക് മാതിരിക്കും സംശയം തോന്നി, ആ ഇതൊക്കെ ഭർത്താവിന്റെ സൂത്രാണ്, ഞങ്ങൾ തൊടാതെ കണ്ടിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറാനുള്ള വിദ്യകളാണെന്നൊക്കെ തീരുമാനിച്ചവര് വീണ്ടും വീണ്ടും തൊടാനായിട്ട് പിന്നാലെ ഓടി. സ്വതവേ ചില ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ പതിവുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭാര്യ ആയാൽ തന്നെ കഴിച്ചുകൂട്ടാൻ പ്രയാസം, പോരെങ്കിൽ കുന്തി മാതിരി രണ്ട് ഭാര്യമാരെ പിന്നാലെ ഓടിയാൽ എന്താ ഇപ്പൊ ചെയ്യുക? കാര്യം വിഷമം. ചില സൂത്രക്കാരായിരിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഇപ്പൊ ഭാര്യമാരുടെ ശല്യം സഹിക്കു വയ്യ എന്നുള്ള ഘട്ടത്തിൽ അങ്ങനെ എത്തുമ്പോ, ഏ തുടണ്ട, എനിക്ക് വയ്യ, അല്ലെങ്കിൽ അസുഖാണ്, അതാണ്, ഇതാണ്, വ്രതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. അതുകൊണ്ട് അല്ലേ ഭർത്താവ്, ഈ സൂത്രമൊന്നും ഞങ്ങളുടെ അടുത്ത് പറ്റില്ല, ഞങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യാം, ഭർത്താവിനെ ഞങ്ങൾ തൊടും എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കുന്തിരി മന്തിരി തൊടാൻ തുടങ്ങി. അപ്പൊ പാണ്ഡു തീരുമാനിച്ചിട്ട് തുറന്നു പറയുന്ന ഭേദമില്ലേക്ക് തലപൊട്ടി തെറിക്കുന്നത് കാണുന്നതായിട്ട് വരും ഇവര്. അല്ലേ കുന്തി മാതിരി, ഞാൻ നായാടി സഞ്ചരിക്കുന്ന സമയത്തെങ്കിൽ കിന്ദവെന്ന് പേരായിരിക്കുന്ന മഹർഷി എന്നെ ശപിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ശരം പ്രയോഗിച്ച് നിഗ്രഹിച്ചതുകൊണ്ട് എന്നെ അദ്ദേഹം ശപിച്ചു. എന്താണ് ശാപം എന്നാണെങ്കിൽ, അല്ലേ മഹാരാജാവ്, അങ്ങക്ക് ഭാര്യമാരെ തൊടാൻ പറ്റാതെ കൊണ്ട് പോട്ടെ, അഥവാ അങ്ങ് തൊടുകയാണെങ്കിൽ തലനൂറായിട്ട് പൊട്ടിത്തെറിച്ച് മരിക്കട്ടെ, ശാപാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ തൊടാൻ നിർത്തില്ല. ഇപ്രകാരം പാണ്ഡു പറയുന്നത് കേട്ട സമയത്തെങ്കിൽ കുന്തിക്കും മാതിരിക്കും വളരെ വിഷമായി. കുറച്ചു കാലം കഴിഞ്ഞു, അല്ലേ മഹാരാജാവ്, നമുക്കിനി കാട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് വനഭവത്തേകതന്മാരായി കാട്ടിലേക്കാണ് പോയി. കാട്ട് തപസ് ചെയ്ത് കുറച്ച് ദിവസം ഇങ്ങനെ കൂടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുന്തിരി തീരുമാനിച്ചു, നമ്മുടെ കുലം നശിക്കല്ലോ, അദ്ദേഹത്തോട് കാര്യം തുറന്നു പറയുന്നേ തീരുമാനിച്ചു. അല്ലേ മഹാരാജാവ്, എന്താ കുന്തിരി, അടിയങ്ക് നന്ന സങ്കടമുണ്ട്, എന്താ വെച്ചാൽ തുറന്നു പറയൂ, നമ്മുടെ കുലം നശിക്കില്ലേ ഭർത്താവ്, ഞാൻ എന്താ ചെയ്യാ, എനിക്ക് നിങ്ങളെ തൊടാൻ പാടില്ലല്ലോ കുന്തി മാതിരി. എങ്ങനെയാപ്പൊ ഭർത്താവോട് തുറന്നു പറയാൻ തീരുമാനിച്ച കുന്തി? ഒന്ന് പരിങ്ങി, പിന്നെ തുറന്നു പറയുന്ന കുലം നശിക്കല്ലോ. അല്ലേ ഭർത്താവ്, എന്താ കുന്തി മാതിരി, നമ്മുടെ കുലം നശിക്കില്ലേ ഭർത്താവ്. കുന്തി, എനിക്ക് നിങ്ങളെ തൊടാൻ പാടില്ലല്ലോ, സ്വീകരിക്കാൻ പാടില്ലല്ലോ, അഥവാ സ്വീകരിച്ചാൽ തലനൂറായിട്ട് പൊട്ടിത്തെറിച്ച് മരിക്കില്ലേ, എങ്ങനെയാ ഇദ്ദേഹത്തോട് പറയുക? അങ്ങനെ മനസ്സെല്ലാ മനസ്സോടുകൂടെ കുന്തി പറയാൻ തീരുമാനിച്ചു. അല്ലേ ഭർത്താവ്, നമ്മുടെ കുലം നശിക്കില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ കുന്തി? അല്ല ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ പുത്രന്മാരൊക്കെ ഉണ്ടാവും. എങ്ങനെയാ കുന്തി അത്? അത് ഒരു മന്ത്രത്തിന്റെ ശക്തിയാ, മന്ത്രത്തിന്റെ ശക്തിയോട് പുത്രന്മാരുണ്ടാവേ ഉണ്ടാവും. കൃഷ്ണ, കുന്തിയുടെ സാമർഥ്യം നോക്കണം. ദുർവാസാവ് മഹർഷിയെ ചാതുർമാസ്യം കഴിപ്പിച്ചിട്ട് 5

വരങ്ങൾ കിട്ടുണ്ടായിട്ട് ഒരു വരം പരീക്ഷിച്ച് കർണനുണ്ടായി മന്ത്രം ഫലിക്കുന്ന കുന്തി ദേവിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അല്ലേ ഭർത്താവ്, ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പുത്രന്മാരെ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പൊ പാണ്ഡു തീരുമാനിച്ചു വംശം എങ്ങനെയെങ്കിലും നിലനിർത്തുകയാണല്ലോ വേണ്ടത്. പഴയ കാലത്ത് ഇതിനൊക്കെ ഒരു അംഗീകാരവും ഉണ്ടായിരുന്നു, നേരത്തെ അംഗീകാരമൊക്കെ പിൻവലിച്ചിരിക്കുക അപ്പോഴേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലാട്ടെ വംശം നശിക്കുന്നത് കാണാൻ നിർത്തില്ല. കുന്തി, കുന്തിയുടെ ഇഷ്ടം പോലെയൊക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് പാണ്ഡു കുന്തിക്ക് സമ്മതം കൊടുക്കുകയും ചെയ്തു. സമ്മതം കിട്ടേണ്ട താമസം കുന്തിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ആരെയാണ് മന്ത്രമൊക്കെ ഒന്ന് ചൊല്ലി നോക്കട്ടെ എന്ന് തീരുമാനിച്ചു. മന്ത്രം പകുതിയെ കാര്യ അബദ്ധവും മന്ത്രമൊക്കെ തോന്നുന്നുണ്ട്. ഓ, കേവനായിരിക്കുന്ന ഏതെങ്കിലും ഒരു ദേവനെ സ്വീകരിക്കുന്ന എന്ന് തീരുമാനിച്ച് മന്ത്രം കണ്ട് ചൊല്ലി. ആരെയാ വിചാരിച്ചത് എന്നാണെങ്കിൽ യമധർമ്മനെ വിചാരിച്ചു, അന്തകൻ. മന്ത്രം ചെല്ലേണ്ട താമസം, ഒരു കാര്യമുണ്ട് ഭർത്താവേ, ഞാൻ മന്ത്രം ജപിക്കാൻ പോവാണ്. അങ്ങ് ഒരു കാര്യം ചെയ്യണത്, കണ്ണ് പിഴിച്ചിരുന്നാൽ പറ്റില്ല, തിരിഞ്ഞങ്ങോട്ട് ഇരിക്കുക, കണ്ണ് കെട്ടി തിരിഞ്ഞിരുന്നുള്ളൂ. അങ്ങ് ഞാൻ പറയുമ്പോഴേ കണ്ണ് പിഴിക്കാൻ പാടുള്ളൂ. വ്യവസ്ഥയൊക്കെ ചെയ്തു പാണ്ഡു, കണ്ണ് കെട്ടിയിട്ട് തിരിഞ്ഞിരുന്നു. കുന്തി മന്ത്രം ജപിച്ചു, യമധർമ്മനെ അന്തകനെ വിചാരിച്ച് മന്ത്രം കണ്ടി വെച്ചു. ആകർഷ ആകർഷ എന്ന് പറഞ്ഞിട്ട് മന്ത്രം കണ്ട് ചെല്ലേണ്ട താമസം, അയ്യോ വന്നു ഇത്ര വേഗം അന്തകനാ വന്നത്. മന്ത്രത്തിന്റെ ശക്തി ഭയങ്കരമാണ്, പിന്നെ യാതൊരു നിർത്തിയില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അന്തകനെ കണ്ടപ്പോ തന്നെ ഭയായി, ഒട്ടും താമസം ഉണ്ടായില്ല, ഉത്പാദിപ്പിച്ചു, ഗർഭം പൊണ്ണായി പ്രസവിച്ചു. വിചാരിച്ചു നോക്കണം അല്ലേ, കൃഷ്ണ യമധർമ്മന്റെ പുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ധർമ്മപുത്ര ഉണ്ടായി. ഭർത്താവേ കണ്ണു വിഴിക്കാം. അദ്ദേഹം പാണ്ഡു കണ്ണു വിഴിച്ചു നോക്കുമ്പോഴെന്താണ് തന്റെ മുമ്പിൽ പുത്രൻ. ഏ എന്നേ അത്യത്ഭുതേ, കുന്തി ഇത്ര വേഗം പുത്രനുണ്ടായോ? ഒരു വിഷമുണ്ടായിരുന്നു മന്ത്രത്തിന്റെ ശക്തി ഭർത്താവ്, ആ പണ തിരക്കടില്ല. കുന്തി പാണ്ഡു ഒന്നങ്ങനെ നോക്കി ധർമ്മപുത്ര ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ സത്വഗുണപ്രധാനം തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യം വളരെ സാധുവായി പ്രകൃതി. കുന്തി നമുക്കൊരു കാര്യം വേണം, ബലവാനായിരിക്കുന്ന ഒരു പുത്രൻ കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ രാജ്യം രക്ഷിക്കാൻ കുറച്ച് പ്രയാസം തന്നെ. അവനെ കൊണ്ട് തന്നെ പറ്റും തോന്നുന്നില്ല, സഹായവും ആയില്ലേ, ഒരു പുത്രൻ കൂടി ആയിക്കോട്ടെ. ഭർത്താവ് അതിന് വല്ല പ്രയാസമുണ്ടോ? ഭർത്താവ് കണ്ണടച്ചോളൂ. ഇങ്ങനെ ചില സ്ത്രീകളൊക്കെ പൊതുവുണ്ട്, ഭർത്താക്കന്മാരെ കണ്ണടച്ചിട്ട് ചില പ്രയോഗങ്ങളൊക്കെ. അതാട്ടെ കൃഷ്ണ, കുന്തി ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതിലാ ഞങ്ങൾക്ക് സങ്കടം, വിചാരിച്ചു നോക്കണം. ആട്ടെ, ഭർത്താവിനെ കണ്ണുകെട്ടി തിരിച്ചിരുത്തി. ഇനിയിപ്പം ബലവാനായിരിക്കുന്ന ഒരു പുത്രം വേണമല്ലോ എന്ന് തീരുമാനിച്ച് കൃഷ്ണ കുന്തി എന്ത് ചെയ്തു? മന്ത്രങ്ങൾ ജപിച്ചു, വശീകരിച്ചു. ആരേ? വായുദേവനെ വിചാരിച്ചു. വിചാരിക്കേണ്ട താമസം വായു പ്രത്യക്ഷമായി, സ്വീകരിച്ചു, ഉൽപ്പാദിപ്പിച്ചു, ഉണ്ടായി, പ്രസവിച്ചു. മന്ത്രശക്തിയിലെ വേഗത്തിൽ എഴുതാവിലും ഒക്കെ കഴിയും. ഭർത്താവ് കണ്ണു വിഴിക്കാം. കണ്ണ് വിഴിച്ചു നോക്കിയ സമയത്തെങ്കിൽ അയ്യോ പട്ടുകൂറ്റൻ, ഭീമസേന ഉണ്ടായി. കൃഷ്ണ ആകെപ്പാടെ കണ്ണൊക്കെ വിഴിച്ചു നോക്കി. പാണ്ഡു മഹാരാജാവേ, നോക്കിയപ്പോ കുന്തി ഇവൻ നല്ലതേ വന്ധ്യയില്ല എന്നാ തോന്നുന്നത്, ആകെപ്പാടെ ഒരു പൊണ്ണനായി. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അദ്ദേഹത്തിന്. ആട്ടെ, നല്ല എന്തോ ഒരു പ്രയോഗത്തിൽ എന്തോ ഒരു അപകടം പറ്റിയെന്നാണ് തോന്നുന്നത് ഇല്ലേ. ചില രാസവളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞ ചില സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാണ്ടാവില്ലേ, ആകെപ്പാടെ ഒരു പളപള എന്ന് പറഞ്ഞൊരു വന്ധ്യയില്ലാത്ത സ്വഭാവം. അതുപോലെ തന്നെ എവിടെയാ അതിന്റെ പഴച്ചതെന്ന് മനസ്സിലായി, ആകെപ്പാടെ നല്ല ധൈര്യയില്ല, ഒരു പൊണ്ണനായി തീർന്നു. കുന്തി നമുക്കൊണ്ടൊരു കാര്യം ചെയ്യണം, എന്തായാലും മന്ത്രം ബാക്കിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ബലവാനായിട്ടും സുന്ദരനായിട്ടും ഒരു പുത്രം കൂടി ആയിക്കോട്ടെ എന്ന് കൽപ്പന കൊടുത്തു പണ്ട് മഹാരാജാവ്. അദ്ദേഹത്തിന് വല്ല നഷ്ടമുണ്ടോ? വല്ലവരല്ലേ ഇതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കണേ, അനുഭവിച്ചതിനാലല്ലേ അറിയുള്ളൂ ഇതിന്റെ പ്രയാസം, പുത്രന്മാരുണ്ടായവർക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഭർത്താവേ വേഗം കണ്ണുകെട്ടി തിരിഞ്ഞിരുന്നോളൂ, ഉടനെ പുത്രണ്ടാവും. പാണ്ഡുവിനെ രണ്ടാമതും കണ്ണുകെട്ടി തിരിച്ചിരുത്തി. കുന്തിദേവി ആലോചിച്ചു, തിരഞ്ഞു, ആരെയാ വേണ്ടത്? ബലവാനാവണം, സുന്ദരനാവണം എന്ന് തീരുമാനിച്ച് ആഖണ്ഡലൻ, 33 കോടി ദേവകള്, ഉപദേവകള്, ഇവരുടെയും മുഴുവൻ അധിപതിയായിരിക്കുന്ന ദേവേന്ദ്രനെ വിചാരിച്ചു. അദ്ദേഹം വളരെ സുന്ദരനാണ്, ബലവാനുമാണ്. വിചാരിക്കേണ്ട താമസം പ്രത്യക്ഷമായി വന്നു. കുന്തിദേവി സ്വീകരിച്ചു, ഉൽപ്പാദിപ്പിച്ചു, ഉണ്ടായി, പ്രസവിച്ചു. ഭർത്താവേ കണ്ണു മിഴിക്കാം. കണ്ണു മിഴിച്ചു നോക്കിയപ്പോഴെ സമയത്തെങ്കിൽ അർജുനൻ, ഏയ് എന്നേ അത്യത്ഭുതേ, കേമൻ തന്നെയാണ്, സുന്ദരനുമാണ്, ബലവാനുമാണ്. കുന്തി ഞാൻ സമ്മതിച്ചിരിക്കുന്നു തന്നെ, നിനക്ക് നല്ല സാമർഥ്യമുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, പുത്രൻ കേമനായി. ഇങ്ങനെ 3 പുത്രന്മാര് കുന്തിക്കുണ്ടായി. അപ്പോൾ മാദ്രി എവിടേക്കോ കാലെഴുകാനോറ്റോ പുറത്തേക്കോ പോയ സ്ത്രീ കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ജ്യേഷ്ഠത്തിയും ഭർത്താവും അവരുടെ സമീപത്തിങ്കിൽ 2-3 പുത്രന്മാരും കളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കണ സമയത്തിങ്കിൽ
മാതൃക്കാകെ പ്രയാസം.

0: കഷ്ടേ, ജ്യേഷ്ഠ തന്നെ ഇത് ഇത്ര കാലം വഞ്ചിക്കല്ലേ ഉണ്ടായത്? അല്ലേ മഹാരാജാവ് ഇത് വേണ്ടിയിരുന്നില്ലേ എന്നോട്?
1: അതൊക്കെ കരയാൻ തുടങ്ങി. അപ്പൊ കുന്തി സമാധാനിപ്പിച്ചു മാതിരിയെ, അല്ലെ മാതിരി നീ കരിയൊന്നും വേണ്ട.
0: അതെ അതെ എനിക്കറിയാം, നിങ്ങൾ രണ്ടാളോട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില സൂത്രമൊക്കെ ഉണ്ടാക്കിയിരിക്കല്ലേ. തട്ട തല പൊട്ടി തെറിക്കുന്ന തുടരുത് അത് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എങ്ങനെയാ ജ്യേഷ്ഠത്തിക്ക് പുത്രന്മാരുണ്ടായത്?
1: അല്ലേ കുന്തിരി നോക്കൂ, കുന്തി ഒരു കാര്യം ചെയ്യൂ, ഇതൊരു മന്ത്രത്തിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞ് കണക്ക് നോക്കിയപ്പോ കുന്തിക്ക് ഒരു മന്ത്രം ബാക്കി ഉണ്ടായിരുന്നു. ഇത് മാതിരിക്ക് ഉപദേശിച്ചു. കൃഷ്ണ, മാതിരി കുന്തിയേക്കാൾ കേമിയാണ്, ഭയങ്കരി. മാതിരി ആലോചിച്ചു, ജ്യേഷ്ഠത്തിക്ക് മൂന്ന് പുത്രന്മാരുണ്ടായ സ്ഥിതിക്ക് എനിക്ക് രണ്ട് പുത്രന്മാരെങ്കിലും വേണല്ലോ. സ്ത്രീകൾക്ക് സ്വഭാവം ഇങ്ങനെ ഒരു സുഖമുണ്ട്, എന്നുവെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും തനിക്കും അതൊക്കെ വേണം, മറ്റൊരുക്കൊന്നില്ലെങ്കിലോ തനിക്കും ഒന്നും ആവശ്യമില്ല. അപ്പൊ മൂന്ന് പുത്രന്മാരുണ്ടായ സ്ഥിതിക്ക് രണ്ടെങ്കിലും എനിക്ക് വേണല്ലോ, ഒരു മന്ത്രയെ ബാക്കിയില്ലേ. ഇനിയിപ്പോ എന്താ വേണ്ടത്? ആലോചിച്ചു. അല്ലേ കൃഷ്ണ, അശ്വിനി ദേവകള് സുരവൈദ്യന്മാര് ദ്വന്ദ്വചാരികളാ, രണ്ടാളും ഒന്നിച്ചേ എവിടെയും പോകുള്ളൂ. ഏത് പ്രവൃത്തി എടുക്കാച്ചാലും രണ്ടാളും ഒന്നിച്ചേ എഴുതുന്നു. ഉപമയൊക്കെ കഷ്ടി ആയി തുടങ്ങിയപ്പോ ഏകദേശം ഈകർച്ചക്കാരൊക്കെ ഉണ്ടല്ലോ, ഏകദേശം എന്തെങ്കിലും പറയണല്ലോ. ഒന്നിച്ചേ പ്രവൃത്തി എടുക്കാൻ പോകുള്ളൂ, ഒറ്റയ്ക്ക് പ്രവൃത്തി എടുത്താൽ ഭരിക്കില്ല എന്നുണ്ട്. അപ്പോൾ അശ്വിനി ദേവകള സ്വരവൈദ്യന്മാര് പോയി, മന്ത്രം ചെല്ലേണ്ട താമസം, രണ്ടാളും പ്രത്യക്ഷമായി. കൃഷ്ണ ഒന്നിച്ച് കുന്തിയെ സ്വീകരിച്ചു. എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്, ഒന്നിച്ചു ഉൽപ്പാദിപ്പിച്ചു, ഉണ്ടായി, പ്രസവിച്ചു രണ്ട് പുത്രന്മാര്. നകുല സഹദേവന്മാര്, ഇങ്ങനെ അഞ്ച് പുത്രന്മാര് കുന്തിക്ക് മാതിരിക്ക് കൂടി ഉണ്ടായി. കൃഷ്ണ ധർമാനീലാഖണ്ഡല സുരഭിഷയാത്മജ ധർമാനീലാഖണ്ഡല സുരഭിഷക്ക് കൂടെ പുത്രന്മാര്, അതായത് യമധർമ്മന്റെ അന്തകന്റെ പുത്രൻ യുധിഷ്ഠിരൻ, വായുവിന്റെ പുത്രൻ ഭീമൻ, ആഖണ്ഡലിന്റെ ദേവേന്ദ്രന്റെ പുത്രൻ അർജുനൻ, സുരവൈദ്യന്മാരായിരിക്കുന്ന അശ്വിനി ദേവികളെ പുത്രന്മാര്, നകുല സഹദേവന്മാരെ, ഇങ്ങനെ അഞ്ച് പുത്രന്മാര് ധർമാനിലാഖണ്ഡല സുരഭിഷയാത്മജ ധർമാനിലാഖണ്ഡല സുരഭിഷക്ക് കൂടെ പുത്രന്മാരായിട്ട് അഞ്ച് പുത്രന്മാര് ഇവർക്കുണ്ടായി. ഇപ്പൊ കൃഷ്ണൻ എന്താ പറയണ്ടായത്? പാണ്ഡുവിന്റെ പുത്രന്മാരെന്നല്ലേ പറയണ്ടായത്? കഷ്ടം കഷ്ടം കഷ്ടം, ഇതൊക്കെ ചെലവ് എഴുതുമ്പോ കണക്കിൽ അച്ഛന്റെ സ്ഥാനത്ത് എഴുതുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ പാണ്ഡുവിന്റെ പുത്രന്മാരല്ല ഇവര്, കുണ്ടന്മാരാകുന്നത്. എന്താണ് കുണ്ടന്മാരെ കുണ്ടന്മാരെ എന്ന് പറഞ്ഞാൽ, അച്ഛൻ ജീവനോടെ ഇരിക്കുന്ന സമയത്തെങ്കിൽ അന്യപുരുഷന്മാരെ സ്വീകരിച്ചുണ്ടായിരിക്കുന്ന പുത്രന്മാരാണ് ഈ കുണ്ടന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര്. അതുകൊണ്ട് ഈ പുത്രന്മാർക്ക് രാജ്യത്തിന് അവകാശം ഇല്ല കൃഷ്ണ, പാണ്ഡുവിന്റെ പുത്രന്മാരായിട്ട് വേണ്ടേ കൃഷ്ണ രാജ്യത്തിന് അവകാശം? ഇവരെ കുണ്ടന്മാരാണ്. ശരിക്ക് ദേവേന്ദ്രന്റെയും വായുവിന്റെയും അന്തകന്റെ അശ്വിനി ദേവകളുടെ ഇവരുടെയൊക്കെ സ്വത്തിനാണ് ന്യായാധിപന്റെ മുമ്പില് ഹരിജിയൊക്കെ കൊടുക്കേണ്ടത്, കൊടുത്തോട്ടെ. അല്ലാതെ കണ്ട് ഇവിടെ അത് പരിഗണിക്കാൻ യാതൊരു നിവൃത്തി ഇല്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല. പിന്നെ കൃഷ്ണൻ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് സമർത്ഥിച്ചാലൊന്നും ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണൻ പറയുന്ന വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും പൈതൃകമല്ല എന്ന്. വാക്കിന് ഒരു യുക്തി വേണ്ടേ കൃഷ്ണ? കൃഷ്ണൻ പറയണത് വാചോ യുക്തി വരാജ്യം സുഹൃദം പൈതൃകം. വാക്കുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് യോജിപ്പിക്കുന്ന യുക്തി കൊണ്ട് തന്നെ പൈതൃകമല്ല പിതൃമല്ല എന്ന് മനസ്സിലാക്കാൻ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാവും. അതുകൊണ്ട് കൃഷ്ണ വെറുതെ അതും പറഞ്ഞാൽ മതിയോ, ഒരു യുക്തി വേണ്ടേ പറയണേ, പോട്ടെ. പിന്നെ അവർക്ക് രാജ്യം ഞാൻ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ രാജ്യത്തിൽ ഇരുത്താൻ അവരെ കൊള്ളില്ല. എന്താ കാരണം? രാജാക്കന്മാരായി കഴിഞ്ഞാൽ ചില ഗുണഗണങ്ങളൊക്കെ വേണ്ടേ കൃഷ്ണ? രാജ്യം കൊടുത്തവരെ രാജ്യത്തിൽ ഇരുത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോരായ്മയല്ലേ? സഹോദരന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ അവരെ, അവർക്ക് കളങ്കുകളാണ്. തുല്യധാരസ്വീകാരോദ്യ കളങ്കന്മാരാണ്. തുല്യമായിരിക്കുന്ന ധാരസ്വീകാരം കൊണ്ട് ഉദ്യത്തായിരിക്കുന്ന കളങ്കത്തോടുകൂടിയവരാണ് ഈ പാണ്ഡവന്മാര്. അഞ്ചാ കൂടിയിട്ട് ഈ ഭാര്യ അനുഭവിക്കുന്ന കാര്യത്തിൽ തുല്യ പദവി അവകാശമാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. കഷ്ടേ കഷ്ടം. കൃഷ്ണ ഞാൻ അവർക്ക് രാജ്യമൊക്കെ കൊടുത്ത് കൃഷ്ണ അവരെ രാജ്യത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ ഈ ഇവർക്ക് എല്ലാവരും അന്വേഷിക്കുക കേടോ. ദുര്യോധന ദുര്യോധന സഹോദരന്മാരല്ലേ പാണ്ഡവന്മാര്? അതെ. അല്ല അഞ്ചാക്ക് കൂടി ഒരു ഭാര്യയോ? കഷ്ടേ കഷ്ടം കഷ്ടം. അതുകൊണ്ട് കൃഷ്ണ എന്തു വന്നാലും പാണ്ഡവന്മാരെ രാജ്യത്തിൽ ഇരുത്താൻ അവരൊക്കെ യോഗ്യത ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, തുല്യധാരസ്വീകാരോദ്യൽ കളങ്ക വിപിനഭുവമീ യാന്തു ശാന്താവലേ ശാന്തവലേവന്മാരായിട്ട് അവര് വിപിനഭുവത്തെ ഗപിക്കട്ടെ. ഗറു മുഴുവൻ അങ്ങനെ അടക്കി.

ആണ്ടവന്മാരെ, കൃഷ്ണ കാട്ടിലേക്ക് തന്നെ പോട്ടെ പട്ടയത്തെ പോലെ. നാട്ടിലിരിക്കാൻ അവർക്ക് ഒന്നുകൊണ്ടും അർഹതയില്ല. ഒന്നാമത് പൈതൃകമായിരിക്കുന്ന രാജ്യത്തിന് അവർക്ക് നിയമപ്രകാരം അവകാശമില്ല. ഇനി അഥവാ ഞാൻ രാജ്യം കൊടുക്കാമെങ്കിൽ അവർക്ക് രാജ്യത്തെ സ്വീകരിച്ച് രാജ്യം ഭരിച്ച് രക്ഷിക്കാനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. അതുകൊണ്ട് കാട്ടിൽ തന്നെ പോയി കഴിയുന്നതാണ് ഭേദം. നാട്ടിലിരിക്കാൻ അവർക്ക് അർഹതയില്ല. ഇപ്രകാരം അതുകൊണ്ട് കൃഷ്ണൻ 5 ഗ്രാമം തരണം, അല്ലെങ്കിൽ 1 ഗ്രാമം തരണം, അല്ലെങ്കിൽ 5 ഭവനം തരണം, 1 ഭവനം തരണം, അല്ലെങ്കിൽ കൃഷ്ണ എന്തെന്നാത് അത് തരൂ. ഇനി അതും യഥാർത്ഥത്തിൽ കൃഷ്ണൻ തരണ, പാണ്ഡവൻ ദുര്യോധനൻ തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ അർദ്ധരാജ്യാണ് ദുര്യോധന മഹാരാജാവ് അങ്ങ് തരേണ്ടതെന്നൊക്കെ പറയണ്ടായി. അതുകൊണ്ട് ഒന്നും ഞാൻ തരില്ല, കാരണം ഒന്നും കൊടുക്കാൻ അവർക്ക് യാതൊരു അർഹതയില്ല എന്ന് പറഞ്ഞ് തുറന്നങ്ങനെ പറഞ്ഞു മഹാരാജാവ് ദുര്യോധനൻ കൃഷ്ണ സമക്ഷം. ഇതങ്ങനെ കേട്ട സമയത്തെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്താപ്പം പറയേണ്ടായത്? കൃഷ്ണ കാട്ടിലേക്ക് പോട്ടെ പാണ്ഡവന്മാര്, നാട്ടിലിരിക്കാൻ അർഹതയില്ല എന്നല്ലേ പറയേണ്ടായത്? ഇത് കേട്ട സമയത്തെങ്കിൽ മഹാരാജാവ് ദുര്യോധനന്റെ വാക്ക് കേട്ട സമയത്തെങ്കിൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ വളരെ സന്തോഷം ഉണ്ടായത്. എന്താ കാരണം? മറ്റൊന്നുമല്ല, അഥവാ അർദ്ധരാജ്യം തരാമെന്ന് പറയുകയാണെങ്കിൽ തന്റെ അവതാര ഉദ്ദേശം നിഷ്ഫലമായി തീരുമായിരുന്നു. ഞാൻ വസുദേവപുത്രനായി അവതരിച്ചിരിക്കുന്നത് ദുഷ്ടന്മാരായിരിക്കുന്ന ദുര്യോധനാദികളെ മുഴുവൻ നിഗ്രഹിച്ച് പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് വസുദേവപുത്രനായി താൻ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അവതാര ഉദ്ദേശം ഫലവത്താക്കി തീർക്കണമെങ്കിൽ അർദ്ധരാജ്യം തരാതെ ഉണ്ട് ഭാരത യുദ്ധം ഉണ്ടാവണം. അതുകൊണ്ട് എനിക്ക് അർദ്ധരാജ്യം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രയാസമാവുമല്ലോ. അതുകൊണ്ട് വളരെ ഉത്കണ്ഠയോടുകൂടിയിട്ട് നിർനിമേഷമാകും വണ്ണം നിരീക്ഷിതനായി ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ. ഇനിയിപ്പോ എന്താ വേണ്ടത്? കുറച്ചുകൂടെ മഹാരാജാവ് ദുര്യോധനന്റെ മനസ്സിൽ കോപം വർദ്ധിപ്പിക്കണം. അതിനിപ്പോ എന്താ വേണ്ടത്? ഈ പാണ്ഡവന്മാർക്ക് രാജ്യത്തിന് അവകാശമില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ദുര്യോധനം രാജ്യത്തിന് അവകാശമില്ല എന്ന് പറയുക. അപ്പ പൊട്ടാതെണ്ടിരിക്കില്ല അടി എന്ന് തീരുമാനിച്ച് ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ മഹാരാജാവ് ദുര്യോധനോട് വീണ്ടും ഓരോരോ വാക്കുകളെ പറയണമെന്ന് തീരുമാനിച്ചു. എന്താ കാരണം? തനിക്ക് രാജ്യത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ മഹാരാജാവ് ദുര്യോധന, ദുര്യോധന രാജ്യത്തിന് അവകാശം വേണ്ടേ? പാണ്ഡുവിന് രാജ്യത്തിന് അവകാശം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അങ്ങയുടെ അച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്രക്ക് രാജ്യത്തിന് അവകാശം ഉണ്ടാവുക? പിന്നെയും രാജ്യത്തിന് അവകാശം എനിക്കാ, യദുവിന്റെ പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന എനിക്കാണ് രാജ്യത്തിന് അവകാശം. പാണ്ഡു ഗോളകനായിരിക്കുന്ന പാണ്ഡുവിന് രാജ്യത്തിന് അവകാശമില്ല. പക്ഷേ മഹാരാജാവ് ദുര്യോധന ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പാണ്ഡു ഗോളകനായിരിക്കുന്ന പാണ്ഡുവിന്റെ ജ്യേഷ്ഠനല്ലേ ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ്. അദ്ദേഹം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഗോളകനാണ് വിധവാപുത്രനായിരിക്കുന്നത്, വ്യാസന്റെ പുത്രനായിരിക്കുന്ന ആളാണ് ഈ ധൃതരാഷ്ട്ര അങ്ങയുടെ അച്ഛൻ. അതുകൊണ്ടൊരു കാര്യമുണ്ട്, പാണ്ഡുവിന് രാജ്യത്തിന് അവകാശമില്ലെങ്കിൽ തീർച്ചയായിട്ടും പാണ്ഡുവിന്റെ സഹോദരനായിരിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനും രാജ്യത്തിന്റെ യാതൊരു അവകാശമില്ല. പിന്നെയും ലേശ അവകാശമുള്ളത് എനിക്കാ, കാരണം എന്താണ്? ഞാനാണ് യദുവിന്റെ പരമ്പരയിൽപ്പെട്ടിരിക്കണ, എനിക്കാണ് രാജ്യത്തിന് അവകാശം. ഇപ്രകാരം ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ മഹാരാജാവ് ദുര്യോധന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും കോപം വർദ്ധിപ്പിക്കണം, എന്നിട്ട് തന്റെ അവതാര ഉദ്ദേശം ഫലവത്താക്കി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് വീണ്ടും വീണ്ടും ഓരോരോ വാക്കുകൾ പറയാനായിട്ട് ആരംഭിച്ചു അല്ലേ മഹാരാജാവ് ദുര്യോധന. അതുകൊണ്ടൊരു കാര്യമുണ്ട്, അങ്ങ് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാണ്ഡവന്മാർക്ക് അർദ്ധരാജ്യം കൊടുക്കാൻ അങ്ങ് സാധ്യമാവില്ല. അർദ്ധരാജ്യം എന്ന് മാത്രമല്ല 5 ഗ്രാമങ്ങളും കൊടുക്കില്ല. 5 ഗ്രാമങ്ങളും ഇല്ലെങ്കിൽ 1 ഗ്രാമവും കൊടുക്കില്ല. 1 ഗ്രാമം ഇല്ലെങ്കിൽ 5 ഭവനങ്ങൾ കൊടുക്കാൻ ഞാൻ പറഞ്ഞു, 5 ഭവനങ്ങളും പാണ്ഡവന്മാർക്ക് കൊടുക്കില്ല. എന്നാൽ 1 ഭവനം അല്ലേ മഹാരാജാവ്, 1 ഭവനവും ഞാൻ കൊടുക്കില്ല. എന്നാലല്ലേ മഹാരാജാവ് ദുര്യോധന, എന്തെന്നാൽ അത് ഇഷ്ടമുള്ളത് അങ്ങ് കൊടുക്കൂ. സമപരന്മാരാണ്, ശമത്തിൽ താല്പര്യത്തോടുകൂടിയ പാണ്ഡവന്മാര്, എന്താണോ അങ്ങ് കൊടുക്കണത് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും മഹാരാജാവേ. ഇപ്രകാരം വീണ്ടും വീണ്ടും ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ ഭക്ത ഈകാനുഗ്രഹ തൽപരനായിട്ട് മഹാരാജാവ് ദുര്യോധന്റെ മനസ്സിൽ കോപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വാക്കുകൾ പറയുകയും ചെയ്ത് ഭക്ത ഈകാനുഗ്രഹ തൽപരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ ആയവിടെ സ്ഥിതി ചെയ്തു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്വിസ് ഒന്നാം ഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകാശവാണി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്വിസ് പരിപാടിയുടെ ആദ്യഘട്ട മത്സരങ്ങളിൽ വിജയിച്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രണ്ടാം ഘട്ട മത്സരമാണ് ഇന്നിവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ വിജയികളായി, ആദ്യഘട്ട മത്സരങ്ങളിൽ വിജയികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കണ്ണൂർ ആകാശവാണിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മത്സരത്തിൽ പോകുന്നതിന് മുമ്പായി, മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് പരസ്പരം പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടൽ ഇങ്ങേ അറ്റത്തും തുടങ്ങാം അല്ലേ? ഓക്കെ.
2: നെയിം ഷെരീഫ്, സ്ഥലം മരക്കാർകണ്ടി.
1: മരക്കാർകണ്ടിയിൽ നിന്നുള്ള നെയിം ഷെരീഫ്. ഓക്കെ.
3: ഹരിദാസ് അഴീക്കൽ നിന്ന് വരുന്നു.
1: ഹരിദാസ് അഴീക്കൽ.
4: അനുഗ്രഹ് എടക്കാട് നിന്ന് വരുന്നു.
1: അനുഗ്രഹ് എടക്കാട്.
5: രവീന്ദ്രൻ പാനൂരിൽ നിന്ന് വരുന്നു.
6: സംഗീത തച്ചങ്ങാട് നിന്ന് വരുന്നു.
7: ഭീഷ്മ ബേക്കലിൽ നിന്ന് വരുന്നു.
8: സുനില പറക്കളായിൽ നിന്ന് വരുന്നു.
1: പറക്കളായി എവിടെയാണ്?
8: കാഞ്ഞങ്ങാടിന്.
1: കാഞ്ഞങ്ങാട്.
9: ഞാൻ ബാലകൃഷ്ണൻ കെ, കാലിക്കട് പിരിക്കോട്.
1: കാലിക്കടവ്.
10: ഞാൻ ഷീബ, കാസർഗോഡ് ജില്ലയിലെ മടിക്കൈയിൽ നിന്ന് വരുന്നു.
1: മടിക്കൈ.
11: ഞാൻ ഷീബ, പിലിക്കോട് പുത്തലോട്ടം.
1: പുത്തലോട്ട്.
12: രാംജിത്ത് വള്ളപ്പന്തൽ.
1: വെള്ളപ്പന്തൽ
12: കൂത്തോറമ്മടുത്തുള്ള സ്ഥലം.
1: കൂത്തോറമ്മ.
13: ധന്യ വെള്ളപ്പന്തൽ.
14: ഞാൻ ബീന കയറളം മയിൽ.
1: കയറളം.
15: ഞാൻ വർഷ കാഞ്ഞിരോട്.
16: ഞാൻ ജിഷ തലശ്ശേരിയിലെ മാടപ്പീടിയിൽ നിന്ന് വരുന്നു.
1: മാടപ്പീടിക.
17: ഹോം എഞ്ചിനീയർ സുശീല നടുവേൽ തളിപ്പറമ്പിൽ നിന്ന് വരുന്നു.
1: സുശീല നടുവേൽ.
18: സുഗീത കടമ്പൂരിൽ നിന്ന് വരുന്നു.
19: അനിൽകുമാർ മൗവേരി.
1: മൗവേരി
19: കൂത്തോറമ്മടുത്താണ്.
7: തമ്പാൻ കാടങ്കോട് ചെറുകുത്തൂര് കാസർഗോഡ് ജില്ല.
14: എന്റെ പേര് അതുൽരാജ്. ചമ്പാടാണ് സ്വദേശം.
1: എവിടെയാണ് ചമ്പാട്?
14: ചമ്പാട്.
0: അപ്പൊ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ കെ ദീപ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ്, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു.
1: അപ്പൊ ഞാന് കുറെ കാലമായിട്ടിപ്പോ ഈ ക്വിസ് മാസ്റ്റർ ആയിട്ട് ഇതില് ദീപയുടെ കൂടെ ഉണ്ട്. എന്റെ പേര് പി ഒ മുരളീധരൻ. അപ്പൊ ഈ ദീപ പറഞ്ഞതുപോലെ ആകാശവാണി നടത്തുന്ന ഈ ക്വിസ് മത്സരത്തിന്റെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ വിളിച്ചു അപ്പോ പി എസ് സി കിട്ടിയ ഒരു സന്തോഷം അറിയിക്കാൻ. അപ്പൊ സ്വാഭാവികമായും ആ നിലയിലുള്ള ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള എന്റെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരൊക്കെ ഇടക്ക് പറയുന്നു, മാഷ വീണ്ടും ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വളരെയേറെ ആളുകളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ക്വിസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് അറിവിന്റെ ഒരു കാലഘട്ടത്തിലാണ്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഗവൺമെന്റുകൾ പോലും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അറിവ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അത് അപ്പോ അതിനനുസൃതമായിട്ട് നാം നമ്മുടെ അറിവുകളെ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഒരു പരിപാടി ഏറെ ഭാവനാപൂർണമായ ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് ഏറെ പ്രയോജനകരമായ ഒരു പരിപാടിയാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിന്, സ്നേഹത്തിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ആവേശത്തിന് ഒരു വലിയ സല്യൂട്ട്. അപ്പൊ നമ്മള് മത്സരത്തിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതിന്റെ വികസനത്തിന് വേണ്ടി ആസൂത്രണം ആരംഭിച്ചു, പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി. എന്നാൽ അടുത്ത കാലത്ത് നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയത്തിന് പകരം നീതി ആയോഗ് വന്നു. നീതി ആയോഗ്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇപ്പോ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ പകരമായിട്ട് വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. അതിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? അറിയെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ കൈമാറുക.
2: അമിതാഭ് കാന്ത്.
1: സോറി,
4: അശോക് ലാഹിരി.
1: അശോക് ലാഹിരി. ശരിയായ ഉത്തരം അശോക് ലാഹിരി എന്നുള്ളതാണ്. സുമൻ ബെറി ആയിരുന്നു ഈ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുണ്ടായത്. സുമൻ ബെറിക്ക് പകരമാണ് ഇപ്പോൾ അശോക് ലാഹിരി അതിന്റെ പുതിയ വൈസ് ചെയർമാൻ ആയിട്ട് നിയമിക്കപ്പെട്ടത്. ആരാണ് ചെയർമാൻ? പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ് ഇതിന്റെ ചെയർമാൻ. അപ്പോൾ വൈസ് ചെയർമാൻ ആയിട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് അശോക് ലാഹിരി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ ഡിജിറ്റൽ അറസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അപ്പൊ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണം തട്ടി എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് പലപ്പോഴും ചില ആളുകൾ, ശ്രദ്ധിക്കണം, ബാങ്കിലെ അക്കൗണ്ടിലൊക്കെ നല്ല പൈസയൊക്കെ ഉള്ളവര് നിങ്ങളുടെ ഈ പാസ്വേഡ് ഹാക്കായിരിക്കുന്നു, നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ആക്കണം, ഇത് SBI എന്നാ വിളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പറഞ്ഞു കൊടുത്ത് പണം പോകുന്നവരുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, റിട്ടയർ ചെയ്ത ഒരു അധ്യാപകന് കഴിഞ്ഞ ദിവസം പോയത് 13 ലക്ഷം രൂപയാണ്. അപ്പൊ തീർച്ചയായും ഈ ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ തട്ടിപ്പ് വ്യാപകമാണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI ഒരു നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് പുറത്തിറക്കുകയാണ്. എന്താണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്? ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതൊക്കെ വളരെ പ്രധാനമാണ്, കാരണം അതുകൊണ്ടാണ് അതൊക്കെ ചോദിക്കുന്നത്. യുവർ ആൻസർ?
2: 1930. അറിയില്ല.
4: സുദർശൻ?
1: സോറി,
11: അറിയില്ല.
1: ആരെങ്കിലും അറിയുന്നവരുണ്ടോ?
18: ക്ലൗഡ്
11: ചാറ്റ്?
2: അറിയില്ല.
1: യെസ്,
2: ക്ലൗഡ്.
1: ആ, അതിന്റെ പേര് നിങ്ങളുടെ, അപ്പോ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ CBI ഡെവലപ്പ് ചെയ്യുന്ന നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേര് അഭയ് എന്നാണ്. അഭയ്, അഭയ് എന്നാണ് പേര്. അഭയ്. ഓക്കെ, അതെ അതെ, കിസ്മാസ്റ്റർ മോശമല്ല അല്ലേ? അപ്പോ
11: വിട്ടുകൊടുക്കരുത്.
1: അതെ അതെ. അടുത്ത ചോദ്യം, നമ്മളെ വീടുകളിൽ LED ബൾബുകൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? എൽ ഇ ഡിയുടെ കാലമാണ്, അതൊക്കെ മാറും ഇനി. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഈ LED എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്?
2: ലോ എമിഷൻ ഡയോഡ്.
1: സോറി,
4: ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്.
1: ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോ നമ്മുടെ ദേശീയ പതാക നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, ഓരോ രാജ്യത്തെയും സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ചില പ്രതീകങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയതയുടെ ഒരു പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ടത് ഒരേ ഒരു സ്ഥാപനമാണ്. ഏതാണ് ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനം?
4: ഖാദി ഗ്രാമോദയ സംഘ, ഹുബ്ബള്ളി, ധാർവാഡ്.
1: ഖാദി ഗ്രാമോദ്യോഗ സംഘ, ഹുബ്ബള്ളി, അതായത് കർണാടകത്തിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, ഹുബ്ബള്ളിയിലാണ് അതിന്റെ ഇത് പ്രവർത്തിക്കുന്നത്. അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നമുക്ക് ഇപ്പോ ഇന്ത്യയിൽ നിയമസഭകളുണ്ടല്ലോ. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അവസരം നൽകി. അതായത് സംസാര ശേഷിയില്ലാത്തവർക്കും നിയമസഭയുടെ ഇടപെടലുകൾ നടത്താൻ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുവാദം നൽകിയത് ഏത് നിയമസഭയാണ്? നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ്?
2: ഗുജറാത്ത്.
1: ഗുജറാത്ത് ശരിയല്ല.
11: ആന്ധ്രാപ്രദേശ്,
18: പശ്ചിമബംഗാൾ.
1: ഇതിന്റെ ഒരു
11: തമിഴ്നാട്.
1: 28 ആണെങ്കിലും അവസാനം എത്തും, അതില്ലാത്തതുകൊണ്ട് വാങ്ങി. ഓക്കെ,
9: കർണാടക.
18: കേരള.
11: ആരും ഒന്നും പറയാതിരിക്കണ്ട കേട്ടോ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ.
18: ജാർഖണ്ഡ്.
2: രാജസ്ഥാൻ.
18: പഞ്ചാബ്.
1: പഞ്ചാബ് ശരിയായ ഉത്തരം, പഞ്ചാബാണ്. ഇതിൽ എക്കിടിപ്പാണ്, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ പഞ്ചാബാണ് ശരിയായ ഉത്തരം. അതായത് ആംഗ്യ ഭാഷ നമ്മള് ഇപ്പൊ TVയിലൊക്കെ കാണാറുണ്ടല്ലോ, ഇംഗ്ലീഷിൽ എന്താ പറയാ, സൈൻ ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ് എന്നാണ് പറയാ. അപ്പൊ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആംഗ്യ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ഉത്തരം, അടുത്ത ചോദ്യം, ജ്യൂസ് എന്ന് പറയുന്ന ഒരു ദൗത്യം, അതായത് ഒരു ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി

0: ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം ആരോട് ചോദിക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 2011 ശേഷം എപ്പോഴായിരുന്നു സെൻസസ് നടക്കേണ്ടിയിരുന്നത്? നടന്നോ? എപ്പോഴാ നടക്കുക? 26, 27 യഥാർത്ഥത്തിൽ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, 2027 രാജ്യത്ത് സെൻസസ് നടക്കുകയാണ്, ഈ സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം എന്താണ്? പ്രഗതി വികാസ്. ശരിയായ ഉത്തരം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2027 നടക്കാൻ പോകുന്ന, 26 തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി, ഈ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടോട്ടലി ഡിജിറ്റൽ, പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സെൻസസ്. അതിൽ ഈ പ്രഗതി വികാസ് എന്ന് പറയുന്നത്, പ്രഗതി എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രതികരിക്കുന്ന, വികാസ് എന്ന് പറയുന്നത് പുരുഷന്മാരെ പ്രതികരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒരു ഭാഗമായിട്ടാണ് പ്രഗതി വികാസ് എന്ന് പറയുന്ന രണ്ട് ഈ ഭാഗ്യ ചിഹ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാരി ഉടുത്ത പ്രഗതിയെയും ബാഗ് കയ്യിൽ വെച്ച വികാസിനെയും കാണാം. അപ്പൊ 2027 ഒരു ഇതിലെ, ഈ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു? ആ കുറച്ചു പേർക്കുണ്ട് അല്ലേ. അപ്പൊ പ്രഗതി വികാസ് എന്ന് പറയുന്ന ഇതാ, ഈ രണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് നമ്മുടെ ഈ പറയുന്ന പുതിയ സെൻസസിന്റെ, പുതിയ സെൻസസിന്റെ ആ മാസ്കോട്ട് അഥവാ ഭാഗ്യ ചിഹ്നം. മാസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭാഗ്യ ചിഹ്നം അല്ലേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇപ്പോ നമുക്ക് കേരളത്തില് ഒരു പ്രത്യേക ഫോൺ ഉണ്ട് അല്ലേ, കെ ഫോൺ എന്നറിയപ്പെടും. കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്?
1: അറിയില്ല.
0: അറിയില്ല.
2: എന്തോ പറയണമെന്നുണ്ടോ? പറയണമെന്ന് തോന്നണ്ടേ? പറയാം.
0: മനസ്സിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, പക്ഷെ പുറത്തു വരുന്നില്ല. ഓക്കെ,
1: അറിയില്ല.
3: അറിയില്ല.
1: ഫിബോ എന്ന കടുവ.
0: ഫിബോ എന്ന കടുവയാണ് ഈ കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം. ഫിബോ എന്ന് പറയുന്ന കടുവയാണ്. ഇപ്പൊ അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏത്? ഏറ്റവും നീളം കൂടിയ തടാകം.
3: ആമസോൺ.
1: സുപ്പീരിയർ.
3: താൽ തടാകം. താൽ.
1: ടാംഗനിക്ക.
0: ടാംഗനിക്ക ശരിയായ ഉത്തരമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം ആഫ്രിക്കയിലെ ടാംഗനിക്ക തടാകമാണ്. അപ്പോ ഏറ്റവും നീളം കൂടിയ തടാകം, പക്ഷേ അതിന്റെ വ്യാപ്തിയിലും മറ്റു കാര്യത്തിലും ഇതിനേക്കാൾ വലുതുണ്ട്, പക്ഷേ ഏറ്റവും നീളം കൂടിയ തടാകം ടാംഗനിക്ക. യെസ്. അടുത്ത ചോദ്യം ആരോടാണ്? ആന്ധ്രയുടെ, ഇപ്പോ ആന്ധ്ര നമുക്കറിയാം, ആന്ധ്രാ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനമാണ്. 1952 പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 56 ദിവസം ഉപവാസം നടത്തിയിട്ട് ഉപവാസ പന്തലിൽ മരണപ്പെട്ടു ഒരു ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടി. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാനം ഉണ്ടാകുന്നത്. അതിന്റെ പേരാണ് ആന്ധ്രാപ്രദേശ്. ആ ആന്ധ്രാപ്രദേശിനെ രണ്ടായി വിഭജിച്ചു, ഭാഷ മാറിയോ? ഇല്ല, അതിനെ തെലുങ്കാനയും ആന്ധ്രയുമായിട്ട് മാറ്റി. അപ്പോ ഇപ്പോ ആന്ധ്രയുടെ സ്ഥിരം തലസ്ഥാനമായി അംഗീകരിക്കപ്പെട്ട നഗരം ഏത്?
1: അമരാവതി.
0: ശരിയായ ഉത്തരമാണ്. അപ്പൊ അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്?
1: കടുവ.
3: കടുവ.
1: ആന.
0: ഉറപ്പാണോ?
1: അതെ.
0: ആ, ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്ന ആനയാണ്. ദേശീയ മൃഗമാണ് കടുവ. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ്? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്ന നേട്ടം കൈവരിച്ചത് ആര്?
3: സുനിത വില്യംസ്.
0: സുനിത വില്യംസ്.

0: ക്രിസ്റ്റീന കോച്ച്.
1: അപ്പോ ശരിയായ ഉത്തരമാണ്, ക്രിസ്റ്റീന കോച്ചാണ്. നമുക്കറിയാം ആർട്ടിമിസ് അല്ലേ, ആർട്ടിമിസ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ക്രിസ്റ്റീന കോച്ച് ആണ് ലോക ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്ന നേട്ടം കൈവരിച്ച ക്രിസ്റ്റീന കോച്ച്. അപ്പോ അടുത്ത ചോദ്യം ആരോടാണ്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരുടെ വരികളാണ്?
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.
1: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഓക്കെ. ആ കൊടുക്ക്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഏതാണ് കവി?
0: ഏകണ്ടിയൂർ ചന്ദ്രശേഖരൻ.
1: അല്ല,
0: ഇയങ്കോട് ബാലകൃഷ്ണൻ.
1: എടിയോ അടുത്തെത്തിനി, പക്ഷെ ലേശം സുശീലിച്ച്.
0: ഇയങ്കോട് ഗോപാലകൃഷ്ണൻ.
1: അല്ല, ഓക്കെ, അടുത്താ കൊടു.
2: വത്സൻ.
1: അല്ല,
3: ഇഞ്ചക്കാട് ബാലചന്ദ്രൻ.
1: വെരി ഗുഡ്, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ആണ് ആ കവിത യുടെ കവി കേട്ടോ. ഇനി അതിന്റെ ആ കവിത നിങ്ങൾ ഇന്ന് പോയി കേൾക്കണം, അതിമനോഹരമാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയും ആ ചൂട്, പല വീടുകളിലും ഇപ്രാവശ്യം ഇത് എന്താണ് എ സി ഒക്കെ ആക്കി, എ സി ആക്കിയിട്ട് പോലും സഹിക്കാൻ കഴിയുന്നില്ല, നമ്മളെ പിന്നെ ആക്കിയിട്ടില്ല. അപ്പോൾ ഈ ആദ്യം നമ്മുടെ ഒ എൻ വി എഴുതി ഭൂമിക്കൊരു ചരമഗീതം അല്ലേ, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഇവിടെ അവശേഷിക്കയില്ല ആരുമേ ഞാനും, ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇപ്പോൾ ഈ പുതിയ കവിത, അതായത് പുതിയ കാലത്ത് ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ആശയം ധ്വനിപ്പിക്കുന്ന ഈ വരികൾ എഴുതിയത് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന് പറയുന്ന കവിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ കോടതിയാണ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എൻ്റെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ആര്? ശരിയല്ല,
2: ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ്.
1: വൈ വി ചന്ദ്രചൂഡ്, ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ച് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വൈ വി ചന്ദ്രചൂഡ് അച്ഛനും മകനും ജഡ്ജായിരുന്നു, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ കാലം എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയത് വൈ വി ചന്ദ്രചൂഡ്, ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ആരോടാണ്? യെസ്, ഇപ്പം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന അല്ലേ, എത്ര സെക്കൻഡാണ് പാടാൻ വേണ്ടത്? 52 സെക്കൻഡ്. അപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ടാഗോർ തന്നെയാ, ചോദ്യം അതൊന്നും അല്ല. അതിന് അദ്ദേഹം എന്താണ് ആ പരിഭാഷയ്ക്ക് ഇട്ട തലക്കെട്ട്, അല്ലെങ്കിൽ എന്ത് പേരാണ് അതിന് കൊടുത്തത്? ജനഗണമന എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിനെന്ത് പേരാണ് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. യെസ്,
0: നാഷണൽ സോങ്.
2: The morning song of India.
1: Morning song of India. ഇന്ത്യയുടെ പ്രഭാതഗീതം എന്നുള്ളതാണ് അതിന് കൊടുത്ത വരികൾ. യഥാർത്ഥത്തിൽ നമ്മൾ ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയഗാനം കുറെ കൂടി ഉണ്ട്, അത് അതിലെ കുറച്ച് ചരണങ്ങൾ മാത്രമേ നമ്മൾ ദേശീയഗാനമായി എടുത്തിട്ടുള്ളൂ. ദേശീയ ഗീതം ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം. അത് ഏത് നോവലിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം. അപ്പോൾ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ ഭാഗമായിട്ട് ഉള്ള വരികളാണ്, ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്, വന്ദേമാതരം. അപ്പോൾ അത് ഇത് നാഷണൽ, രണ്ട് നാഷണൽ ആന്തം ആൻഡ് നാഷണൽ സോങ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് സ്കോർ എഴുതിയില്ലേ. അടുത്ത ചോദ്യം, നമ്മുടെ 2026, ഇപ്പോൾ നമ്മുടെ ലോകത്ത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. രണ്ടാം ലോക യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ഒട്ടേറെ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം WHO-ഉം IMF-ഉം അതുപോലെ യുനെസ്കോയും യുനിസെഫും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് പകർച്ചവ്യാധികൾ തടയുന്നതിലൊക്കെ വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്ന സംഘടനയാണ് WHO. എൻ്റെ ചോദ്യം ഇതാണ്, ഈ WHO എന്ന് പറയുന്ന

0: ഘടനയിൽ നിന്ന് ഒരു തെക്കേ അമേരിക്കൻ രാഷ്ട്രം അടുത്തിടെ പിൻവാങ്ങിയുണ്ടായി. ഞങ്ങൾക്കിനി ഇതിൻ്റെ മെമ്പർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഒരു രാജ്യം ഈ WHO നിന്ന് പിന്മാറി. ഇപ്പം അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ കാരണം പിൻവാങ്ങുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ലോകാരോഗ്യ സംഘടനയിൽ നിന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് 2026 മാർച്ചിൽ പിൻവാങ്ങിയ തെക്കേ അമേരിക്കൻ രാഷ്ട്രം ഏതാണ്? യെസ്,
1: അർജന്റീന.
0: അർജന്റീന ശരിയായ ഉത്തരമാണ്. നമ്മുടെ ഫുട്ബോൾ ലോകത്ത് വളരെ അറിയപ്പെടുന്ന രാജ്യമാണ് അർജന്റീന. അർജന്റീനയാണ് 2026 മാർച്ചിൽ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്. അപ്പൊ ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നഗരങ്ങളിൽ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അതിന് ആരുടെ പേരാണ് കൊടുത്തത്? നഗരങ്ങളിൽ നടപ്പിലാക്കിയ
2: അയ്യങ്കാളി.
0: അയ്യങ്കാളി ശരിയായ ഉത്തരമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തില് ധമനികളുണ്ട്, അതിലെ ഏറ്റവും വലിയ ധമനി ഏതാ? ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഓക്കെ,
3: മലയാളത്തിൽ മഹാധമനി എന്ന് പറയാം.
0: മഹാധമനി, പിന്നെ മഹാധമനി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്?
3: അയോർട്ട എന്നാണ്
0: തോന്നുന്നത്. ഇല്ല, അയോട്ട ശരിയായ ഉത്തരമാണ്. അയോട്ട അഥവാ മഹാധമനി അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്, നിങ്ങൾ ഏതൊക്കെയാ വായിക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. ഇപ്പോ സർക്കാരിൻ്റെ ജനപഥം അല്ലേ, അതുപോലെ ഒരു മാസികയുടെ പേരാണ് പൊലി. ഏത് കേരളത്തിലെ ഏത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊലി മാസിക പ്രസിദ്ധീകരിക്കുന്നത്?
3: ഫോക്ലോർ അക്കാഡമി.
0: ഫോക്ലോർ അക്കാഡമി ശരിയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഹോർമോൺ എന്താണ്? ഡോപാമൈൻ. അതായത് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, ഡോപാമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, എപ്പിനെഫ്രിൻ. ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മളുടെ മൂഡ് ഡൗൺ ആവും, അപ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ജീവിതത്തിൽ ആഹ്ലാദമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ലോകത്ത് ഈ 2026 ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്?
1: ഫിൻലാൻഡ്.
0: ഫിൻലാൻഡ് ശരിയായ ഉത്തരമാണ്. ഫിൻലാൻഡ്, ഫിൻലാൻഡാണ് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള രാജ്യം, ഏറ്റവും കുറഞ്ഞത് അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത ചോദ്യം, ട്രെയിനിൽ ഇപ്പോൾ അപകടങ്ങൾ ഒരു നിത്യസംഭവമായി മാറുന്നുണ്ട്. അപ്പോൾ ട്രെയിനിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള AI സംവിധാനം, എല്ലാറ്റിലും വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നു, ഒരു AI സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പേര്?
4: കവച്.
0: കവച് ശരിയായ ഉത്തരമാണ്. കവച് 2.0. കവച്. അനദർ വേൾഡ് ഈസ് പോസിബിൾ, മറ്റൊരു ലോകം സാധ്യമാണ്. അപ്പൊ രണ്ടാം റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടാം റൗണ്ടില് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യമാണ്, മറ്റൊരു ലോകം സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ. ഇതേത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ഇത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള ലോകം മാത്രമല്ല, പണ്ട് കവി രാമേന്ദ്രൻ നായരാണെന്ന് തോന്നു പറഞ്ഞത്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം അല്ലേ. നമ്മൾ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അങ്ങനെയല്ലേ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ഇദ്ദേഹത്തിന്റെ കവിതയാണ്. അപ്പൊ അതുപോലെ മറ്റൊരു ലോകം സാധ്യമാണ്, അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെച്ച സംഘടന ഏതാണ്?
5: WWF, വേൾഡ് വൈഡ് ഫണ്ട്.
0: വേൾഡ് വൈഡ് ഫണ്ട് ശരിയല്ല.
5: റെഡ് ക്രോസ്.
0: സോറി,
6: IUCN.
0: സോറി,
5: അറിയില്ല.
0: സോറി,
6: യൂണിസെഫ്.
0: സോറി.

0: यूनेस्को
1: रहिले
2: वर्ल्ड बैंक
3: वर्ल्ड बैंक
4: वर्ल्ड बैंक
2: ഇല്ല ലോക സമാധാന സംഘടന
4: സോറി
2: ലോക കാലാവസ്ഥാ സംഘടന
4: സോറി
2: ഇല്ല
1: വേൾഡ് സോഷ്യൽ ഫോറം
5: വെരി ഗുഡ് വേൾഡ് സോഷ്യൽ ഫോറം ലോക സോഷ്യൽ ഫോറം അതായത് ഈ ലോക സോഷ്യൽ ഫോറം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് തന്നെ എന്തിനാണ് നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്ന അതായത് 1990കളോടുകൂടി ഈ ലോകത്ത് വലിയൊരു മാറ്റമുണ്ടായി അതിനാണ് നമ്മൾ LPG എന്ന് പറയുന്നത് അല്ലേ LPG എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ല ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ല ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അപ്പോൾ ആ പ്രക്രിയക്കെതിരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ് വേൾഡ് സോഷ്യൽ ഫോറം അവർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് അനദർ വേൾഡ് ഈസ് പോസിബിൾ ഓക്കെ അപ്പം ശരിയായ ഉത്തരം പറഞ്ഞു ആ ഓക്കെ ഇനി അടുത്ത ചോദ്യം ആരാണ് യെസ് വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ് വിറ്റാമിൻ B3 വിറ്റാമിൻ B12 അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ട് വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന രോഗം എന്താണ്
1: അനീമിയ
5: സോറി
2: ബെറി ബെറി
5: സോറി
1: കിൻ ഡിസീസ്
5: അതെല്ലാം ഉണ്ടാവും പക്ഷെ അതിന്റെ പേര് അതല്ല പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖമാണ് എന്താണ് പെല്ലഗ്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വയറിളക്കം ഉണ്ടാവും അതുപോലെ ഡിമെൻഷ്യ ആ അവസാനം മരണം 4 Ds ചേർന്നതാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് 4 D അതായത് നമ്മുടെ മെമ്മറി പോവും ഓർമ്മ പോവും അതുപോലെ നിർത്താതെ വയറിളക്കവും ഛർദി ഉണ്ടാവും അതുപോലെ അവസാനം മരണത്തിലേക്ക് എത്തും അപ്പോൾ വിറ്റാമിൻ B3 അഭാവം ഉണ്ടാക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് അതിൻ്റെ പേരെന്താ പെല്ലഗ്ര ശരിയായ ഉത്തരമാണ് അടുത്ത ചോദ്യം ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്
2: തോപ്പിൽ ഭാസി
5: ശരിയായ ഉത്തരമാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് അടുത്ത ചോദ്യം മായാമനുഷ്യൻ എന്ന കൃതിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആര് എഴുത്തുകാരൻ
6: കിട്ടുന്നില്ല മായാമനുഷ്യൻ സുഭാഷ് ചന്ദ്രൻ
5: സോറി സുഭാഷ് ചന്ദ്രൻ ഒന്ന് എഴുതിയിട്ടുണ്ട് അതിനുപോലത്തെ മനുഷ്യനൊരാമുഖം ഇത് മായാമനുഷ്യൻ ഓക്കെ ഇടക്കൊരു നോവലും വായിക്കണം കേട്ടാ
2: ഏഴാച്ചേരി രാമചന്ദ്ര
5: ഏഴാച്ചേരി ഓക്കെ സോറി
7: ഈ സന്തോഷ് കുമാർ
5: സോറി
1: എൻ പ്രഭാകരൻ
5: എഴുതിയിട്ടുള്ള നോവലാണ് ഈ മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ മായാമനുഷ്യൻ ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്
2: പള്ളിവാസൽ
5: ശരിയായ ഉത്തരമാണ് ഇടുക്കിയിലെ മുതിരപ്പുഴയിലെ ഏറ്റവും ചെറിയ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി കൂടിയാണ് പള്ളിവാസൽ ഇടുക്കിയിലെ മുതിരപ്പുഴയിലാണ് ഈ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കപ്പെട്ടിരുന്നത് ഓക്കെ അടുത്ത ചോദ്യം 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരനാര് ആർ വൈരമുത്തു ശരിയായ ഉത്തരമാണ് ഇതാണ് ഈ ആർ വൈരമുത്തുവിനാണ് ഈ പറയുന്ന 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ വൈരമുത്തുവിനാണ് അടുത്ത ചോദ്യം നമുക്കറിയാം കിക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറിയാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്
7: പ്ലാറ്റിനം
5: ശരിയായ ഉത്തരമാണ് ഈ പാമ്പില്ലാത്ത രാജ്യങ്ങളാണ് ഈ ന്യൂസിലാൻഡും ഐസ്ലാൻഡിനും ഇപ്പം നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊണ്ട് ഇപ്പം പാമ്പെല്ലാം പോയി നിന്നു അല്ലേ ഓരോ സീസണിൽ ഓരോന്നാണ് നമുക്ക് ഒരിക്കൽ നായ ആയിരിക്കും പിന്നെ പാമ്പാവും അപ്പോൾ ലോകത്തിൽ പാമ്പില്ലാത്ത 2 രാജ്യങ്ങളാണ് ന്യൂസിലാൻഡും ഐസ്ലാൻഡും അവിടെ പോയാൽ ഒരാളും പാമ്പ് മേടിച്ച് മരിക്കൂല എന്നാൽ പിന്നെ അങ്ങോട്ട് വിട്ടാലോ ഈ ന്യൂസിലാൻഡിലും ഐസ്ലാൻഡിലും എന്തുകൊണ്ടാണ് പാമ്പില്ലാത്തത് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ് കേട്ടോ പാമ്പിനെ അവിടെ അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പാമ്പിന് പോകാൻ താല്പര്യമില്ലായിട്ടൊന്നുമല്ല ഒരു വിദേശ രാജ്യം സന്ദർശിച്ച് ഏത് പാമ്പാണ് ഇഷ്ടപ്പെടാൻ അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പാമ്പുകളുടെ അതിജീവനത്തിന് പറ്റുന്നതല്ല എന്നാൽ ഒരു രാജ്യത്ത് വളരെ രസകരമായ ഒരു കാര്യമാണ് കേട്ടോ ലോകത്തിൽ ഒരു രാജ്യത്ത് പാമ്പുണ്ട് പക്ഷെ വിഷപ്പാമ്പുകളില്ല ഏതാണ് ആ രാജ്യം പാമ്പില്ലാത്ത

0: രാജ്യം ന്യൂസിലാൻഡ് ഐസ്ലാൻഡ്. എന്നാൽ പാമ്പുകളുണ്ടെങ്കിലും വിഷപ്പാമ്പുകളില്ലാത്ത ഒരു രാജ്യമുണ്ട് ലോകത്ത്. ഏതാണ്?
1: അമേരിക്ക,
2: അയർലൻഡ്,
1: ഫിൻലാൻഡ്. ഫിൻലാൻഡ്?
0: അവിടെ സന്തോഷല്ലേ, പാമ്പില്ലാത്തോണ്ടാണ്. വിഷപ്പാമ്പില്ലാത്തോണ്ടാണെന്നറിയില്ല. എന്താണ്?
1: ഫിൻലാൻഡ്.
0: ഫിൻലാൻഡ്,
2: മഡഗാസ്കർ.
0: മഡഗാസ്കർ ശരിയായ ഉത്തരമാണ്. മഡഗാസ്കർ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് വിഷപ്പാമ്പുകൾ ഇല്ലാത്ത രാജ്യം. പാമ്പുണ്ട്, അത് ചേരിയും നെർക്കോലിയും പോലത്തെ പാമ്പുകളാണ്. അപ്പോ മഡഗാസ്കർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നമ്മുടെ കേരളം, കേരളത്തില് നടപ്പാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി. അതായത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖം ഇനി ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമായിരിക്കും എന്നാണ് പറയേണ്ടത്. കാരണം അത്രയേറെ പ്രത്യേകതകൾ അതിനുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്?
1: മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട് ഇങ്ങായിപ്പോയി അല്ലേ? ആ ഓക്കെ. നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം ഉള്ളത്. അപ്പൊ ശരിയായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പോ നെയ്യാറ്റിൻകര താലൂക്ക് ഇനി മറന്നു പോകണ്ട. ഇനി എപ്പോഴെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണും ചെയ്യാലോ. ഈ സമീപകാലത്ത് മാധ്യമ ശ്രദ്ധ നേടിയ ഒരു മ്യൂസിയമാണ് ലൂവ്യൂ മ്യൂസിയം. എവിടെയാണ് ഈ മ്യൂസിയം?
1: അറിയില്ല.
2: തെക്കേ അമേരിക്ക.
0: സോറി,
1: പാരീസ്.
0: പാരീസ് ശരിയായ ഉത്തരമാണ്. ഫ്രാൻസിലെ പാരീസിലാണ് ലൂവ്യൂ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. കേരള ഗവർണറായി അതിനുശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കേരളത്തിന്റെ ഗവർണറായി പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി ആരാണ് ആ വ്യക്തി? വി വി ഗിരിയാണ്. കേരളത്തിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് ഒരു വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത്. കാരണം എന്ന് വെച്ചാല് കോൺഗ്രസ് രണ്ടായി പിളരാൻ ആ ഒരു തെരഞ്ഞെടുപ്പ് കാരണമായി അല്ലേ. അങ്ങനെ ഗവർണർ പദവിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ, കേരള ഗവർണർ പദവിയിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ് വി വി ഗിരി. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി നമുക്കറിയാം യൂറി ഗഗാറിൻ ആണ്. അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്താണ്?
1: സല്യൂട്ട് 7.
0: സോറി,
2: സ്പുട്നിക്.
0: സോറി,
3: വോസ്റ്റോക്ക് 1 അല്ലേ സർ?
0: യെസ്, വോസ്റ്റോക്ക് 1. വോസ്റ്റോക്ക് 1 ആണ് യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പേര്. വോസ്റ്റോക്ക് 1. അടുത്ത ചോദ്യം ആരാണ്? അതായത് നമ്മുടെ ഈ കേരളം, നമുക്കറിയാം കേരളം ഇന്ന് കാണുന്ന കേരളമായിരുന്നില്ല അല്ലേ. കേരളം 3 പ്രദേശങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ആ സമയത്ത് ഒരു മലയാളത്തിലെ ഒരു പ്രശസ്ത കവി ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ഒരു കാര്യം എഴുതി വെച്ചു. ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ തയ്യാറാക്കി. അപ്പോൾ അതിൽ പറഞ്ഞൊരു വാക്യമാണ്, മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. ഐക്യ കേരള പ്രതിജ്ഞയിലെ ആരംഭവാചകമാണിത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഐക്യ കേരളം എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി ഈ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്?
1: വള്ളത്തോൾ.
0: വള്ളത്തോൾ. മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം, ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ. ഇല്ല, വയലാർ.
2: കേരളവർമ്മ വലിയ കൊയ്ത തമ്പുരാൻ.
0: കേരളവർമ്മ.
1: ഭാസ്കർ.
2: അംശി നാരായണപിള്ള.
0: അംശി നാരായണപിള്ള.
1: അതെ അതെ.

0: ബോധേശ്വരൻ
1: എൻ വി കൃഷ്ണവാര്യർ.
0: എൻ വി കൃഷ്ണവാര്യരാണ് ഈ പ്രതിജ്ഞ തയ്യാറാക്കി. ബോധേശ്വരൻ എഴുതിയ കവിതയുണ്ടായിരുന്നു, ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി, ചേര പുരാതന എന്ന് പറഞ്ഞിട്ടുള്ള കവിത ബോധേശ്വരനാണ് എഴുതിയത്. അപ്പോ ഈ പ്രതിജ്ഞ, ഐക്യ കേരള പ്രതിജ്ഞ, അതിലെ ഈ വാചകവും എല്ലാം തയ്യാറാക്കിയത് ആരാണ്? എൻ വി കൃഷ്ണവാര്യർ എന്ന് പറയുന്ന കവിയാണ്. യെസ്, ആരാണ് അടുത്ത ഉത്തരം പറയേണ്ട ആള്? ഈ അരയാലുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക അടുത്തിടെ അന്തരിച്ചു, ആരാണ് ഈ അമ്മ?
1: സാലു മരദ തിമ്മക്ക.
0: സാലു മരദ തിമ്മക്ക, ശരിയായ ഉത്തരമാണ്. സാലു മരദ തിമ്മക്ക. ഓക്കെ, നമ്മളെ ഈ രോഗം നിർണയിക്കാനുള്ള ഒട്ടേറെ പരിശോധനകളുണ്ട്. അങ്ങനെയുള്ള ഒരു പരിശോധനയുടെ പേരാണ് വൈഡൽ ടെസ്റ്റ്. ഏത് രോഗം നിർണയിക്കാനാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്ന പരിശോധന നടത്തുന്നത്? യെസ്,
1: ക്യാൻസർ,
2: എയ്ഡ്സ്,
0: ടിബി
3: അല്ല,
0: സോറി,
2: ഡിസ്ലെക്സിയ,
0: സോറി,
2: അറിയില്ല,
3: ടൈഫോയിഡ്.
0: ടൈഫോയിഡ്, ടൈഫോയിഡ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റിന്റെ പേരാണ് വൈഡൽ ടെസ്റ്റ്. എയ്ഡ്സിനാണെങ്കിൽ എലിസ ടെസ്റ്റ് ആണ് അല്ലേ? എലിസ ടെസ്റ്റ്. അപ്പോ ടൈഫോയിഡ്, ടൈഫോയിഡ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ്. എയ്ഡ്സ് കണ്ടെത്താൻ എലിസ ടെസ്റ്റ്. യെസ്, ഓക്കെ. നമ്മളിപ്പോ ശബ്ദത്തിന്റെ ലോകത്താണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ? ആകാശവാണി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശബ്ദത്തിന്റെ ലോകമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ നമ്മളെ എന്താണ് അതിന്റെ പേര്?
1: ഇക്കോളജി.
0: അത് പരിസ്ഥിതിയാണ്. ഓക്കെ,
2: എക്കോസ്റ്റിക്സ്.
0: എക്കോസ്റ്റിക്സ് ശരിയായ ഉത്തരമാണ്. എക്കോസ്റ്റിക്സ് എന്നാണ് അതിന്റെ പേര്. യെസ്, അടുത്ത ചോദ്യം. നമുക്ക് ഉറുമ്പുകടി ഏൽക്കുമ്പോൾ വേദനയുണ്ടാവും, അതിന് കാരണമാകുന്നത് ഒരു ആസിഡാണ്. ഏതാണ് ആ ആസിഡ്?
2: ഫോർമിക് ആസിഡ്.
0: ഫോർമിക് ആസിഡ്. അടുത്ത എത്തിനോ? പക്ഷേ അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായി അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിന്റെ സൃഷ്ടാവായ പ്രശസ്ത ഇന്ത്യൻ ശില്പി ഡിസംബർ 17 അന്തരിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ പേര്?
2: റാംവി സുധർ.
0: റാംവി സുധർ, ശരി ഉത്തരം. അടുത്ത ചോദ്യം. 2025 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്?
4: 2025 എൻ എസ് മാധവൻ.
0: 2025 എഴുത്തച്ഛൻ അവാർഡ്.
4: എഴുത്തച്ഛൻ അവാർഡ് ഇല്ല സർ, ഓർമ്മയില്ല.
0: സദാനന്ദ പിള്ള, സോറി.
2: ശ്രീകുമാരൻ തമ്പി,
0: സോറി.
2: എൻ എസ് മാധവൻ,
0: സോറി.
3: കെ ജി എസ്
0: അഥവാ കെ ജി ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ അവാർഡിന് അർഹനായത്. യെസ്, അടുത്ത ചോദ്യം. ആരാണ് പറയേണ്ടത്?
1: രണ്ട്
0: റൗണ്ട് പൂർത്തിയായി, ഇനി മൂന്നാമത്തെ റൗണ്ട്. ഇനി യെസ്, നമ്മളെ ഇപ്പൊ ഞാൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, നീതി ആയോഗിനെ കുറിച്ച്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്?
3: മഹൽ നോബിസ്,
0: സോറി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പി സി മഹൽ നോബിസ്.
2: ജഗ്ഗി ടാറ്റ,
0: സോറി.
2: അറിയില്ല.
3: കെ എൻ രാജ്,
0: സോറി.
2: പഴയ നേതാവ്.
1: എം വിശ്വേശ്വരയ്യ.
0: എം വിശ്വേശ്വരയ്യ അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ലോകമാകമാനം ഈ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിതവിപ്ലവം നടന്നത്. ഈ ഹരിതവിപ്ലവം ഇന്ത്യയിലും ഉണ്ടായി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്?
2: ഫിലിപ്പൈൻസ്.
0: ഫിലിപ്പൈൻസ് ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം. പാമ്പാടും ചോല ദേശീയ ഉദ്യാനം, അത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ്, അത് ഏത് ജില്ലയിലാണ്?
2: ഇടുക്കി,
0: ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏതാണ്?
3: കണ്ടം വെച്ച കോട്ട്.
0: 1961 ടി ആർ സുന്ദരം സംവിധാനവും എന്താണ് നിർമ്മാണവും നിർവഹിച്ച ചിത്രമാണ് കണ്ടം വെച്ച കോട്ട്. അതാണ് മലയാളത്തിലെ ആദ്യ കളർ ചിത്രം. അടുത്ത ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്?
4: പി ജി തൃശൂർ,
0: ശരിയായ ഉത്തരമാണ്. അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലാണ്?
1: ഖസാക്കിന്റെ ഇതിഹാസം.
0: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ആര്?
1: ഏറ്റവും പിണറായി വിജയൻ.
5: പിണറായി വിജയൻ.
0: നാലായിരത്തി പത്ത് ദിവസം, അതായത് മൂന്ന് തവണയായിട്ട് 80 മുതൽ 82 വരെയും 87 മുതൽ 91 വരെയും 96 മുതൽ 2001 വരെയും. അപ്പോ അതായത് കേരളത്തില് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നവരിൽ ഒന്ന് ഇ കെ നായനാർ, രണ്ട് പിണറായി വിജയൻ, മൂന്ന് സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ 1969 മുതൽ 77 വരെ 8 വർഷക്കാലം മുഖ്യമന്ത്രിയായി. അതുപോലെ തുടർച്ചയായി മുഖ്യമന്ത്രിയായത് പിണറായിയാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ പിണറായിയാണ്. എന്നാൽ മൂന്ന് തവണയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ഇ കെ നായനാറാണ്. 4 തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. പിണറായിയുടെ പിന്നെ 10 വർഷമാണല്ലോ, അപ്പൊ 4010 ദിവസം വരുമല്ലോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്, ഏത് തത്വചിന്തകന്റെ വാക്കുകളാണ്?
1: റൂസോ.
0: റൂസോ ശരിയായ ഉത്തരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. 32 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം. ക്യാപിറ്റൽ കവരത്തി അല്ലെ. അടുത്ത ചോദ്യം. ദേശീയ ബഹിരാകാശ ദിനം
1: ഓഗസ്റ്റ് 23.
0: ശരിയായ ഉത്തരമാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടിക അടുത്തിടെ പുറത്തിറക്കിയുണ്ടായി. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനം ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ സ്ഥാപനം? അതായത് സഹകരണ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കി. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. ഏതാണ് ആ സ്ഥാപനം? ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഏതാണ്? എവിടെയാണത്?
1: കൃഷ്ണപുരം കൊട്ടാരം.
0: ഓക്കെ, ശരിയായ ഉത്തരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്ര മോക്ഷമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേതാവ് നീരജ് ചോപ്രയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ലഭിച്ച പദവി ഏതാണ്? സോറി, അത് കൃത്യമായ പേര് പറയണം. അതിന്റെ കൃത്യമായ ഉത്തരവായിരിക്കണം.
1: മേജർ ജനറൽ.
0: സോറി,
1: അറിയില്ല.
2: ലെഫ്റ്റനന്റ് ജനറൽ.
0: സോറി,
4: അറിയില്ല.
3: ഓണററി ക്യാപ്റ്റൻ.
0: സോറി,
2: ബോസ്. ബോസ്.
3: കേണൽ.
0: സോറി,
3: മേജർ ജനറൽ.
0: സോറി,
1: ബോസ്. വൈസ് അഡ്മിറൽ.
0: സോറി,
1: സുബേദർ.
0: സോറി. അതായത് ഈ നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റാണ്. എപ്പോഴും അതിൻ്റെ മുമ്പിൽ എന്തുണ്ടാവും? ഓണററി ലെഫ്റ്റനന്റ്. ഓണററി ലെഫ്റ്റനന്റ് ആ പദം അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഉത്തരം കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ ഹെൽത്ത് ATM ആരംഭിച്ചത് എവിടെയാണ്?
1: എറണാകുളം.
0: എറണാകുളം ശരിയായ ഉത്തരമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? കൂടിയാട്ടം. ശരിയാണ്. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം നൽകുന്ന നഗരം ഏത്?
1: പാരീസ്.
0: സോറി, 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന് ആതിഥേയത്വം നൽകുന്ന നഗരം ഏതാണ്?
1: മെക്സിക്കോ.
0: സോറി,
2: ലോസ് ആഞ്ചൽസ്.
0: ലോസ് ആഞ്ചൽസ് ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കേരളത്തിലാണ്. ഓക്കെ, അടുത്ത ആള്.
2: കുറ്റിയാടിപ്പുഴ.
4: പാത്രക്കടവ് കാക്കടവ് മറ്റേ ഇത് സർ കുന്തിപ്പുഴ.
0: കുന്തിപ്പുഴ ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം. കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ
1: ചെമ്പ് ചെമ്പ്
0: സോറി
2: സിങ്ക്
0: സിങ്ക് ശരി കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ പ്രശസ്തനായ വ്യക്തി
2: വി ഒ ചിദംബരം പിള്ള
0: വി ഒ ചിദംബരം പിള്ള ശരി ഇപ്പോ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു സഹകരണ സർവകലാശാലയാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല ഇത് ഏത് സംസ്ഥാനത്താണ്
4: ഗുജറാത്ത്
0: ഗുജറാത്ത് ശരിയായ ഉത്തരം അപ്പൊ നമ്മള് ഇപ്പോ മത്സരം എത്ര റൗണ്ട് മൂന്ന് റൗണ്ട് പൂർത്തിയായി മൂന്ന് റൗണ്ട് പൂർത്തിയായി അപ്പൊ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചു അല്ലേ അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ച് മൂന്ന് റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോ 12 ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാണ് അനിമാഷ് ആണിപ്പോ ഏറ്റവും കൂടിയ സ്കോർ നേടിയിരിക്കുന്നത് തൊട്ടടുത്ത് 10 സ്കോറുമായി
5: ധന്യ
0: അതുപോലെ 7 സ്കോറുമായി
5: അനുഗ്രഹ് തമ്പമാഷ് ഇവിടെ 6 പോയിന്റ് സ്കോർ ചെയ്തു
0: ഓക്കെ അപ്പൊ 6 പോയിന്റ് 4 സ്കോറുമായി ഷീബയും
5: ഗ്രീഷ്മയും
0: അപ്പൊ നമുക്ക് അപ്പോ ഇങ്ങനെയാണ് ഉള്ളത് 4 സ്കോറുള്ള രണ്ടുപേരുണ്ട് ഇനി 5-ാമത്തെ ഒരാളാണ് ഇപ്പൊ നമ്മളെ ഷീബക്കും
5: ഗ്രീഷ്മയ്ക്കും
0: ഷീബ ഗ്രീഷ്മ അപ്പൊ ആദ്യം ഇരിക്കുന്നത് ആരാ ഗ്രീഷ്മ സംഗീത നൃത്ത നാടക രൂപങ്ങളെ പരിപോഷിപ്പിക്കാൻ 1958 കേരള സംഗീത നാടക അക്കാദമി രൂപം കൊണ്ടു എവിടെയാണ് സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം
1: കേന്ദ്ര
0: ആ
1: ന്യൂഡൽഹി
0: അല്ല കേരള സംഗീത നാടക അക്കാദമി
1: തൃശൂർ
0: ശരിയായ ഉത്തരമാണ് അപ്പോ അടുത്ത ഒരു ചോദ്യം അടുത്ത ചോദ്യം ആരോടൊക്കെയുണ്ട് ദേശീയ പെൺകുഞ്ഞ് ദിനം ആചരിക്കുന്നത് ഏത് ദിവസം സോറി
1: ജനുവരി 24
0: അപ്പോ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഏതായാലും ഈ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ എത്തി നല്ല നിലയിൽ പങ്കെടുത്തു അപ്പൊ നമ്മള് ഈ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക അതുപോലെ വായനയും അതുപോലെ തന്നെ പഠനവും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഞാനും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും സാധിക്കുന്നത് ഇപ്പോൾ വായനയും പഠനവും തന്നെയാണ് നമ്മുടെ എല്ലാം ഒരു പ്രധാന ഊർജമെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും നല്ല നിലയിൽ ഇതിൽ പങ്കെടുത്തു ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ചില ചോദ്യങ്ങൾ കുറച്ചതിൻ്റെ നിലവാരം ഉയർന്നതായിരിക്കാം അതുകൊണ്ട് ചിലർക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ ഈ മേഖലയിലുള്ള ഇടപെടലുകൾ ഇനിയും തുടരാൻ സാധിക്കട്ടെ ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇത്രയും സമയം ഈ ചോദ്യങ്ങൾ ശ്രവിച്ച് മികച്ച ഉത്തരം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു
6: ആവേശകരമായ സ്റ്റുഡിയോ ക്വിസ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വിജയികളായവർ ഇവരാണ് ഏറ്റവും കൂടുതൽ പോയിന്റുമായി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനിൽ മാഷാണ് പിന്നീട് വരുന്നവർ ധന്യ അനുഗ്രഹ് തമ്പാൻ മാഷ് ഗ്രീഷ്മ ഇന്നത്തെ വിജയികൾക്കും മറ്റു മത്സരാർത്ഥികൾക്കും ആകാശവാണി ടെലിക്യൂസിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ
0: അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ നടന്ന ഈ ഒരു മത്സരത്തിന്റെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തോമാഷേ
4: പ്രിയപ്പെട്ടവരെ ഈ ഒരു ക്വിസ് മത്സരം ഏറെ വൈവിധ്യമാർന്നതായിരുന്നു കുറെ അറിവ് പുതിയ അറിവ് കിട്ടി ചില കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി ഇപ്പൊ കെ ജി ശങ്കരപിള്ള എനിക്ക് അറിയുന്നതാണ് എഴുത്തിന്റെ അപ്പൊ അങ്ങനെ ചില നല്ല ചോദ്യങ്ങളായിരുന്നു അപ്പൊ നല്ല വാക്കുകൾക്കും നന്ദി
0: നമ്മുടെ ഇന്നത്തെ വിജയിയായിട്ടുള്ളത് അനിമാഷാണ്
2: പ്രിയമുള്ളവരെ എനിക്ക് ഈ ആകാശവാണി ക്വിസില് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അപ്പൊ എന്നെ ഈ ആകാശവാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്റെ സുഹൃത്തായ പ്രേംജിത്താണ് അതാണ് പിന്നെ എനിക്ക് പറയാം പിന്നെ സാറിന്റെ ചോദ്യങ്ങള് പഴമയും പുതുമയും ഒക്കെ ഇടകലർത്തി PSCക്കും പിന്നെ മുൻപ് വായിച്ചവർക്കും ഒക്കെ ഇടകലർത്തി ഉള്ള വൈവിധ്യമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു
1: ടെലിക്വിസ് എന്നുള്ള പരിപാടി നേരത്തെ ഉള്ളത് ഇപ്പോഴും തുടരുന്നത് സ്ഥിരമായി ശ്രവിക്കുന്ന ആളാണ് അപ്പൊ ഇപ്പൊ കുറച്ചു കാലമായി ഇത് കുറച്ച് തിരക്കായതുകൊണ്ട് ആകാശവാണിയിലെ ഈ ക്വിസ് പരിപാടിയിൽ അങ്ങനെ എല്ലാ ചോദ്യ ഉത്തരവും എല്ലാം എഴുതി വെച്ച് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. പരിപാടി വളരെ ഇഷ്ടമാണ്, ഒരുപാട് എഴുതി വെച്ച പുസ്തകം ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചൊരു രണ്ടു മൂന്ന് മാസമായി തീരെ

0: ശ്രദ്ധിക്കാനുള്ള ഒരു വീട്ടിലൊരു തിരക്കുകൊണ്ട് സാധിക്കുന്നില്ല. എന്തായാലും ഇവിടെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം ഇതുപോലെ ഒരുപാട് പേരെ പരിചയപ്പെടുക, കുറെ അറിവ് കിട്ടുക.
1: ഹോം എഞ്ചിനീയർ സുശീലകുമാരി, നടുവിൽ സുശീല നടുവിൽ എന്ന പേരിലാണ് ഞാൻ ആകാശവാണിയിലേക്ക് മുമ്പ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എഴുതാനുള്ള സൗകര്യമില്ല, എഴുതാൻ സൗകര്യമുണ്ട്, പോസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല, അതുകൊണ്ട് കത്തുകൾ അയക്കാറില്ല. പിന്നെ ആകാശവാണിയുടെ ക്വിസ് പരിപാടി ഡേ ടൈം ആയതുകൊണ്ട് ആ ദിവസം എന്ത് കല്യാണമല്ല മരണമല്ല എന്ത് സംഭവിച്ചാലും ശരി, അന്നത്തെ ദിവസം ഞാൻ ഈ 3:30 കഴിയാണ്ട് വീട്ടിന്റെ പുറത്തിറങ്ങൂല, ഫോണ് എടുക്കില്ല. എനിക്കിത് മുഴുവൻ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ എഴുതി സൂക്ഷിച്ചു വെക്കണം. ഒന്നിനു വേണ്ടിയിട്ടുമല്ല, എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇളയമ്മ ഇളയമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ആർക്കു വേണ്ടിയിട്ടാണെന്ന്. ആർക്കും വേണ്ടിയിട്ടല്ല, പക്ഷെ എനിക്കത് കേട്ട് സംതൃപ്തി, എനിക്ക് അവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന പോലെയാണ് ഞാൻ ആകാശവാണിയെ കാണുന്നത്. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠന വിഷയം, അതിൽ എന്റെ ഗവേഷണം ക്വിസിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എഴുതി പഠിക്കുക, ആകാശവാണി എന്ന് കേൾക്കുക, അത് പഠിക്കുക, ഇതാണ്. അതായത് ആകാശവാണി ഇല്ലാതെ എനിക്കൊരു ദിവസം ജീവിതം തുടങ്ങാനാവില്ല, അവസാനിപ്പിക്കാനാവില്ല എന്ന ആ ഒരു ശാസ്ത്രത്തിലാണ് ഞാനുള്ളത്. അതില്ലെങ്കിൽ റേഡിയോ അടുത്ത് കേടായിട്ടുണ്ടെങ്കിൽ അന്നേരെ പോയി പുതിയത് വാങ്ങിയിരിക്കണം, ഇല്ല എൻ്റെ മോൻ വീട്ടിൽ കിടന്നുറങ്ങാൻ അവനെ വിടത്തില്ല ഞാൻ. എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അത് നന്നാക്കി കൊണ്ടുവരിക, വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അപ്പോൾ വാങ്ങിക്കണം. എനിക്കിപ്പോൾ ഉള്ള റേഡിയോ എൻ്റെ നമ്മുടെ നബാർഡിൻ്റെ കിസിൻ്റെ കിട്ടിയ റേഡിയോയാണ്, അപർണ റേഡിയോ, നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കേട്ട് ആസ്വദിച്ച് ആകാശവാണി യൂണിവേഴ്സിറ്റിയുടെ ഗവേഷക വിദ്യാർത്ഥിയായിട്ട് അവസാനം വരെ തുടരാൻ ആഗ്രഹിക്കുന്ന ഈ ഹോം എഞ്ചിനീയർ.
2: ഞാൻ പണ്ടേ ലളിത സംഗീത പാഠമെല്ലാം ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ്. പണ്ട് എല്ലാ ശനിയാഴ്ച രാവിലെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അന്നേരം എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നത് എന്നറിയണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അതിനകത്ത് ഒരു വിദ്യാർത്ഥിയായിട്ട് വരണം എന്നല്ലായിരുന്നു എന്റെ പണ്ടത്തെ ആഗ്രഹം. അത് പിന്നെ കുറെ നിന്ന് പോയതിന് ശേഷം ഇപ്പൊ പിന്നെ ഞാൻ റേഡിയോ ക്വിസും ഇതിൽ ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വന്നേല, കുറെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എന്ത് വന്നാലും പങ്കെടുക്കാൻ കിട്ടിയ ചാൻസ് കളയണ്ട, ഈ കേൾക്കുന്ന പേരുകളിലെ ആളെയെല്ലാം ഒന്ന് കാണാം, അതെല്ലാം കൂടി ഇതായിട്ടാണ് ഞാൻ വന്നത്.
3: ഞാൻ 2 വർഷം മുന്നേ PSC കോച്ചിങ്ങിന് പോയപ്പോ ആ സ്പിരിറ്റിൽ ഞാൻ വിളിച്ചു നോക്കിയതാണ് ടെലികിസ് കേട്ടിട്ട്. അപ്പൊ കിട്ടിയപാട് തന്നെ വിൻ ചെയ്യുകയും ചെയ്ത്. പിന്നെ റോഡിലൂടെ ഒക്കെ പോകുമ്പോ ഈ ആകാശവാണിയിൽ ഒന്ന് കേറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. ഒരുപാട് സന്തോഷം പങ്കെടുക്കാൻ പറ്റിയതിൽ.
4: വളരെ കാലമായിട്ട് റേഡിയോ ശ്രോതാവാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് കപ്പയും കാന്താരിയാണ്. അതേപോലെ ടെലിക്വിസ് ആണ് ഏറ്റവും പണ്ട് മുതലേ എഴുതി വെക്കുന്ന ടെലിക്വിസ് ആണ്. ഇപ്പം പിന്നെ പകല് പറ്റാത്തതുകൊണ്ട് ഞായറാഴ്ചകളിലെ പുനഃപക്ഷേപണമാണ് കേൾക്കുന്നത്.
5: ആദ്യമായിട്ട് ആകാശവാണിങ്ങിന്റെ അവസരം തന്നെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കൊറേ തവണ വിളിച്ചിട്ടാണ് ഒരു ദിവസം വിന്നറായത്, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എപ്പോ വിളിക്കാന്നുള്ള കാത്തിരിപ്പായിരുന്നു. ഇപ്പൊ ഞാൻ PSC ഇങ്ങനെ ടൈപ്പ് ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, അതിനൊരു സന്തോഷം. താങ്ക്യൂ.
6: സാറിന്റെ ചോദ്യങ്ങൾ നല്ല നിലവാരമുള്ളായിരുന്നു, നല്ല രീതിയിൽ കമ്പാമാഷെന്ന് പറഞ്ഞ വൈവിധ്യമായ ചോദ്യങ്ങൾ, പല വിഷയങ്ങളെ സ്പർശിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ആകാശവാണി എന്ന് പറയുമ്പോൾ ഇവർ വളരെ വൈകാരികമായിട്ട് സംസാരിച്ചു, എനിക്കും അതുപോലെയാണ്. ആകാശവാണി നമ്മൾ എന്നും ഹൃദയത്തോട് നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കൊന്ന് നമ്മളെ ഭാഷയോടും സംസ്കാരത്തോടും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി.
7: എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് പ്രാവശ്യം വിളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പ്രൊഫസറിന് ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞ് രണ്ടാമത്തിന് കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം പെട്ടെന്ന് തന്നെ വിന്നറായി. പിന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്, സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ കണ്ടതിൽ സന്തോഷം. പിന്നെ ക്വിസ് മാസ്റ്ററിന്റെ ക്വിസ് നല്ല അവതരണമായിരുന്നു, എല്ലാ മേഖലയും ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അറിയുന്നതിന് കുറേ ഉണ്ടായിട്ടും പറയാൻ പറ്റില്ല, ഒരു ടെൻഷൻ കാരണം.
8: ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്ന ആകാശവാണിക്ക് നന്ദി. എന്റെ പേര് ഷീബ, മടിക്കയിൽ നിന്നാണ് വരുന്നത്. ആദ്യം 2 പ്രാവശ്യം വിളിച്ചിട്ടാകുമ്പോൾ കിട്ടിയില്ല, പിന്നെ ഒരു പ്രവേശന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല, പിന്നെ 3-ാമത്തെ വിളിയിലാണ് കിട്ടിയത്. ഇതുവരെ 5-ാം സ്ഥാനം വരെ എത്താൻ പറ്റി, പിന്നെ അതിൽ 5-ാം സ്ഥാനത്തെ ടൈ ആയതുകൊണ്ട് മിസ്സായി പോയി, അതിലൊരു വിഷമമുണ്ട്.
9: എന്റെ പേര് ബാലകൃഷ്ണൻ. എനിക്ക് വളരെ ചെറുപ്പം തന്നെ ഞാൻ റേഡിയോ കേൾക്കുമായിരുന്നു. വീട്ടിൽ പട്ടിണിയാണെങ്കിലും റേഡിയോ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ ഇടക്കാലത്ത് കുറെ തീരെ കേൾക്കാൻ പറ്റാത്തൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ജോലിത്തിരക്കിനിടയിലും ഇടക്ക് മാത്രം കേൾക്കാൻ പറ്റുന്നില്ല, ആരും കേൾക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഏറ്റവും നല്ല പരിപാടിയാണ് ആകാശവാണി. പലരെയും നന്ദി, ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റും.
10: മുനില പറക്കളയിൽ നിന്ന് വരുന്നു. ആകാശവാണിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ 2 മാസമായിട്ട് അങ്ങനെ പഠിത്തത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിട്ട്, അതുകൊണ്ട് ഉത്തരങ്ങളൊന്നും അറിയാമെങ്കിലും പെട്ടെന്ന് പറയാൻ കിട്ടില്ല, അറിയുന്നതാണ്. നമ്മ ഓപ്ഷൻ വെച്ച് നോക്കി ആ ഒരു ഇതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വരാൻ പറ്റിയതിൽ സന്തോഷം.
11: പേര് ഗ്രീഷ്മ. പ്രോപ്പ് തലാരവത്ത് ബേക്കൽ എന്ന് പറഞ്ഞത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതുകൊണ്ടാണ്. പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ലതാണ്. പിന്നെ അപ്പൊ ഈ അഞ്ചാം സ്ഥാനത്ത് എത്താൻ പറ്റുന്ന വിചാരിച്ചില്ല.
12: എന്റെ പേര് സംഗീത, ഞാൻ തച്ചങ്ങാടുന്ന് വരുന്നു. പണ്ട് മുതലേ നമ്മൾ കേട്ട് വന്ന ആകാശവാണി കാണുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം, എത്താൻ പറ്റിയാലും എല്ലാരും കാണാൻ പറ്റിയാലും.
13: എന്റെ പേര് രവീന്ദ്രൻ, മാനൂരാണ്. ഇവിടുന്ന് ചോദിച്ച ചോദ്യത്തിന് അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തത് കൊണ്ടാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. ഫോറസ്റ്റ് ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് വെച്ചപ്പോൾ പി ജി എന്ന് പറയാൻ കഴിഞ്ഞത്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ജനറൽ നോളജ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സർവീസ് കിട്ടിയത്. ഇപ്പോഴതില്ല എന്നെ പറയാം. മൂന്ന് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ അവസാനം ജൂനിയർ സൂപ്രണ്ടായിട്ടാണ് പഞ്ചായത്തിന് പിരിഞ്ഞത്. നല്ല പരിപാടിയാണ്, നല്ലൊരു സമഗ്രതയിലുണ്ട്. പിന്നെ ഒരു ഈ പരിപാടിക്ക് ചെറിയൊരു ഗണിതശാസ്ത്രം, ചെറിയ ചോദ്യങ്ങൾ കിസിൽ
12: ഉൾപ്പെടുത്തുന്നതാണ്.
13: നല്ല സജഷനാണ്. ലെവലിലുള്ള ചോദ്യങ്ങളും മതി. അങ്ങനത്തെ അതൊരു ബിരുദ ലെവലിലോ വേണ്ട, ഒരു പത്താം ക്ലാസ് ലെവലുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ആകാശവാണി ഉണ്ട്, എന്റെ എല്ലാ അഭിവാദ്യങ്ങളും.
14: നമസ്കാരം. ഞാൻ സദ്യത്തിൽ ഇവിടെയല്ല സ്ഥിര താമസം. അച്ഛന് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് എറണാകുളത്താണ്. ഇപ്പോൾ നാട്ടിലേക്ക് അവധിക്ക് അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ അമ്മയുടെ ഒരു സഹോദരിയാണ് അമ്മയും നിർബന്ധിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ കിട്ടിപ്പോയി, അങ്ങനെ ഇവിടെ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അപ്പൊ അതിൽ വളരെ സന്തോഷം. പിന്നെ ക്യൂസ് മാസ്റ്റർ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് കൂളാക്കി അങ്ങനെ കൊണ്ടുപോയി. അതുപോലെ ദീപാ മാഡവും നന്നായിട്ട് കൈകാര്യം ചെയ്തു. വളരെ സന്തോഷം. വളരെ പക്വവും ഇതുമായിട്ടുള്ള അവതരണമാണ് പൊതുവെ ആകാശവാണി നിലയങ്ങളുടേത്. അതിവൈകാരികതയൊന്നുമില്ല. എന്ത് വാർത്ത അവതരിപ്പിക്കുകയാണെങ്കിലും എന്ത് പ്രധാനപ്പെട്ട സംഗതി അവതരിപ്പിക്കുകയാണെങ്കിലും അതിന്റെ ഒരു മിതത്വം എപ്പോഴും ആകാശവാണി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തെറ്റായ ഒരു അറിവും ആളുകളിലേക്ക് എത്തരുതെന്നുള്ള നിർബന്ധ ബുദ്ധി ആകാശവാണിക്കുണ്ട്. അപ്പൊ അത് തന്നെയാണ് മറ്റു മാധ്യമങ്ങളിൽ നിന്ന് ആകാശവാണി വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വരാനും കാണാനും സാധിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ആകാശവാണിയോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
15: ഞാൻ ഹരിദാസ് സഹിക്കും. ശബ്ദത്തിലൂടെ മാത്രം പരിചയപ്പെട്ട എല്ലാവരും നേരിട്ട് കണ്ട് ഭയങ്കരമായ സന്തോഷം. മുരളി സാറിന്റെ അവതരണം അത് പറയാൻ പറ്റില്ല. അതാണ് വളരെ നർമ്മത്തിലാണല്ലോ. കിസിന്റെ ഒരു ടെൻഷൻ നമുക്കില്ല. കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അശ്രദ്ധയും തന്നെയാണ് ദീപ മാഡത്തിന്റെ അവതരണം. അതുകൊണ്ട് എല്ലാവർക്കും ആകാശവാണിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
16: എന്റെ പേര് നെയിം ഷെരീഫ്. എന്റെ സ്ഥലം പടന്നയാണ്. അപ്പം എന്റെ അപ്ഡേഷൻ ലെവല് എവിടെ എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റി. അപ്പൊ അത് ബോധ്യപ്പെടുത്തിയതിന് ഞാൻ മുരളി സാറോട് വളരെ നന്ദി പറയുന്നു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ശക്തമായ കുതിപ്പിനും ആശംസകൾ നേരുന്നു.
17: എന്റെ പേര് അതുൽ രാജാണ്. ആകാശവാണിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരു ദിവസം അമ്മ പറഞ്ഞാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പിന്നെ കുറെ കാലം ശേഷം ആണെങ്കിൽ ഒരു ക്വിസ് പ്രോഗ്രാമിൽ കുറെ ആൾക്കാർ ഇരുന്ന് പങ്കെടുക്കുന്നത് വളരെ സന്തോഷം.
18: ആകാശവാണി ടെലിക്വിസ് ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ക്വിസ് മാസ്റ്റർ ശ്രീ മുരളീധരൻ പി ഒ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ശ്രീജ കെ കെ, ഷേണി രഞ്ജിത്. നിങ്ങൾക്കൊപ്പം ഇതുവരെ കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. ചില സിനിമകൾ നമുക്ക് പുതിയ കാഴ്ചപ്പാടുകളും ആത്മവിശ്വാസവും നൽകും. പ്രചോദനം നൽകുന്ന സിനിമകൾ കാണുമ്പോൾ ജീവിതത്തോട് പോസിറ്റീവായ ഒരു സമീപനം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളിൽ പ്രത്യാശയും ആത്മവിശ്വാസവും നിറയ്ക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മളിതാ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു,

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് വനജയല്ലേ?
2: അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ആണോ?
1: കഴിഞ്ഞ ആഴ്ച മെസ്സേജ് അയച്ചിരുന്നല്ലോ കണ്ണൂർ ടാക്കീസിലേക്ക്. അപ്പൊ ഈ ആഴ്ച വിജയായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ മെസ്സേജ് കിട്ടിയത് വനജയുടേതാണ്. അതെ, ഉത്തരം എന്തായിരുന്നു? എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. അതെ,
2: മഴവിൽ
1: കൊതുമ്പിലേറി വന്ന വെണ്ണില, അതിന്റെ സംഗീത സംവിധാനമാണ് ചോദിച്ചത് അല്ലേ? എം ജി രാധാകൃഷ്ണൻ. സിനിമ ഏതാണെന്ന് അറിയോ?
2: അദ്വൈതം.
1: അദ്വൈതം. അതെ,
0: എം ജി രാധാകൃഷ്ണൻ ഒരുപാട് പാട്ടുകൾ, നമ്മളെപ്പോഴും മൂളി നടക്കുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് അല്ലേ? കർണാടക സംഗീതജ്ഞനായിരുന്നു, അതുപോലെ ഗായകനാണ്, സംഗീത സംവിധായകനാണ്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേവാസുരം, മണിചിത്രത്താട്, അതുപോലെ മിഥുനം ഒക്കെ, അതുപോലെ തന്നെ ലളിത ഗാനങ്ങള്,
1: ഒരുപാട് ലളിത ഗാനങ്ങള് ഞങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം.
0: ആകാശവാണിയുടെ ഒക്കെ ശേഖരത്തിൽ ഒരുപാട് ലളിത ഗാനങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിരുന്നു കഴിഞ്ഞ ജൂലൈ 2-ന്, 2010 ജൂലൈ 2-നാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്.
1: അതുപോലെ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും തന്നെ വളരെയേറെ ഹിറ്റായ സോങ് ആയിരുന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ് അല്ലേ?
0: അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലളിത ഗാനങ്ങള് വചനോത്സവങ്ങളിലൊക്കെ എപ്പോഴും മത്സരത്തിന് പാടുന്ന ഗാനങ്ങളാണ്. ഘനശ്യാമ, സന്ധ്യ, ഹൃദയം, ജയദേവ കവിയുടെ ഗീതികൾ കൊണ്ട് എന്റെ രാധയെ ഉറക്കമായോ.
1: പിന്നെ വനജയുടെ വീട് എവിടെയാ?
2: കീച്ചേരി, ചെറുക്കുറ്റി.
1: കീച്ചേരി.
0: എന്താ ചെയ്യുന്നത്?
2: ഞാൻ ടൈലറാണ്, പുതിയതൊരു മണ്ഡപത്തിന്റെ അടുത്തുണ്ട്. പ്രോഗ്രസ് ടൈലറിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
1: ഓ, ഷോപ്പിൽ കുറെ വർഷമായോ?
2: കുറെ വർഷമായി, 10-12 വർഷത്തോളായി വർക്ക് ചെയ്യുന്നു.
0: സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ?
2: അല്ല, വേറെ ഒരു ഷോപ്പാണ്, അത് വർക്ക് ചെയ്യുന്നത്. 7 പേരുണ്ട്, 5 ആള് സ്റ്റിച്ചിങ്, 2 ആള് ഊക്കലും വെക്കും.
1: ജോലി എങ്ങനെയുണ്ട്?
2: ജോലി നന്നായിട്ട്,
0: നല്ല വർക്ക് ഉണ്ടോ?
2: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ആ, നല്ല വർക്ക് ഉണ്ടാകും.
1: ഷോപ്പില് റേഡിയോ വെച്ച് കേൾക്കലുണ്ടോ?
2: ആ, സ്ഥിരം
1: കേൾക്കും.
2: 10 മണിക്ക് ഇവിടെ വന്നപാട് റേഡിയോ ഓൺ ആക്കി വെക്കും. ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഓൺ ആക്കി വെക്കും, 10 മണിക്ക് ഓഫ് ആക്കും. 10 മണി പ്രത്യേകം അല്ല, വരുമ്പോ ഓഫ് ആക്കൂലു. സ്ഥിരം കേൾക്കുന്നത് രാത്രി 11 മണി വരെയും കേൾക്കും.
1: ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതലുള്ള പേരെന്തൊക്കെയാ?
2: പേര് വൃന്ദ, ഷൈനി, സുമി, രമ, ഗിരിജ, പ്രസീത.
1: ഓക്കെ, അവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. റേഡിയോ പരിപാടികൾ
2: പറയണം. പരിപാടിയിൽ എല്ലാരും പങ്കെടുത്തിട്ടുണ്ട്. നാട്ടിൽ ഈണം വന്നിട്ടുണ്ട്. ഇവിടെ സജീവമാണ് ആകാശവാണിയിൽ എല്ലാരും.
1: അത് ശരി. ഓക്കെ, വനജയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, 2 മക്കളാണ്. 2 ആളെ കല്യാണം കഴിഞ്ഞു, മോൻ്റെതും കഴിഞ്ഞു. മോന് ഒരു കുട്ടിയുണ്ട്, മോക്കും ഒരു കുട്ടിയുണ്ട്. 2 മോള് ആമി, തക്കുടു പറയും, പേര് തക്കുടു എന്നാ വിളിക്കുക. മോള് അംഗനവാടി പഠിക്കുന്നു, മോളെ കുട്ടി. മോന്റെ കുട്ടി UKG പഠിക്കുന്നു.
1: ഓക്കെ, എല്ലാ ഡ്രസ്സും തുന്നുവോ?
2: എല്ലാ ഡ്രസ്സും തുന്നു, ബ്ലൗസ്, ചുരിദാർ, ഇത് മോഡൽ ഡ്രസ് എല്ലാം തയ്ക്കും.
1: കല്യാണത്തിന്റെ
2: അടിക്കാനായിട്ട് കല്യാണത്തിന്റെ എല്ലാം തിരക്കായിരിക്കും. ഇന്നിപ്പം കല്യാണത്തിന്റെ ഒരു തിരക്കുണ്ട്. കല്യാണത്തിന്റെ സീസൺ വന്ന് ഭയങ്കരം
1: തിരക്കായിരിക്കും.
0: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിജയ
2: ആകാശവാണിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം.
0: അപ്പൊ വിജയ ആയതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും പരിപാടികളൊക്കെ കേൾക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം.
1: എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. ഓക്കെ.
2: ഓക്കെ, താങ്ക് യു.

മലയാളികളുടെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഭാവതീരങ്ങൾ തീർത്ത ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി. ഇനി ഓർമ്മ. ആ നാദവിസ്മയത്തിന് മുന്നിൽ കണ്ണൂർ ടാക്കീസിന്റെ പ്രണാമം. എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളുമായി ഇന്ന് നമുക്ക് സഞ്ചരിക്കാം.

0: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര്
2: സിന്ധു.
1: എന്താ ചെയ്യുന്നത് സിന്ധു?
2: ഞാൻ ടീച്ചറാണ്.
1: എവിടെയാണ്?
2: ഞാൻ അൽമക്കർ നാടുകണിയിലെ ഹിന്ദി അധ്യാപികയാണ്.
1: അപ്പോൾ ഹിന്ദിയാണോ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്?
2: ഹിന്ദി തന്നെ പഠിച്ച്. ഡിഗ്രി കഴിഞ്ഞ് ഹിന്ദി എടുത്തു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി, ഹിന്ദി മെയിൻ ആയിട്ട് എടുത്തു. അങ്ങനെ 10 വർഷമായി.
1: അത് ശരി. ഹിന്ദിയോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം തോന്നാൻ ഉണ്ടായിരുന്നു?
2: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഹിന്ദിയിലെ സുഗമ സരൽ ഹിന്ദി പരീക്ഷയെല്ലാം പാസ്സാവും. അതുപോലെ തന്നെ ഹിന്ദി ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ ഹിന്ദി സബ്ജക്റ്റും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി ഡിഗ്രി കഴിഞ്ഞപ്പം ഹിന്ദി അങ്ങനെ എടുത്ത് മെയിൻ ആയിട്ട് എടുത്ത് അങ്ങനെ പഠിച്ച് ബി എഡ് കഴിഞ്ഞു. അധ്യാപിക ആവാൻ ആദ്യം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തന്നെ ചെറുപ്പകാലം തന്നെ നമ്മൾ കോലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നതും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് ഫീൽഡിലോട്ട് വന്നത്.
1: അന്നത്തെ ടീച്ചറെ പോലെ തന്നെയാണോ ഇപ്പോഴത്തെ ഈ ടീച്ചറും, സിന്ധു ടീച്ചറും?
2: ഞാൻ കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആണ്, അതുപോലെ സ്ട്രിക്റ്റും ആണ്. രണ്ടും ഉണ്ട്. അങ്ങനെ ഫ്രീ ആവൂല, ഫ്രീ ആയാലും അവർ പഠിക്കില്ല. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റും ആക്കും, അതിനോട് കൂടെ തന്നെ ഞാൻ അവരോട് ഫ്രീ ആവും, അവരോട് കളിക്കും, എല്ലാം ചെയ്യും. അവർക്ക് എന്നെ ഇഷ്ടം തന്നെയാണ് അവരെ പെരുമാറ്റത്തിൽ.
1: അങ്ങനെയാണ് ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്ന്. ആകാശവാണിയായിട്ട് സിന്ധു ടീച്ചർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്?
2: ആകാശവാണി പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഡെയിലി ഡെയിലി ജീവിതത്തിലെ ഡെയിലി ഉള്ള സംഭവം തന്നെയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഞാൻ ജോലിക്ക് പോകുന്നത് വരെ റേഡിയോ കേൾക്കും. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും റേഡിയോ ഓൺ ആക്കും. ഞാൻ അടുക്കളയിൽ തന്നെയാണ് റേഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 മണിയുടെ ഇംഗ്ലീഷ് ന്യൂസ് മുതൽ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ 8 മണിയാണ് നമ്മുടെ ഒരു ടൈം. 8 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോക്കാണ്. പിന്നെ ശനി ഞായറും ദിവസങ്ങളിൽ കിട്ടുമ്പോൾ ഫുൾ ഡേ തന്നെ വെക്കും.
1: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരിപാടി എന്താണ്?
2: നല്ല പരിപാടിയാണ്. ഞാൻ അധികം ഞായറാഴ്ച ആയതുകൊണ്ട് ലീവായതുകൊണ്ട് ഞാൻ അധികം കേൾക്കാറുണ്ട്. നല്ല പരിപാടിയാണ്, നല്ല കേൾക്കാനും നല്ല രസമാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പല ഗസ്റ്റും വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം എം ജയചന്ദ്രനാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കെടുത്തെല്ലാം നന്നായിട്ട് കേട്ടിരുന്നു. നല്ല പരിപാടിയാണ് അതിൽ.

0: ഡയറക്ടർ അവാർഡ് കിട്ടിയത്. ഇത്രയും കഴിവുള്ള അവരുടെ ഇന്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു പാവമായ ഒരാളാണെന്ന് അല്ലേ.
1: പ്രായമായാലും അവരുടെ സൗണ്ടിന് ഒരു മാറ്റം വന്നിട്ടില്ല
0: അതും പറയാതിരിക്കാം. അത്രയും ഹൈ പിച്ചിലും അവർക്ക് പാടാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു
1: കയ്യിൽ പുസ്തകവും കൊണ്ട് ജാനകി അമ്മയിലും ബുക്കിൽ നോക്കിയിട്ടാണല്ലോ പാടാറ്.
0: അതെ സ്റ്റേജിലായാലും ബുക്കിൽ നോക്കിയിട്ടാണ് പാടാറുള്ളത്. നമ്മളെ മലയാളിയല്ല ആന്ധ്രക്കാരിയാണ് എങ്കിൽ പോലും മലയാളം വളരെ നല്ല ഭംഗിയായിട്ട് മലയാള പാട്ടുകൾ പാടിയിട്ട് മലയാളികളുടെ മനസ്സിൽ മലയാളികൾക്ക് സ്വന്തം നല്ല പോലെയാണ് ജാനകി അമ്മ ഉള്ളത്. അപ്പോ ജാനകി അമ്മയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ചെയ്യുന്നത്. അപ്പോ ജാനകി അമ്മയുടെ ഏത് പാട്ട് എടുക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഏത് പാട്ട് എടുക്കും, അത്രയും പാട്ടുകളുണ്ട്. അപ്പൊ സിന്ധു ടീച്ചർ പാട്ട് പാടാറുണ്ടോ അതൊന്ന് ചോദിക്കാം?
1: പാടാറുണ്ട്.
0: ഒരേ രണ്ടുവരി പാടുവോ?
1: ഓക്കെ,
0: ജാനകി അമ്മയുടെ പാട്ടായാലും നന്നാവും.
1: ഓക്കെ.

0: പാട്ട് മനസ്സിലായിട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഏതാണ് സിനിമ?
1: ചാമരം
0: എന്ന് പറഞ്ഞ സിനിമയാണ് ഉത്തരം. കറക്റ്റ് ആണ്. പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: ദീപ്തി പ്രശാന്ത്.
0: ഏ ദീപ്തി, എന്താ ചെയ്യണേ?
3: ഒന്നും ചെയ്യുന്നില്ല, വീട്ടമ്മയാണ്.
0: ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികളെല്ലാം കേൾക്കുന്ന ആളാണോ ദീപ്തി?
3: അത്യാവശ്യം കേൾക്കും.
0: ആ, വീട്ടിൽ തന്നെ ഇല്ലേ? വീട്ടിൽ റേഡിയോ ഉണ്ടോ?
3: ഇല്ല, ഫോണില്.
0: ആ, ഏതിനോടാ ഇഷ്ടം പരിപാടികളിൽ?
3: പാട്ടിനോട്.
0: പാട്ടിന്റെ പരിപാടികളാണ് ഇഷ്ടം?
3: ഇഷ്ടം.
0: പൊതുവെ ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് അല്ലേ? കണ്ണൂർ ടാക്കീസിലെ ഒരു സിനിമ ബേസ്ഡ് ചോദ്യമാണ് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാണ്?
3: സിനിമ കാണലുണ്ട്.
0: ആ, പുതിയ സിനിമകളെല്ലാം?
3: പുതിയ സിനിമയെക്കാട്ടിയും പഴയ സിനിമയാണ്
0: ഇഷ്ടം.
3: ഇഷ്ടം.
0: ആ, പാട്ടുകൾ എന്ന് പറയുമ്പം എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം?
3: പാട്ടുകള് മെലഡി
0: മെലഡി സോങ്സ് ആണ് ഇഷ്ടം. പാട്ട് പാടലുണ്ടോ? എങ്ങനെയാണ്?
3: പാട്ട് അത്യാവശ്യം പാടും.
0: പാടും. സ്റ്റേജിലെല്ലാം പരിപാടി അവതരിപ്പിക്കലുണ്ടോ? ഈ പരിപാടിയിൽ ജാനകിയമ്മയുടെ പാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോ ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയിലുണ്ടോ, പഠിച്ചു വെച്ചതോ?
3: ഉണ്ട്.
0: ഒന്ന് രണ്ടുപേര് പാടുവാ.
3: പാടാം.

ചേർന്നുമൂളയവീണയരുളും ശ്രുതി ചേർന്നുമൂളം ഒരു നല്ല മധുരാഗവര കീർത്തനം കൈകുടന്നു.

0: കുടന്ന നിറയെ തിരുമധുരം തരും.
1: ഗംഭീരായിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്, അത് ഏത് സിനിമയിലേതാണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ.

0: പാട്ട് എന്ന് മനസ്സിലായ
1: നസീമ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്.
0: നസീമ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ കേട്ടത് അല്ലെ? ഉത്തരം കറക്റ്റ് ആണ്.
2: ഈ പരിപാടിയിൽ പങ്കെടുത്തിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.

0: നമസ്കാരം.
1: പേര്?
0: ശാലിനി.
1: ശാലിനി എവിടെ സ്ഥലെവിടെയാ?
0: സ്ഥലം മോരാഴയാണ്. എന്റെ സ്വന്തം സ്ഥലം പുതുവറമ്പാണ്.
1: എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഞാന് പോസ്റ്റ് ഓഫീസിലെ MBKBY ഏജന്റായി വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ. കുറേ വർഷമായോ?
0: ഒരു 12 വർഷമായി.
1: അത് ശരി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, എനിക്ക് 3 ആൺകുട്ടികളാണ്.
1: മൂന്നുപേരും പഠിക്കുന്നതാണോ?
0: മൂന്നുപേരും പഠിക്കും.
1: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാ വരുന്നത്.
0: ഓ,
1: ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
0: ആ, കേൾക്കാറുണ്ട്. നമ്മള് അടുക്കളയിൽ തന്നെ
1: റേഡിയോ
0: സെറ്റ് ചെയ്ത് വെച്ചാളാണ്.
1: അത് ശരി. അപ്പൊ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല?
0: ആ, കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ആകാശവാണിയിലെ നാടകം ചെയ്യുന്ന ആളാണ്. പൊതുവേ നാടക പ്രവർത്തനം കൂടിയാണ്. അധ്യാപകനുമാണ്. നാടകത്തിന് ഭയങ്കര സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ആളാണ്. ആകാശവാണിയിൽ കുറെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: ഓ, അത് ശരി. ഓക്കെ. അപ്പൊ ശാലിനി എന്തെങ്കിലും അങ്ങനത്തെ കലാപരമായ പരിപാടികളുണ്ടോ?
0: ഞാന് പാട്ട് പാടാറുണ്ട്.
1: അത് ശരി. നമ്മൾ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോ ജാനകി അമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലുണ്ടോ? ഓടിയെത്തുന്ന പാട്ട്?
0: ഓ, തീർച്ചയായിട്ടും. ജാനകി അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളും സന്തോഷങ്ങളും ആ ശബ്ദത്തിലൂടെ നമ്മൾ അറിയിക്കുന്ന ആളാണ്.
1: കൂട്ടായി വന്ന ആളാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മുടെ സംഘങ്ങളിലും,
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: നമുക്ക് വാത്സല്യം വരുമ്പോഴൊക്കെയും ആ പാട്ടുകൾ നമ്മൾ,
0: തീർച്ചയായിട്ടും. ചില പാട്ടുകൾ കേട്ടാൽ നമ്മള് പാടുമ്പോഴും കേൾക്കുമ്പോഴും കരഞ്ഞു പോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്.
1: അപ്പൊ ജാനകി അമ്മയുടെ ഒരു പാട്ട് ആദ്യം കേൾക്കട്ടെ.
0: തീർച്ചയായിട്ടും.

0: പാട്ടെന്ന് മനസ്സിലായി.
1: പരീക്ഷ എന്ന സിനിമയിലെ പാട്ടല്ലേ?
0: ആ, പരീക്ഷ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. എം എസ് ബാബുരാജിന്റെതായിരുന്നു അതിലെ സംഗീതം. അതേപോലെ പി ഭാസ്കരന്റെ വരികളായിരുന്നു. ജാനകിയമ്മയുടെ ആലാപനം അല്ലെ, കാലത്തിന് അതീതമായി നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു. ശരിക്കും നമുക്ക് വല്ലാണ്ട് ഇമോഷണലി അറ്റാച്ച് ആവുന്ന പാട്ടുകളാണ്. ജാനകിയമ്മയുടെ ശബ്ദം തന്നെ നമ്മളായിട്ട് അറ്റാച്ച് ആവുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ഏതായാലും പിന്നെ ശാലിനി പങ്കെടുത്തു, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു.
0: സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. കേവലം ജനപ്രിയ ഈണങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം പാട്ടുകളിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും ലളിത സംഗീതത്തിന്റെ ആർദ്രതയും ഒരുപോലെ സമന്വയിപ്പിച്ച വരികളുടെ ആത്മാവറിഞ്ഞീനം

നൽകിയ, പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഏറ്റവും മനോഹരമായി പ്രണയിച്ച സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ. തന്റെ സംഗീത ജീവിതത്തിന്റെ ഏടുകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ആഴ്ചയും തുറക്കുകയാണ്. അക്ഷരങ്ങൾക്ക് ജീവനും ഭാവങ്ങൾക്ക് സംഗീതത്തിന്റെ ആത്മാവും നൽകിയ ആ സംഗീത മാതൃകന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.

കാറ്റേ കാറ്റേ എന്ന് പറയുന്ന പാട്ട് തന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച പാട്ടാണ്. ആ പാഠം എന്തെന്നാൽ, ഒരു പാട്ടിന് ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദത്തെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം എന്നാണ്. ഓൾറെഡി നമുക്കറിയാവുന്ന വോയിസസും ചില പരിചിതമായിട്ടുള്ള ശബ്ദങ്ങളും അതല്ലാതെ തന്നെ പുതിയ പുതിയ ശബ്ദങ്ങൾ വരുമ്പോഴത്തേക്കും പാട്ടിന് പുതിയ പുതിയ മാനങ്ങളും ഒക്കെ വന്നു തീരുന്നുണ്ട് എന്ന് മനസ്സിലായി. അതാണ് ഞാൻ പാഠം എന്ന് പറഞ്ഞത്. നേരത്തെ തന്നെ എ ആർ റഹ്മാൻ സർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും, വളരെ അധികം ഹിറ്റായ പല പാട്ടുകളും, ശ്രദ്ധ നേടിയതും ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന പല പാട്ടുകളും പാടിയത് ഒരിക്കലും പേരുകെട്ട പാട്ടുകാരല്ലെന്നും ആ പാട്ടിന് വേണ്ട ഒരു ശബ്ദത്തെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ പാട്ടുകാരാക്കി കൊണ്ടുവന്നതെന്നും അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ അതൊരു വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കാറ്റ് കാറ്റ് എന്ന് പാടുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള നമ്മുടെ വിജി, ഞാൻ വിജികുട്ടി എന്ന് വിളിക്കാം, വൈക്കം വിജയലക്ഷ്മി. അപ്പോൾ വിജികുട്ടി അത് പാടിയപ്പോഴാണ് ആ പാട്ടിന് ഒരു നിറവ് വന്നത്, ആ ശബ്ദം അവിടെ വന്നപ്പോൾ, വിജികുട്ടിയുടെ എക്സ്പ്രഷൻസ് വന്നപ്പോൾ, അതുപോലെ തന്നെ ശ്രീരാമേട്ടൻ്റെയും. അപ്പോൾ അതൊരു പുതിയ ഒരു വാതിലായിരുന്നു എനിക്ക്, അതുവരെ തുറക്കാത്ത വാതിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ആ പാട്ടിന് ഏറ്റവും ഉചിതമായ ശബ്ദം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമയം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല ശബ്ദങ്ങളെയും, ഇപ്പോൾ സിത്താരയുടേതായാലും ഏനുണ്ടോടി എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് എന്നുള്ള പാട്ടിൽ രാജലക്ഷ്മി പാടുന്നത്, ലാലി ലാലി മൃദുല വാര്യർ പാടുന്നത്, കൊണ്ടുവരാം കൊണ്ടുവരാം എന്നുള്ള പാട്ട് സുദീപ് കുമാർ പാടുന്നത്, കല്യാണ കച്ചേരി എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവൻ പാടുന്നത്, അല്ലെങ്കിൽ കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള പാട്ട് വിജയ് യേശുദാസും ശ്വേതയും കൂടെ പാടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ശബ്ദങ്ങളെ കണ്ടെത്താനും ടാലൻറ്റുകളെ, അതാണ് ഞാൻ എല്ലാ കാലത്തും നോക്കിയൊരു കാര്യമാണ്. അതായത് ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്തരം ടാലൻറ്റുകളെ കണ്ടെത്തി അവരെ എൻ്റെ പാട്ടിലൂടെ പുതിയ പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു.

ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നിലെ ഗായകനെ ഒരു പാട്ട് പാടാൻ വിളിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം ഒരു ഘട്ടത്തിലും ഞാൻ എന്നിലെ ഒരു പാട്ടുകാരനെ വലിയൊരു പാട്ടുകാരനായിട്ട് കണ്ടിട്ടില്ല. ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ചില പാട്ടുകൾ എനിക്ക് ചേരുമ്പടി വന്നപ്പോൾ അതൊക്കെ പാടിയിട്ടുണ്ടെന്ന് മാത്രം. രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം എന്നുള്ള പാട്ട് ഞാൻ പാടാനിരുന്നതല്ല. എൻ്റെ മനസ്സിൽ അത് ഹരിഹരൻ സാറോ അല്ലെങ്കിൽ ഉസ്താദ് റാഷിദ് ഖാൻ സാബോ അവരൊക്കെ പാടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കമൽ സാറിന് ഞാൻ പാടിയ ട്രാക്ക് ഇഷ്ടപ്പെട്ടു.

ഉണ്ട്. അദ്ദേഹം പറഞ്ഞു അത് ജയന്റെ ശബ്ദം തന്നെ മതി എന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിൽ എൻ്റെ ശബ്ദം വയ്ക്കാനായിട്ടുള്ള കാരണം. ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ എന്നുള്ള പാട്ട് വന്നപ്പോഴും അതിൻ്റെ സംവിധായകൻ ശശി സാറും എന്നോട് പറഞ്ഞു അത് കുട്ടൻ്റെ ശബ്ദം മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ ജേട്ടൻ അതിൽ പാടണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ജേട്ടൻ പാടി. ജേട്ടൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജേട്ടൻ പെട്ടെന്നാണ് വന്നിട്ട് ഉടനെ തന്നെ പാടി പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ജേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരിക്കൽ കൂടി ഒന്ന് വന്ന് പാടാമോ എന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ജേട്ടൻ പറഞ്ഞു ഒരു പ്രാവശ്യം പാടിയാൽ പിന്നെ പാടത്തില്ല, അത് വേണ്ട രീതി വന്നിട്ടുണ്ട്, ഇനി രണ്ടാമത് പാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശശി സാറിൻ്റെ അടുത്ത് ഈ പാട്ട് കേൾപ്പിക്കുകയും അപ്പോൾ ശശി സാർ പറഞ്ഞു ഇത് നമ്മൾ കമ്പോസ് ചെയ്ത ഒരു ഇതല്ല വന്നിരിക്കുന്നത്, വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിതനായി ആ ജേട്ടൻ്റെ ശബ്ദം അല്ലാതെ ചെയ്യേണ്ട രീതിയിലേക്ക് നിർബന്ധിതനായി. അപ്പോൾ അങ്ങനെ ശശി സാർ പറഞ്ഞു കുട്ടൻ പാടി തന്നെ നന്നായിട്ടുണ്ടല്ലോ അത് വെച്ചാൽ പോരെ, എന്തിനാ ഇനിയിപ്പോൾ വേറെ ആൾ പാടണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വഴിയില്ലാതെ എൻ്റെ ശബ്ദം അവിടെ വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മെല്ലെ മെല്ലെ ഞാൻ പാടാനായിട്ടുള്ള ഒരു റീസണായിട്ട് വന്നത്. ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ പല സംവിധായകരും എന്നോട് പറയാറുണ്ട് അത് പാടിക്കൂടെ എന്ന്, പക്ഷേ ഞാൻ അപ്പം തന്നെ എന്നെ ചുമന്ന് പാട്ടിൽ നിന്ന് മാറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ചേരും പടി വരുന്ന പാട്ടാണെങ്കിൽ അത് പാടാൻ ശ്രമിക്കാം എന്നല്ലാതെ ഒരു പാട്ടുകാരനായിട്ട് ഞാൻ വലിയ ഒരു ഒരു നിലയിലൊന്നും എൻ്റെ പാട്ടുകാരനെ ഞാൻ കാണുന്നില്ല.

പണ്ട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അയാൾ പഠിക്കുന്നത്. പഠിച്ച് വലിയ എഞ്ചിനീയർ ആവണം എന്നല്ല അയാൾക്ക് ആഗ്രഹം. അയാളുടെ ആഗ്രഹം ഒരു സിനിമയിലെങ്കിലും സംഗീതം ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്നെ അങ്ങനെ ആണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് എക്കാലത്തും സംഗീത സംവിധാനം ചെയ്യുക എന്നതാണ് സ്വപ്നം എന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ പറയായിരുന്നു, ജയചന്ദ്രൻ നിങ്ങൾ മ്യൂസിക് പഠിക്കാൻ പോകണമായിരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫാമിലി ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് അലിഖിതമായിട്ടുള്ള ആ ഒരു നിയമം പോലെ ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായി, ഈ മ്യൂസിക്കിലേക്ക് വേണമോ എഞ്ചിനീയറിംഗിലേക്ക് വേണമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻ്റായിരുന്ന ഞാൻ പിൽക്കാലത്ത് എത്രയോ സിനിമകൾ ചെയ്തു, അതിനുള്ള ചെയ്യാനായിട്ടുള്ള വലിയ വലിയ അവസരങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു ജനത്ത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ് തീർച്ചയായിട്ടും നാഷണൽ അവാർഡിൻ്റെ ആ വേദി എന്ന് പറയുന്നത്. എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിലെ കാത്തിരുന്നു കാത്തിരുന്നു എന്ന പാട്ടിനാണ് ആ അവാർഡ് എനിക്ക് വന്നത്. അപ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട് അതിനെപ്പറ്റി. ഈ അവാർഡ് വാങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ ക്യൂ പോലെ ഫോം ചെയ്ത് അതിൽ പ്രയോറിറ്റി അനുസരിച്ചാണ് മുമ്പിലുള്ള ആൾ ആദ്യം അവാർഡ് വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പേ ശ്രീ സഞ്ജയ് ലീല ബൻസാലി ഉണ്ടായിരുന്നു, അതിന് മുമ്പേ ശ്രീ അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ ഗ്രേറ്റ് ലെജൻസ് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ വിശാൽ ഭരദ്വാജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈനപ്പിൽ പിന്നിലെങ്കിലും എനിക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായല്ലോ ഭഗവാനെ എന്ന് ഓർത്ത് ഞാൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്ന് അത്തരം ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയും അതിൻ്റെ വർക്കും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് റഫീഖ് അഹമ്മദിനോടാണ്. റഫീഖിൻ്റെ വരികൾ അത്രയധികം സുന്ദരമായിരുന്നു. അതുപോലെ തന്നെ ആ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് രാജുവാണ്, പൃഥ്വിരാജാണ്. അപ്പോൾ എല്ലാ കാലത്തും പൃഥ്വിരാജിനോടും അക്കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്.

സംഗീതമല്ലാതെ മറ്റെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പഴയ പാട്ടുപോലെ സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, അല്ലെങ്കിൽ സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനും വെണ്ണിനുമുള്ള വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ എന്ന് പറയുന്ന പോലെയാണ്. സംഗീതം ഒരു സൃഷ്ടി സ്ഥിതിയിലയാണ്, എല്ലാം കൂടെയുള്ള ഒരു ആകത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തെ ഈശ്വരനായിട്ട് കാണാൻ, മ്യൂസിക് ഇസ് ഗോഡ് എന്ന് വിശ്വസിക്കാനായിട്ട് ഉള്ള ഒരു കാരണം. ആ ഈശ്വരനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഗീതം തന്നെയാണ് എൻ്റെ മതം, സംഗീതം തന്നെയാണ് എൻ്റെ ജാതി, സംഗീതം തന്നെയാണ് എൻ്റെ പ്രപഞ്ചം, സംഗീതം തന്നെയാണ് എല്ലാം. പിന്നെ ക്രിക്കറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കൊച്ചുകുട്ടിക്കാലത്തൊട്ട് തന്നെ ക്രിക്കറ്റിനോട് ഭയങ്കര കമ്പമാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ പരീക്ഷകൾ പോലും എഴുതിയിട്ടില്ല ക്രിക്കറ്റ് കാണാൻ വേണ്ടി. അതുപോലെ പല റെക്കോർഡിങ്ങുകളും മാറ്റിവെക്കും ക്രിക്കറ്റ് കാണാനായിട്ട്. അപ്പോൾ ക്രിക്കറ്റ് ഇപ്പോഴും ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അത് ഭയങ്കര സന്തോഷമാണ്, ഒരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ് ക്രിക്കറ്റ് കാണുക എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ഫൂഡിയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം. ഇപ്പോൾ കണ്ണൂർ വരുമ്പോൾ തന്നെ അവിടുത്തെ പ്രത്യേക റെസ്റ്റോറൻറ്റ്സ് അന്വേഷിച്ച് പോവും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അത് വേറെ ഒന്നാണ്. പിന്നെ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം യാത്രകൾ പോകുന്നത് ഇഷ്ടമാണ്. കൂടുതലും ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളും എനിക്കൊരുപാട് സന്തോഷം തരുന്നതാണ്.

ഇനിയുള്ള എൻ്റെ ജേണിയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ, ഇതുവരെ ചെയ്യാത്തത് ചെയ്യണം എന്നാണ്. ഇതുവരെ ചെയ്തതെല്ലാം ലൈബ്രറിയിലുണ്ടല്ലോ. അപ്പൊ പുതുതായിട്ട് പല സംഗീതത്തിന്റെ ജനസുകളിലും എനിക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം. അത്തരം സിനിമകളും ഒക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ പ്രോജക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വിജി തമ്പിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അതിൽ ഏകദേശം 8-9 പാട്ടുകളുണ്ട്. അതിങ്ങനെ അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻ അവരും പാടുന്നുണ്ട് അതിൽ. അപ്പോൾ അവരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2-3 പ്രോജക്ട്സ് ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ പ്രോജക്റ്റ്.

കണ്ണൂർ ആകാശവാണിയിൽ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ്. എല്ലാ കാലത്തും ഞാൻ ആകാശവാണിയുടെ ഒരു ആരാധകനാണ്. താങ്ക് യു സോ മച്ച്.

0: രാജുവിന്റെ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ.
1: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട്
2: നിസാം ബഷീർ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ഐ നോബഡി തിയേറ്ററുകളിൽ എത്തി. പാർവതി തിരുവോത്താണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഹക്കിം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ് ബോംബെ, ജിജോയ് രാജഗോപാൽ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധികോപ്പ, ബീനാചന്ദ്രൻ, സന അൽതാഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെ യു, ഇർഷാദ് അലി, മഹേന്ദ്രൻ, ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിൽ
3: അണിനിരക്കുന്നു.
2: പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും ഇ ഫോർ എക്സ്പെരിമെന്റ്സിന്റെയും ബാനറിൽ സുപ്രിയ മേനോനും മുകേഷ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്നാണ് ഐ നോബഡി നിർമ്മിക്കുന്നത്. ഒരു ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഐ നോബഡി എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. റോഷാക്ക്, ഇബിലിസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സമീർ അബ്ദുള്ളാണ് ഐ നോബഡിയുടെയും രചന നിർവഹിക്കുന്നത്. എന്നും നിന്റെ മൊയ്തീൻ, കൂടെ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഐ നോബഡിക്കുണ്ട്.
3: ഇപ്പം ജീവനോടില്ല.

0: Song of the Week.
1: സിതാര കൃഷ്ണകുമാർ പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജേക്സ് ബിജോയ്.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ചോദ്യമിതാ ഒരിക്കൽ കൂടി. നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂട്ടാക്കിസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയാർ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ലോകം മുഴുവൻ കണ്ണും കാതും മനസ്സും ഒരേ ദിശയിലേക്ക് തിരിച്ചുവെച്ച ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അവസാന ലാപ്പിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത 48 ടീമുകളിൽ 44 പുറത്തായി കഴിഞ്ഞു. ശേഷിക്കുന്നത് 4-4 ടീമുകൾ മാത്രം. അവരാവട്ടെ ലോക ഫുട്ബോളിൽ കരുത്തരിൽ കരുത്തരായ ഫ്രാൻസും അർജന്റീനയും സ്പെയിനും ഇംഗ്ലണ്ടും. ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിന് സ്പെയിനും അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെയും രാവിലെയുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ നോർവേയെ 1-2 ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡിനെ 1-3 അർജന്റീനയും തോൽപ്പിച്ചു. മയാമിയിലെ ഹാർഡ്റോക്ക് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട കളിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോൾ മികവിലാണ് നോർവീജിയൻസിനെ ഇംഗ്ലീഷുകാർ മടക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇംഗ്ലണ്ട് പന്ത് കൈവശം വെച്ച് ആക്രമിച്ചെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ നോർവേയാണ് ആദ്യം വലകുലുക്കിയത്.

36 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്തുമായി നോർവെ വിംഗർ ആൻഡ്രിയാസ് ഷെൽഡ്രപ് മുന്നേറി. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന് യാതൊരു അവസരവും നൽകാതെ ഷെൽഡ്രപ് തൊടുത്ത മനോഹരമായ ക്രോസ് ഷോട്ട് പോസ്റ്റിന്റെ ഫാർ കോർണറിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. പിറകിലായ ത്രീ ലയൺസ് തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. നോർവെ ഗോൾ കീപ്പർ ഒർഹാൻ നീലാൻഡ് എറിഞ്ഞു നൽകിയ പന്ത് തട്ടി ദിശ മാറി ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിച്ചു. ആന്റണി ഗോർഡൻ വഴി പന്ത് സ്വീകരിച്ച് ബോക്സിലേക്ക് കുതിച്ചുയർന്ന ബെല്ലിംഗ്ഹാം രണ്ട് നോർവീജിയൻ ഡിഫൻഡർമാരെ വെട്ടിച്ച് വലയിലാക്കി. ഗോളിയെറിഞ്ഞ പന്ത് സ്കൈ ക്യാമറ കേബിളിൽ തട്ടിയാണ് ഇംഗ്ലീഷ് താരങ്ങൾക്ക് ലഭിച്ചതെന്ന വാദമുയർത്തി നോർവെ താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫിഫയുടെ കണക്റ്റഡ് ബാൾ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു. 55 മിനിറ്റിൽ നോർവെ മുന്നിലെത്തി. റഫറി പക്ഷേ VAR പരിശോധനയിലൂടെ ഗോൾ റദ്ദാക്കി. മാർട്ടിൻ ഒഡേഗാർഡ് എടുത്ത കോർണർ കിക്കിൽ നിന്ന് നോർവെയുടെ ടോർബിയോൺ ഹെഗ്ഗം ഹെഡറിലൂടെ ഇംഗ്ലീഷ് വലകുലുക്കുകയായിരുന്നു. കോർണർ കിക്ക് എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ബോക്സിനുള്ളിൽ വെച്ച് നോർവെ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇംഗ്ലണ്ടിന്റെ ആൻഡേഴ്സണിനെ ഫൗൾ ചെയ്തതായി റീപ്ലേകളിൽ വ്യക്തമായതിനെ തുടർന്നായിരുന്നു ഗോൾ റദ്ദാക്കൽ തീരുമാനം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നയുടൻ 93 മിനിറ്റിൽ ഇംഗ്ലണ്ട് വിജയ ഗോൾ കണ്ടെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഇംഗ്ലീഷ് താരം മോർഗൻ റോജേഴ്സ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ശക്തമായ ഒരു ലോങ് റേഞ്ച് ഷോട്ട് നോർവെ കീപ്പർ നീലാൻ തട്ടിയകറ്റി. എന്നാൽ കൃത്യസമയത്ത് ബോക്സിലേക്ക് ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം റീബൗണ്ടായി വന്ന പന്ത് അതിവേഗത്തിൽ വലയിലേക്ക് അടിച്ചുകയറ്റി ഇംഗ്ലണ്ടിന് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുകയായിരുന്നു. തങ്ങളുടെ തുറുപ്പുചീട്ടായ ഹാലൻഡിനെ മത്സരത്തിലുടനീളം ഇംഗ്ലീഷ് ഡിഫൻഡർമാർ വരിഞ്ഞുമുറുക്കിയത് നോർവേക്ക് തിരിച്ചടിയായി. താളം കണ്ടെത്താനാവാതെ പോയ ഹാലൻഡിനെ എക്സ്ട്രാ ടൈമിൽ പിൻവലിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് നോർവെ പോരാട്ടം പോലെ നിശ്ചിത സമയം 1-1 അർജന്റീന സ്വിറ്റ്സർലാൻഡ് കളിയും കലാശിച്ചത്. എക്സ്ട്രാ ടൈമിൽ ലോക ചാമ്പ്യന്മാർ രണ്ട് ഗോൾ കൂടി നേടി ജയം ആധികാരികമാക്കി. കാൻസാസ് സിറ്റിയിലെ എറോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച അർജന്റീന 10 മിനിറ്റിൽ ലീഡ് നേടി. ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് സ്വിക്സ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബോക്സിലേക്ക് ഉയർന്നുവന്നു. കൃത്യസമയത്ത് വായുവിൽ ഉയർന്നു ചാടിയ മധ്യനിര താരം മാക്കലിസ്റ്റർ ഉഗ്രൻ ഒരു ഹെഡറിലൂടെ പന്ത് സ്വിസ് ഗോൾ കീപ്പറെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ടു. ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് അർജന്റീന ബോക്സിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 21 മിനിറ്റിൽ ഇവരുടെ ജിബ്രിൽസോ തൊടുത്ത ലോങ് റേഞ്ചർ അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് രക്ഷപ്പെടുത്തി. 34 മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്കയുടെ ശ്രമവും പാളി. രണ്ടാം പകുതിയിലും സ്വിസ് നീക്കം ശക്തമാക്കി. 67 മിനിറ്റിൽ അവർ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് സമനില പിടിച്ചു. സ്വിസ് താരം റിക്കാർഡോ റോഡ്രിഗസുമായി ചേർന്ന് നടത്തിയ മികച്ചൊരു 1-2 പാസ് മുന്നേറ്റത്തിനൊടുവിൽ ഡാൻ എൻടോയ് ബോക്സിന്റെ ഇടുങ്ങിയ കോണിൽ നിന്ന് തൊടുത്ത ഷോട്ട് എമിലിയാനോ മാർട്ടിനസിനെ കീഴ്പ്പെടുത്തി വലയിൽ അഭയം പ്രാപിച്ചു. ഗോൾ മടക്കിയതിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിന് വലിയ തിരിച്ചടിയേറ്റു. സ്വിസ് സ്ട്രൈക്കർ ബ്രീൽ എംബോളോ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചതിന് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി രണ്ടാമത്തെ മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും നൽകി പുറത്താക്കി. ഇതോടെ സ്വിറ്റ്സർലൻഡ് 10 പേരായി ചുരുങ്ങി. 10 പേരുമായി പ്രതിരോധിച്ച് നിന്ന സ്വിസ് കോട്ട എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ അർജന്റീന പൊളിച്ചു. 112 മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും പന്തുമായി മുന്നേറിയ യൂലിയൻ അൽവാരസ് ബോക്സിന് പുറത്ത് ഏകദേശം 25 യാർഡ് അകലെ നിന്ന് രണ്ട് പ്രതിരോധക്കാരെ വെട്ടിച്ച് അകത്തേക്ക് കയറി. തുടർന്ന് താരം തൊടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കേളിംഗ് ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചുകയറി. സ്വിറ്റ്സർലൻഡ് സമനിലയ്ക്കായി സർവ്വശക്തിയും എടുത്ത് ആക്രമിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഒരു കൌണ്ടർ അറ്റാക്കിലൂടെ അർജന്റീന വിജയം പൂർത്തിയാക്കി. പകരക്കാരനായി ഇറങ്ങിയ തിയാഗോ അൽമാഡ പന്തുമായി കുതിച്ച് ബോക്സിനുള്ളിൽ കയറി തൊടുത്ത ആദ്യ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ തട്ടിയകറ്റി. എന്നാൽ റീബൗണ്ട് ചെയ്തു വന്ന പന്ത് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ലൗതാരോ മാർട്ടിനസ് അതിവേഗത്തിൽ വലയിലേക്ക് തട്ടിയിട്ടു. അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ 4 റാങ്കുകാർ ഏറ്റുമുട്ടുന്ന അത്യപൂർവ കാഴ്ച ഇത്തവണത്തെ സെമിഫൈനലിലുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ മുമ്പെങ്ങും സംഭവിക്കാത്തതാണിത്. ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ 1, അർജന്റീന 2, ഫ്രാൻസ് 3, ഇംഗ്ലണ്ട് 4 റാങ്കുകാരാണിപ്പോൾ. 2026 ലോകകപ്പ് നറുക്കെടുപ്പിൽ ഉയർന്ന റാങ്കുകാരെ വ്യത്യസ്ത ക്വാഡ്രന്റുകളിൽ ഉൾപ്പെടുത്തി ഫിഫ വരുത്തിയ മാറ്റങ്ങളുടെ ഏറ്റവും മികച്ച റിസൾട്ടാണിത്. ഓരോ ഗ്രൂപ്പിലും ചാമ്പ്യന്മാരായാണ് ഈ 4 ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. ബുധനാഴ്ച അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ സെനഗൽ ഫുട്ബോൾ ടീം കോച്ച് പാപ്പേ തിയാവിനെ പുറത്താക്കി. ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് സെനഗൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നടപടി. തിയാവിനൊപ്പം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്റ്റാഫിനെയും മാറ്റിയിട്ടുണ്ട്. ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ട് ഓഫ് 32 ഘട്ടത്തിൽ ബെൽജിയത്തോട് തോറ്റാണ് സെനഗൽ പുറത്തായത്. മത്സരത്തിന്റെ അവസാന 5 മിനിറ്റിൽ 2 ഗോളിന് മുന്നിലായിരുന്ന സെനഗൽ കളി കൈവിട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫ്രഞ്ച് താരം പാട്രിക് വിയേര പുതിയ കോച്ചായേക്കുമെന്നാണ് സൂചനകൾ. ലോകകപ്പ് മത്സരങ്ങൾക്കിടെ കായിക ലോകത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു വാർത്ത. ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് ടീമംഗം ജെയ്ഡൻ ആഡംസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.

0: കേപ്ടൗൺ മേഖലയിലെ ഷോട്ട ഷെക്ലൂഫിലെ വീട്ടിൽ ഇന്നലെ രാവിലെയാണ് 25 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടത്. മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഈ ദുഷ്കരഘട്ടത്തിൽ കുടുംബത്തിന്റെ വികാരവും സ്വകാര്യതയും മാനിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ കായികമന്ത്രി ഗെയ്റ്റൻ മക്കൻസി വ്യക്തമാക്കി. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ടീമിൽ അംഗമായിരുന്നു മിഡ് ഫീൽഡറായ ജെയ്ഡൻ. ഗ്രൂപ്പ് റൌണ്ടിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഇറങ്ങിയ താരം ഇടയ്ക്ക് മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെയ്ഡൻ ദേശീയ ടീമിലെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെല്ലൻ ബാഷ് യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഇവരുടെ സീനിയർ ടീമിലെത്തി. 2025 രാജ്യത്തെ മുൻനിര ക്ലബ്ബായ മെമലോഡി സൺഡൌസിലെത്തി ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് കിരീടനേട്ടത്തിൽ പങ്കാളിയായി. 2022 അന്താരാഷ്ട്ര അരങ്ങേറ്റം. ദക്ഷിണാഫ്രിക്കയ്ക്കായി 12 മത്സരങ്ങൾ കളിച്ച് 2 ഗോളും നേടി. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റു പുറത്തായ പോർച്ചുഗൽ ടീമിലെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിനെ ചൊല്ലി ചർച്ചകൾ കൊഴുക്കുകയാണ്. 2016 പോർച്ചുഗൽ യൂറോകപ്പ് കിരീടം നേടിയതിന്റെ ചിത്രങ്ങൾ അതിന്റെ 10 വാർഷികത്തോടനുബന്ധിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിജയമെന്ന് ചിത്രത്തോടൊപ്പം കുറിച്ചിട്ടുമുണ്ട്. താരം ഇപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുകയാണെന്നും പരാജയങ്ങളെ അംഗീകരിക്കാൻ താൽപര്യമില്ലാത്തയാളെന്നും ചില ആരാധകർ പോസ്റ്റിന് താഴെ വിമർശനമുയർത്തി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

അക്രി രാസ്ത എന്ന പടത്തിൽ എസ് ജാനകിയും മുഹമ്മദ് അസീസും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം അർത്ഥങ്ങൾ ആയിരം എന്ന പടത്തിൽ എസ് ജാനകി പാടിയത്.

ഭൂതാദയാ മമ ദുഃഖ സംഘ കടഞ്ഞിൽ മമ ദുഃഖ സംഘ കടഞ്ഞിൽ മുഖം രാമൂർത്തി കഥാരസം.

കളേ വാസുദേവ എന്ന് കൈതൊഴും നടത്തേ വാസുദേവ എന്ന് കൈതൊഴും നടത്തേ വാസുദേവ എന്ന് തെയ്തെയ്താലത്തെ തന്നായി തെയ് നാരായണ.

ಸಿದ್ಧಿಯುಂಡಾಗುವ ತಾಯಿ.

ಇದ

0: ಮೋಕನಂದರ ಧರ್ಮರಾಜ ವಿಜಯ
1: ഇതുവരെ പൂരക്കളെ അവതരിപ്പിച്ചത് കീഴറ ആനന്ദ് കലാവേദി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേട്ട ഗാനം ദേവദൂതൻ എന്ന പടത്തിൽ കൈതപ്രത്തിൻ്റെ രചന, വിദ്യാസാഗറിൻ്റെ സംഗീതം. അടുത്ത ഗാനം ചാന്ദ്പുട്ട് എന്ന പടത്തിൽ എസ് ജാനകി പാടിയത്, വലാര ശരചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന പടത്തിൽ ബിജു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
4: ആ പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
4: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
15: ഇന്ന് പാട്ടി വേണം,
16: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
15: ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി. നിന്റെ കാർഡും പിന്നെന്താ?
16: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. ആർ ബി ഐ പറയുന്നു നിങ്ങളുടെ പിൻ, ഒ ടി പി, സി വി വി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
15: ബൈ ഗേൾ.
16: എവിടെയാ പോകുന്നത്?
15: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
16: ആർ ബി ഐ പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
17: ദിവസവും രാവിലെ 7:35 മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ലളിത ഗാനങ്ങൾ.

ഹൃദയം. ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്തു പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കർണാടകയിലെ കനിയനഹുണ്ടിയിലായിരുന്നു ചടങ്ങുകൾ. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 164 പേർ അറസ്റ്റിലായി. 148 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സുരവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: സാഗരസംഗമം എന്നിവിടത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികിൽ ഇളയരാജയുടെ സംഗീതം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. ഡൽഹി റിലേ.
1: This is Akashwani, the news read by Nishit Kumar. India has condemned the attack on the commercial vessel GFS Galaxy off the coast of Oman today. The External Affairs Ministry informed in a statement that out of 11 Indian nationals on board, 10 have been rescued so far, while one Indian national is reportedly missing. It said the Indian Embassy in Oman is closely monitoring the situation and proactively coordinating with the Omani authorities in the ongoing search and rescue operation. India has thanked the Omani authorities for their support. New Delhi has expressed concern over the continuing incidents of attacks on commercial shipping in the region. It reiterated the call for immediate de-escalation of tensions and the conclusion of ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The United States launched fresh airstrikes on Iran this morning. The airstrikes came after Tehran attacked a commercial vessel in the Strait of Hormuz, setting it ablaze and forcing its crew to abandon the ship. Iran retaliated with missile and drone attacks targeting Bahrain, Kuwait, Qatar, Jordan, and the United Arab Emirates. Iran's Revolutionary Guard said it has closed the Strait of Hormuz until further notice and warned of further action if U.S. strikes continue. The mortal remains of the 15 Indian nationals who lost their lives in yesterday's boat capsize near Phu Quoc Island in Vietnam are being transported to its Ho Chi Minh City. The Indian Embassy in Vietnam, in a social media post today, informed that after the completion of necessary formalities there, the mortal remains will be transported to India at the earliest. Earlier in the day, the embassy said that 15 survivors of the tragic boat accident have been discharged from hospital after receiving medical treatment and are returning to India. Home Minister Amit Shah today inaugurated and laid the foundation stones of a series of development projects of the Ahmedabad Municipal Corporation worth 405 crore rupees in Gujarat. On the occasion, the minister also launched a massive tree plantation drive under the Ek Ped Maa Ke Naam campaign, which saw the planting of over 1 crore 25 lakh saplings across his Lok Sabha constituency Gandhi Nagar today. Speaking on the occasion, Mr. Shah highlighted a long-term environmental roadmap to increase the green cover of the constituency to 20% by the 2029 elections. Union Minister Shivraj Singh Chauhan has emphasized that planting trees is extremely important for protecting the environment and ensuring a sustainable future. Addressing the Vriksh Mitra program and Paryavaran Sanrakshan Sankalp event in New Delhi, Mr. Chauhan said Prime Minister Narendra Modi has taken several key initiatives to tackle climate change and global warming. Union Minister for Housing and Urban Affairs Manohar Lal has emphasized the need for adopting environmental friendly technologies in construction sector. Speaking at the function organized on the 172nd Foundation Day of the Central Public Work Department in New Delhi, the minister stressed that while constructing any building or structure, the durability strength should not be compromised. On the occasion, the Union Minister also virtually laid the foundation stone of National Council for Public Works building at Ghaziabad in Uttar Pradesh. The government has refuted a fake image circulating on social media claiming that ethanol blended petrol can cause problems in a vehicle's fuel tank. The Press Information Bureau's fact-check unit has termed the claim as false. It said the Ministry of Petroleum and Natural Gas has clarified that E2 petrol supplied by oil marketing companies conforms to standards prescribed by the Bureau of Indian Standards. The United States, the United Kingdom, and a dozen other Western and Asian countries today reasserted that China's expansive claims in the South China Sea are illegal based on a 2016 arbitration ruling. A joint statement issued by the 40 nations said they reject destabilizing actions in the disputed waters that threaten regional stability. The South China Sea remains a major flashpoint with repeated territorial standoffs involving China and the Philippines, Vietnam, Malaysia, Brunei, and Taiwan. In the historic one-off women's test between hosts England and India, the Lords in London visitors were 250 for 4 in their second innings on day 3 when reports last came in. England were bowled out for 170 runs in their first innings. The semi-final lineup for the FIFA World Cup has emerged with Argentina, England, France and Spain sealing spots in the last four. England defeated Norway 2-1 while Argentina outclassed Switzerland 3-1 in the quarterfinal this morning. In the first semi-final, France will meet Spain at Dallas in US on Tuesday late night at 12:30 a.m. while England will take on Argentina on Wednesday late night at 12:30 a.m. Indian time. And with that, we end this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സംഘടിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂലൈ 6 മുതൽ 9 വരെ നടന്ന പരിപാടിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഉൾപ്പെട്ടു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ വികസനത്തിന് കുതിപ്പേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ സർവീസിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പഞ്ചായത്തീരാജ്

തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിഴക്കമ്പലം പര്യത്തുകാവിലെ കാലങ്ങളായി തുടരുന്ന ഭൂമിതർക്കത്തിന് പരിഹാരമായി. ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, ഡൈനിംഗ് ഹാൾ, സ്വീകരണ മുറി, സിറ്റ് ഔട്ട്, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് വീടുകൾ. 3 പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. ജൂലൈ 16 തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ ജാഗരൻ പരിപാടി സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പെരുമ്പാവൂരിലെ ലഹരി വ്യാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. തടിയുടെയും പ്ലൈവുഡിന്റെയും ഈറ്റില്ലമായ പെരുമ്പാവൂരിനെ ലഹരിയുടെ കേന്ദ്രം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു സംയുക്ത നീക്കത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളടക്കം 1000 കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലിക്കും പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 8:40 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീതസഭ, കുമാർ മർഡന്റെ സംഗീത കച്ചേരി, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീമതി പി ഭാരതി. 6:00 FM പ്രധാന വാർത്തകൾ, 6:10 കാവ്യാഞ്ജലി, ബാലാമണിയം എഴുതിയ മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം കെ എൻ മീര. 6:15 അർച്ചന, 6:30 സെഞ്ചുറി ബെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 FM ഡയറി, ഇതിൽ കതിരൂർ സർവീസാരണ ബാങ്ക് ജാലകം, പുതുക്കിയ പരീക്ഷാ മൂല്യനിർണ്ണയം, കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ കെ ജിതേഷ് അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങൾ, MT കൃതികളിലെ പ്രാദേശികത മുദ്രകൾ, എഴുത്തുകാരിയും അധ്യാപികയും ആയ ഡോക്ടർ സി കെ ദീപ സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 8:30 സംഗീതമാധുരി ബി അരുന്ധതി പാടിയ കീർത്തനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, 10:00 റേഡിയോ ഹെൽത്ത് പ്രായോജക പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റം പാട്ട്, KP ഗോപിയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തിയിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം, 1:00 ഗോൾഡൻ 60s 1960s മധുര ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം, 2:30 ഗൃഹയശ്മി, ഇതിൽ കുടുംബത്തിനൊരു കൂട്ട്, വൈകിട്ട് 4:45 കാൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, 5:00 ചലച്ചിത്ര

ഗാനങ്ങൾ 5:15 ലളിത ഗാനങ്ങൾ, 5:30 വട്ടക്കള്ളിപ്പാട്ട്, സി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല, 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ, 6:50 ഹരിതവീതി, 15 സെന്റിലെ ഹരിതവിസ്മയം, മയിൽ കയറളത്തെ പി സുരേശന്റെ കൃഷിയുടെ കാഴ്ച, തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, 8:00 കിള്ളിക്കൂട്ടം, വേങ്ങാട് സൗത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30 കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: സമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. आदौ मुख्य वार्ताः. ओमान देशस्य तटे वाणिज्यिक नौकायानस्य GFS गैलेक्सी इत्यस्य उपरि आक्रमणस्य भारतं निन्दाम् अकरोत्. दश भारतीयाः रक्षिताः, एकश्च लुप्तोऽस्ति इति सूच्यते. भारतदेशः अस्मिन् क्षेत्रे वाणिज्यिक नौकायानस्योपरि निरन्तर आक्रमणानां विषये चिन्तां प्राकटयत्. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ദേശാനാം പരിഭ്രമണകാലെ അനേകാഹ സന്ധിഹ സമാപ്യ നവദെഹ്ലീം പ്രത്യാഗതവാൻ. ഗൃഹമന്ത്രി അമിത്ഷാഹ അഹമ്മദാബാദ് നഗരെ അനേകാസാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച അകരോത്. കർമ്മചാരി ഭവിഷ്യനിധി സംഘടനം സ്വായത്ത ഭവിഷ്യനിധി ന്യാസം സഞ്ചാല്യമാനാനാം പ്രതിഷ്ഠാനേഭ്യ തേഷാം സ്ഥിതിം നിയമിതം കർത്തും ഷൺമാസസ്യ എംനേഷ്ടീതി യോജന പ്രവർത്തയതി. വിംബിൾഡൺ ക്രീഡായാം യാനിസ് സിനർ ഇത്യേഷ അദ്യ സായങ്കാലെ അലക്സാണ്ടർ ജ്വേരേവ് ഇത്യനേന സഹ പുരുഷ ഏകല ഉപാധിം പ്രാപ്തും സംഘർഷം കരിഷ്യതി. അപ്പി ച ഫിഫ വിശ്വ ചഷക ക്രീഡായാം ഇംഗ്ലണ്ട് ദേശ അർജന്റീന ദേശസ്യ ഉപാന്ത്യചക്രം പ്രവിശതഃ. अथ वार्ताः विस्तरेण. अद्य पूर्वं ओमान देशस्य तटे GFS गैलेक्सी इति वाणिज्य नौकायां कृताक्रमणस्य भारतं निन्दाम् अकरोत्. विदेशमन्त्रालयेन एकस्मिन् वक्तव्ये सूचितं यत् नौकायां स्थितानां एकादश भारतीय नागरिकेः 10 जनाः रक्षिताः, एकः भारतीयः नागरिकः लुप्तः इति कथ्यते. सः अवदत् यत् ओमान देशे भारतीय दूतावासः परिस्थितिं निकटतया निरीक्षमाणः अस्ति. साम्प्रतिके च अन्वेषणोद्धारकार्ये ओमान अधिकारिभिः सह सक्रियतया समन्वयं कुर्वन्नस्ति इति. भारतेन क्षेत्रेऽस्मिन् वाणिज्य नौकायानानाम् उपरि निरन्तरतया कृताक्रमणानां विषये चिन्ता प्रकटितास्ति. विदेशमन्त्रालयः अवदत् यत् अस्मिन् क्षेत्रे वाणिज्यिक नौवहनस्य नागरिकमूलसौकर्याणां च लक्ष्यीकरणं समाप्तं भवेत्, तथा च अन्ताराष्ट्रियविधिम् अनुसृत्य अस्मिन् क्षेत्रे अन्ताराष्ट्रियजलमार्गैः स्वतन्त्र

0: सर्वत्रं निर्विघ्नं नौवहनं वाणिज्यं च यथाशीघ्रं पुनः स्थापयेदिति। प्रधानमंत्री नरेन्द्र मोदी इंडोनेशिया ऑस्ट्रेलिया न्यूजीलैंड देशानां षड् दिवसीयं सफलं भ्रमणं समाप्य नवदिल्लीं प्रत्यागतवान्। स्वस्य त्रिराष्ट्र यात्रायाः प्रथमे चरणे श्रीमोदी इंडोनेशिया देशम् अगच्छत्। भ्रमणावधौ प्रधानमंत्री इंडोनेशिया देशस्य राष्ट्रपतिना सह द्वैपाक्षिकं चर्चां कृत्वा प्रगतिं समीक्षितवान्। उभौ देशौ रक्षायाः महत्वपूर्णानां दुर्लभानां च भूखनिजानां कृषेः समुद्रीय सुरक्षायाः अंतरिक्षस्य च क्षेत्रेषु सन्धिपत्राणाम् आदान प्रदानम् अकुर्वन्। तस्य भ्रमणकाले प्रधानमन्त्रिणे श्रीमोदिने इंडोनेशिया गणराज्यस्य सर्वोच्च नागरिक सम्मान पदकं बिनटांग आदिपूर्ण इति प्रदत्तम्। प्रवासस्य द्वितीये चरणे प्रधानमन्त्री श्रीमोदी ऑस्ट्रेलिया देशस्य मेलबर्न नगरे गतवान्, यत्र सः ऑस्ट्रेलिया देशस्य प्रधानमन्त्रिणा सह तृतीये भारत ऑस्ट्रेलिया वार्षिक सम्मेलने भागम् अगृह्णात्। अस्याः यात्रायाः कारणात् ऑस्ट्रेलिया देशात् भारतं प्रति यूरेनियम इत्यस्य आपूर्तिः अपि अभवत्। त्रिराष्ट्र यात्रायाः अन्तिमे चरणे प्रधानमन्त्री ऑकलैंड नगरं गतवान्। भारत न्यूजीलैंड देशयोः प्रधानमन्त्रिणौ भारत न्यूजीलैंड देशयोः सामरिक सहभागित्वस्य निर्माणस्य घोषणाम् अकुरुताम्। गृहमन्त्री अमितशाहः अद्य अहमदाबाद नगरे 85 कोटि रूप्यकाणां अहमदाबाद नगर निगमेत्यस्य विकास परियोजनानां श्रृंखलायाः उद्घाटनं शिलान्यासं च कृतवान्। अस्मिन् अवसरे सः एक पेड़ मा के नाम इत्यभियानस्यान्तर्गतं विशालं वृक्षारोपणाभियानं प्रारब्धवान्, यस्मिन् अद्य तस्य लोकसभामण्डले गांधीनगरे 25 लाख कोट्यधिकाः वृक्षाः रोपिताः। सभां संबोधयन् श्रीशाहः 29,000 निर्वाचनपर्यन्तं निर्वाचनक्षेत्रस्य हरितावरणं 20% यावत् वर्धयितुं दीर्घकालीन पर्यावरण मार्गचित्रम् अधोरेखितवान्। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। राष्ट्रपतिः द्रौपदी मुर्मू इत्येषा पार्श्वगायिकायाः एस जानकी अम्मा इत्यस्याः मृत्योः विषये शोकं प्रकटितवती। सामाजिकान्तर्जालीये पटले राष्ट्रपतिः अवदत् यत् देशे संगीतस्य एकं प्रतीकं नष्टम् अभवदिति। वियतनाम देशस्य भारतीय दूतावासः अद्य सूचितवान् यत् वियतनाम देशस्य फुक्वोक द्वीपस्य समीपे ह्यः नौकायान पलायने मृतानां 15 भारतीय नागरिकाणां मृतशरीराणि वियतनाम देशस्य होचिमिन्ह नगरं प्रति प्रेष्यन्ते। एकस्मिन् सामाजिक माध्यम प्रसारे दूतावासः अवदत् यत् तत्र आवश्यक औपचारिकतानां समाप्तेः अनन्तरं मृतशरीराणि यथाशीघ्रं भारतं प्रति प्रेष्यन्ते। दूतावासः वाणिज्यदूतावासश्च वियतनाम अधिकारिभिः सह निकटतया समन्वयं कुर्वन् अस्ति, तथा च मृतशरीराणां भारतं प्रति शीघ्रं परिवहनं सुकरं कर्तुं सर्वान् सम्भावयान् साहाय्यान् आश्वासयन्तीत्यपि सः अवदत्। अद्य प्रातः अमेरिकादेशः ईरानदेशस्य उपरि नूतनानि आकाशीय आक्रमणानि आरब्धवान्। तेहरानदेशोऽपि होर्मुज्जलसन्धिमध्ये वाणिज्यनौकायाः उपरि आक्रमणं कृत्वा तस्य कर्मचारिणः नौकातः परित्यागं कर्तुं बाध्यं कृतवान्। यूएस सेंट्रल कमाण्ड इत्ययम् अवदत् यत् क्षिपणि ड्रोन सञ्चारसौकर्याणि च मिलित्वा प्रायः 40,000 ईरानी सैन्यस्थलानि लक्ष्यीकृतानि। ईरानदेशः बहरीन कुवैत कतार संयुक्त अरब अमीरात देशान् लक्ष्यीकृत्य क्षिपणि ड्रोन आक्रमणैः प्रत्युत्तरं प्रदत्तवान्। कतरदेशः कुवैतदेशश्च आगच्छतां प्रक्षेपकान् अवरोधयितवन्तौ इति अवदताम्। कूटनीतिक्षेत्रे प्रसारमाध्यमेषु निवेशेषु च गल्फ राष्ट्रं प्रमुख वैश्विक पुरोधत्वेन परिवर्तयतः। कतरदेशस्य पूर्वप्रमुखः अमीर शेख हमद बिन खलीफा अल थानी इत्येषः 74 वयसि अम्रियत। शेख हमद इत्ययं कतरदेशे अष्टादश वर्षाणि यावत् शासनम् अकरोत्। ततः पूर्वं सः त्रयोदशोत्तर द्विसहस्रतमे वर्षे क्षेत्रीय परम्परां समुल्लङ्घ्य स्वेच्छया स्वपुत्राय अधिकारान् समर्पितवान्। तस्य नेतृत्वे कतरदेशः वैश्विक ऊर्जा शक्ति केन्द्र रूपेण उद्भूतः। अल जजीरा वार्ता जालस्य आरम्भं कृतवान्, स्वस्य अन्ताराष्ट्रिय निवेशस्य विस्तारं कृतवान्। द्वाविंशत्युत्तर द्विसहस्रतमे वर्षे फीफा विश्वचषक क्रीडायाः सफलतया आतिथ्यञ्च अकरोत्। प्रधानमन्त्रिणा नरेन्द्र मोदिना तस्य मृत्योः विषये शोकः प्रकटितः। शेख हमद बिन खलीफा अल थानी एकः दूरदर्शी नेता आसीत् यः कतरदेशं विकासस्य समृद्धेः च महत्तरस्तरं नीतवान् इति श्रीमोदी सामाजिक प्रसारमाध्यमे उक्तवान्। कर्मचारी भविष्यनिधि संघटनं स्वायत्त भविष्यनिधि न्यासं संचाल्यमानानां प्रतिष्ठानेभ्यः तेषां स्थितिं नियमितुं कर्तुं षण्मासस्य एम्नेस्टीति योजना प्रवर्तयति। केन्द्रीयमन्त्रिणा शिवराजसिंहचौहानेन उक्तं यत् पर्यावरणस्य रक्षणाय सुस्थिरस्य भविष्यस्य सुनिश्चिततायै च वृक्षाणां रोपणम् अत्यन्तं महत्वपूर्णमस्ति। नवदिल्ल्यां वृक्षमित्रकार्यक्रमं तथा पर्यावरणसंरक्षणसङ्कल्पकार्यक्रमं सम्बोधयता श्रीचौहानेन उक्तं यत् अद्य सम्पूर्णे विश्वे ऋतुदशापरिवर्तनस्य भूमण्डलीय वार्मिङ्ग् इत्यस्य च विषये चिन्ता वर्तते। विम्बल्डन् टेनिस् क्रीडायां विश्वस्य शीर्षक्रीडकः यानिस् सिनर् इत्येषः भारतीय समयानुसारं सायं सार्धाष्टवादने पुरुष एकलेत्यस्य अन्तिमायां स्पर्धायां जर्मनीदेशस्य अलेक्जेण्डर् जेवरेव् इत्यमुं सम्मुखीकरिष्यति। फीफा विश्वचषक क्रीडायाः उपान्त्यचक्रीय पङ्क्तौ अर्जेण्टीना इङ्ग्लैण्ड् फ्रांस् स्पेन् इत्येतानि च राष्ट्राणि सम्प्राप्तानि। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൗരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
6: അവർ ഭാരത് കേസരി കർമ്മ യോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കെയിം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. It is not because of any political party alone. It is the great contribution of Mannath Padmanabhanji and Narayana Guruji.
1: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
7: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
8: രണ്ടാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകും.

0: ുന്ന എറണാകുളം കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
1: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം ഇന്നത്തെ
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: பயணம் வேண்டும்.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടിപ്പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്കു മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷിരീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥ അധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ

0: ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കോണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂടിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാവരും ചിപ്പിക്കുണാന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കുണാണോ പാൽക്കൂണാണോ, ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണുള്ളത്?
2: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിൻ്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷകത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ്, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ 3-4 ദിവസം ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ 1 ദിവസം പോലും അതിനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിൻ്റെ ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ചു വരുന്നുണ്ട്. അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കൂടി വരുന്നു എന്നതേ ഉള്ളൂ.
1: ഇപ്പം ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലോ.
2: തീർച്ചയായും അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിൻ്റെ നല്ല വിളവ് കിട്ടുന്നത്.
1: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
2: 30 ഡിഗ്രി വരെയൊക്കെ അതിനെ സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂൺ ഇനങ്ങൾക്ക് എപ്പോഴും 27-28 ഡിഗ്രിയിലൊക്കെയാണ് അതിനെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
1: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരിയും കൂടെ അനുയോജ്യമാണല്ലേ.
2: അതെ, ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പം നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ടുവരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിൻ്റെ വിളവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പം ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
2: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
1: പിന്നെ ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിൻ്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
2: തീർച്ചയായും. വെള്ളായണിയിലെ അഖിലേന്ത്യാ കുണ്ടഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിൻ്റെ വിത്തിൻ്റെ അതേ വില തന്നെയാണ്. ഒരു വിത്തിന് 50 രൂപയാണ്, മാതൃവിത്തിന് 300 രൂപയാണ്.
1: അപ്പോൾ ഇതിൻ്റെ വിത്ത് പ്രൊഡക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ വിത്ത് ഉൽപ്പാദന രീതികൾ പാൽക്കൂണും ചിപ്പിക്കൂണും സെയിം ആണോ, അതിലും വലിയ വ്യത്യാസമുണ്ടോ?
2: പാൽക്കൂണിനകത്ത് വിത്ത് ഉൽപ്പാദനം ചിപ്പിക്കൂൺ പോലെ തന്നെയാണ്.
1: ഇനി നമ്മൾ ഇതിൻ്റെ കൾട്ടിവേഷൻ ടെക്നിക്കിലോട്ട് വന്നാൽ, ചിപ്പിക്കൂണാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ നോർമൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മീഡിയം എടുത്ത് അതിൻ്റെ അകത്ത് ചെയ്യുന്ന, സ്പോൺ ഇട്ട് ചെയ്യുന്നത്. പാൽക്കൂണിന് എന്തുമാണ് വ്യത്യാസമുള്ളത്?
2: പാൽക്കൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തൂവെള്ള നിറമാണ്. അതോടൊപ്പം ഒരു കൂണിന് തന്നെ ഏതാണ്ട് 150 ഗ്രാം വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺ ബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു
1: പോകും,
2: വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയോ ഇടുക, അതിൻ്റെ അരികിൽ കൂടെ വിത്തിടുക. അങ്ങനെ 4-5 ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസം

0: ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച, അതായത് സ്പോൺറണ്ണായ ബെഡ് ഉണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടുക മുറിക്കും. ഇപ്പം 4 ലെയറാണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമി കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിനെ നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സ്ചർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്രേസിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മൈസീലിയം, ഈ താഴെയുള്ള മൈസീലിയം മിക്സ്ചറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും, മൊട്ടുമാല. പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് 3-4 ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിൻ്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂണുണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത് ഒരു 3-4 ദിവസം
1: വരാനായിട്ട്
0: 7 ദിവസം
1: പിന്നെ എടുക്കും.
0: അപ്പം നമ്മുടെ ചിപ്പിക്കൂണ് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പം മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വൈക്കോലും അറക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അറക്കപ്പൊടിയിലാണ്. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: പിന്നെ മേഡം, ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അറക്കപ്പൊടിയാണ്.
1: അപ്പോൾ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അറക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തില്ല, അപാകതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക. ആദ്യം ഒന്ന് പഠിച്ചതിന് ശേഷം അറക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂണ് മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിൻ്റെ അവസ്ഥ അനുസരിച്ച്. അപ്പം നമുക്ക് അത് കാണുമ്പോൾ അറിയാം കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും. അത് പക്ഷേ അത് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡ് സ്പ്രേയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രേയർ ഉപയോഗിച്ച് അതിൻ്റെ മേൾഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പോൾ അതിനൊരു
1: നനവ്
0: വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങി പോകാതിരിക്കും.
1: കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ച് ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മള് വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പൊ അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല, കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ ഈ പാൽക്കൂൺ മേഡം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്, അപ്പൊ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിന്റെ ഒരു ഐഡിയ എങ്ങനെ
0: കിട്ടും? വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ കൃത്യത വേണ്ടുന്നതാണ്. അപ്പോൾ ഒരു മൊട്ടുണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചുറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി, അപ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കൂടും. അപ്പൊ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാരുമാതിരി തോന്നും,
0: നാരുമാതിരി തോന്നും. പക്ഷെ പാൽക്കൂണ് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് നാരിൻ്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കോൺ.
1: ഏത് വിഭവം വേണമെങ്കിലും എങ്ങനെയുണ്ടാക്കാം. ഇപ്പൊ മേഡം പറഞ്ഞ മാതിരി അത് മേലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യമുണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഇങ്ങ് വരും. അപ്പോൾ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷെൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പൊ എത്ര വിളവ് വരെ കിട്ടും, എത്ര ഹാർവെസ്റ്റ്?
0: എല്ലാത്തിനും ഒരു മിനിമം 3 മുതൽ 4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിന്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയല് അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കൂടിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ കീടങ്ങൾ
0: രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: ട്രൈക്കോഡർമ നമ്മൾ മിത്രക്കുമളെന്നാണല്ലോ പറയുന്നത്.
0: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ മൈസീലത്തിൻ്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡോമയുടെയും കളർ വെള്ളയാണ്. അപ്പോൾ ആദ്യം വെള്ള കളർ മാത്രമേ കാണുകയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മൈസീലത്തിൻ്റെ പുറത്തുകൂടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂൺ ലഭിക്കുക അസാധ്യമാണ്.
1: ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ല,
0: ആദ്യം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി വരുമ്പോൾ ട്രൈക്കോഡോമ ഒരുപാടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനൊരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിനെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്. ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ചിപ്പിക്കൂണിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക. അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
1: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
0: ശുചിത്വം നോക്കിയാൽ മതി.
1: അപ്പൊ മേഡം, ഈ ചിപ്പിക്കൂണും പാൽക്കൂണും മേഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കൂൺ എടുക്കാം. പിന്നെ പാൽക്കൂണിന്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മേഡം പറഞ്ഞ്, സൂക്ഷിപ്പ് കാലാവധി കുറച്ച് അധികമാണ്, ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ്
0: അല്ലേ? അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
1: ചോയ്സ്. പക്ഷെ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ, അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപാദനം കുറഞ്ഞു പോകുന്ന അങ്ങനെ വല്ലതും കണ്ടിട്ട്?
0: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 1.5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ വിളവ് കുറയും.
1: അപ്പോൾ അതിൻ്റെ ഇടുന്നതിൻ്റെ ആ കനം 1.5 തന്നെ
0: ആയിരിക്കണം.
1: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: പിന്നെ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താം?
0: തീർച്ചയായും. വെള്ളാണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്. വിത്തും അവിടെ ലഭ്യമാണ്.
1: ഡോക്ടർ ഹീര തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെക്കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
2: പാൽക്കൂണിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം. 8921 541 980.

സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

0: കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി കം ഡ്രൈവർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 10:30 ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. വിമുക്ത ഭടന്മാർക്കും പാരാമിലിറ്ററിയിൽ നിന്നും വിരമിച്ചവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0467-2217-018. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 11 നടക്കും. യോഗ്യത: സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-2564-027. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഒ ടി ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ ഇൻ്റർവ്യൂ ഈ മാസം 14, ഡയാലിസിസ് ടെക്നീഷ്യൻ 16, ഒ ടി ടെക്നീഷ്യൻ 17, ഫാർമസിസ്റ്റ് തസ്തികകളിലേക്ക് 18 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ രാവിലെ 10:30 വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കാരിയർ എന്നീ ഒഴിവുകളിൽ 59 ദിവസത്തേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മുൻപരിചയമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഹാജരാവണം. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446359095. കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ 1 മുതൽ 5 ക്ലാസുകളിൽ മലയാള ഭാഷാ പഠനം സാധ്യമാക്കുന്നതിന് LPST മലയാളം തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 10. കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂൾ അനക്സ് ഹാളിൽ നടക്കും. പ്രായപരിധി 56 വയസ്സിൽ താഴെ. കൂടുതൽ വിവരങ്ങൾക്ക് 0499-2555-033. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
2: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
1: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള താപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
3: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं. भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം

0: സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പബിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
2: ഹലോ, ഓർമ്മയിലൊരു ഗാനം. ആരാണിത്?
3: ബിന്ദു.
2: ബിന്ദു എവിടുന്നാ?
3: മാഹിയില.
2: മാഹിയിലാണ്.
3: ഇതുവരെ
2: ആകാശവാണിയിൽ ഒരു
3: കണ്ണൂരാണ്.
2: എങ്ങനെ?
3: ഇപ്പോ സ്വദേശം ശരിക്കും എന്റെ വീട് കണ്ണൂരാണ്.
2: അപ്പൊ ഇന്ന് ഏത് പാട്ടും അതിനോട് ബന്ധപ്പെട്ടുള്ള ഓർമ്മയാണ് പറയുന്നത്?
3: ഞാന് പിന്നെ സ്വരരാഗരൂപിണി സരസ്വതി എന്നുള്ള ആ പാട്ട്.
2: കാവ്യമേള. അതല്ലേ?
3: അത് പിന്നെ ഞാൻ ശരിക്കും SSC കഴിഞ്ഞ പാട്. കണ്ണൂര് നമ്മളെ ഒരു മണലിലെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോന്റെ ഓണർ ഉണ്ടായിരുന്നു. ഒരു കണ്ണൂര് അല്ലമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൊ അവരുടെ വീടാടിയായോണ്ട് അങ്ങനെ പപ്പ പോയിട്ട് ചോദിച്ചു ഇങ്ങനെ SSC കഴിഞ്ഞ പാട്ട് എന്തെങ്കിലും ഒരു പിന്നെ ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടം ആർട്ടിന്റെ ഇതിലിഷ്ടമുള്ളത് പിന്നെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ വിടാൻ പറഞ്ഞു. അങ്ങനെ ആണ് അവിടെ അല്ലമ സ്റ്റുഡിയോയിൽ പോകാൻ തുടങ്ങിയത്. അപ്പൊ അവിടെ പിന്നെ ഞാൻ മാത്രമേ പെൺകുട്ടിയായിട്ടുണ്ടായിട്ടില്ല അന്ന്. പിന്നെ അതിന്റെ ഓണറ് പ്രസന്റ് എന്ന് പറഞ്ഞ അവരുണ്ട്. അപ്പൊ കുറേ ഒരു 10 ആണുങ്ങൾ തന്നെയാണ്, ആൺകുട്ടികളും ആണുങ്ങളായിട്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഒരു കുഞ്ഞി മോളി എന്നുള്ള പോലെ അങ്ങനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അപ്പോ പിന്നെ ഞാനിങ്ങനെ ഫിനിഷ് ചെയ്യും, അങ്ങനെയെല്ലാം ചെയ്ത് ആർട്ടിന്റെ ഇതെല്ലാം ചെയ്യുന്ന കൊടുക്കും. അവിടെ ഒരു അനി എന്ന് പറഞ്ഞിട്ട് ഒരു കീഴ്ന്നപ്പാർക്കുള്ള ഒരു അനിൽ ഉണ്ടായിരുന്നു. അവിടെ അവൻ വർത്താനം പറയുമ്പോ ശരിക്ക് സാ ശരിക്ക് കിട്ടൂല, ഫാന്ന് വരുവാ,
2: ഫാന്ന് വരും.
3: അപ്പൊ അതത്ര ക്ലിയർ ആയിട്ട് ഇല്ല. എന്നാലും എന്റെ അവിടെ ഒരു പ്രശാന്ത് ഉണ്ടായിരുന്നു, അവരൊരു റിലേഷൻ തന്നെയാണ്, എന്റെ ഭയങ്കര ജോളിയാ. അപ്പൊ പ്രശാന്ത് ഇട്ട് പിന്നെ എപ്പോ ഇവനെ ചൂടാക്കൂ അനീന, സാ സാടെ മീൻ കേട്ടോ, സാ കിട്ടാണ്ട് ഇങ്ങനെ സാ പറഞ്ഞോട്ടെ ഇങ്ങനെ മാറി. അപ്പൊ പിന്നെ ഒരു ദിവസം ഓടി വന്നിട്ട് തന്നെ, എടാ നീ നീ കല്യാണം കഴിച്ച എന്റെ ഭാര്യ സരസ്യാന്നെങ്കിൽ നീ എന്നാ പരഭയ പരഭയെന്നാ. ശരിക്കും ഇപ്പൊ ഇല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ സാറിന് സുധിര

0: എന്നാ ശരിക്ക്.
1: ശരി.
0: ഇവനെപ്പോഴും അപ്പൊ നമ്മളിങ്ങനെ ചിരിക്കോ എന്ന് ചെറിയ ഓടി വന്നിട്ട് പറഞ്ഞു നമ്മളെ സ്റ്റുഡിയോന്റെ ഫോൺ നമ്പർ പറഞ്ഞാട്ടെ 0497270614 എന്നാണ്. പണ്ട് എത്ര 44 വർഷമായി എന്നിട്ട് പിന്നെ അവൻ പറയുന്ന അതിനെന്താ ഇപ്പോ 270610146 എല്ലാം പറയിച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പോഴും ആ നമ്പർ വരെ ഓർമ്മയില്ലാതെ. അപ്പൊ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു പിന്നെ എടാ കാര്യമായിട്ട് നീ നീ ഒറ്റ പാട്ട് പാടിയാട്ടെ എന്ന് എന്റെ പിന്നെ പറഞ്ഞു. ഏതാ ഓ എന്താ ഇപ്പൊ പാടുന്ന ഏതാ പാട്ട്? അപ്പൊ പറഞ്ഞു സരസ്വതി അത് അപ്പഴേ ഓ അതിനിപ്പൊ എന്താ എനിക്ക് നീ ഇങ്ങനെ പാടുക അതിന് ഫുള്ള്
1: സാ ഒരുപാടുണ്ട്. സ്വർണ സിംഹാസനം ഇവിടെ എല്ലാം സാ സാ വരുന്നുണ്ട്.
0: പൊങ്ങൾ പോടെ പാടുന്ന ഇപ്പം നോക്കിയാലും നല്ല മറ്റേ
1: ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ബിന്ദു എത്ര ഒരു സന്തോഷത്തോടെ എത്ര ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത്രയും അത്രയും
0: അതെ അതെ അതെ അപ്പൊ പിന്നെ ഇങ്ങനെ ഭയങ്കര 10 വർഷം ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ആർട്ടെല്ലാം പഠിച്ച് അങ്ങനെ കോളേജിലേക്ക് മാറി. അതെല്ലാം ഇന്ന് ഒരു എന്താ പറയണ്ടേ കൊറേ ഓർമ്മകളുണ്ട്.
1: അതെ അതെ. അല്ല ആ പ്രായവും ഇത്രയും നല്ല കൊളീഗ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു നല്ല നല്ല അനുഭവങ്ങളും ഓർമ്മകളും. ബിന്ദു ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ ഇപ്പൊ ജോലി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അങ്ങനെ
1: എവിടെയായിരുന്നു?
0: പിന്നെ കണ്ണൂരുണ്ടായിരുന്നു, പിന്നെ ഹെൽപ്ലൈനിൽ ഉണ്ടായിരുന്നു കുറച്ചുകാലം പയ്യാമ്പലം, പിന്നെ സെന്റർ എസ്എസ്ലി
1: പണിയെടുക്കും.
0: അടുന്നാന്ന് റിട്ടയർ ആയിരുന്നു.
1: ബിന്ദുവിന് എത്ര മക്കളാണ്?
0: ഒരു പിന്നെ മോനാണ്.
1: ഓക്കേ എന്നാ.

0: പേരെന്താണ്?
1: കൃഷ്ണേന്ദു. ഞാൻ കൊയിലാണ്ടി നിന്നാണ് വരുന്നത്. ഞാൻ BSc ഫിസിക്സ് ഇയർ സെക്കൻഡ് ഇയർ ആണ്.
0: അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: എനിക്ക് മനസ്സിൻ മടിയിലെ മാന്തളിയിൽ, അത് ഭയങ്കര ഒരു ഫീലുള്ള ഒരു പാട്ടാണ് എന്നെ സംബന്ധിച്ച്.
0: ഇഷ്ടമുള്ളൊരു പാട്ട് എന്നതിലുപരി നല്ലൊരു പാട്ട്, മനസ്സിൻ മടിയിലെ മാന്തളിൽ, 90s ഹിറ്റ് പാട്ടുകളിലൊന്നാണ് അത്, മാനത്തെ വെള്ളിത്തേര് എന്ന് പറഞ്ഞ സിനിമയിലെ. പക്ഷേങ്കിൽ അതൊരു നല്ല പാട്ട് കേൾക്കാനുമ്പുള്ളത് പിന്നെ പാട്ടുകാരെ സംബന്ധിച്ച് പാട്ടാ സുഖമുള്ള പാട്ട് എന്നതിലുപരിയായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണോ ഇത്?
1: ഇതെന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ചെറുപ്പത്തിലെ ഓർമ്മയുള്ള, കേട്ട് വളർന്നത് ഞാൻ ഈ പാട്ടാണ്. അത് എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ എനിക്ക് പാട്ട് പാടിക്കൊണ്ടാണ്. അത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റിൽ ഈ പാട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അമ്മയെ സംബന്ധിച്ചുള്ളൊരു ഓർമ്മയാണ് എനിക്ക് ഈ പാട്ട്.
0: അച്ഛനും അമ്മയ്ക്ക് എന്താ ചെയ്യുന്നത്?
1: അച്ഛൻ ഗൾഫിലാണ്. അവിടെ അച്ഛൻ ഒരു ഷോപ്പ് നടത്തുകയാണ്, അപ്പോൾ വേറെ വർക്കേഴ്സ് ഒക്കെ ആയിട്ട്. അമ്മ നാട്ടിൽ തന്നെ ഒരു ഗാർമെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്.
0: ഏട്ടൻ അനിയത്തി അങ്ങനെ ആരും ഉണ്ടോ?
1: ആ അനിയത്തി ഉണ്ട്. അനിയത്തി ഇപ്പോൾ 8th പഠിക്കുകയാണ്.
0: അമ്മയുടെയൊക്കെ ഓർമ്മ വരുന്ന, എപ്പോഴും ഒരുപാട് കേട്ട് ഉറങ്ങിയിട്ടുള്ള ആ ഒരു പാട്ട് പാടിയേ.

ഒരു സന്ദേശം വായിക്കാം. എന്റെ പേര് സിനി, ഞാൻ കണ്ണൂർ ചെമ്പിലോടാണ്. എന്റെ ഓർമ്മയിലെ ഗാനം എന്ന് പറയുന്നത് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ഗുജറാത്തി കാൽത്തറ കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ. ഈ ഗാനം ആവശ്യപ്പെടാൻ കാരണം 2005 കാലം തലവേദന കാരണം കൊയ്ലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവിടെ നഴ്സിംഗ് സ്റ്റുഡന്റുമാരായ ഒരുപാട് ചേച്ചിമാരെ ഓർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു സ്വപ്ന ചേച്ചിയും ഉണ്ടായിരുന്നു. ഈ ചേച്ചിമാരൊക്കെ എനിക്ക് ഒരുപാട് പാട്ടൊക്കെ പാടിത്തരുമായിരുന്നു. ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവരെനിക്ക് ഹോസ്പിറ്റലിൽ അവർക്ക് ലെറ്റർ അയക്കുവാനുള്ള അഡ്രസ്സൊക്കെ തന്നു. ഞാൻ അവർക്കും അവർ എനിക്കും ലെറ്ററൊക്കെ അയച്ചിരുന്നു. ഇപ്പോ അവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. സ്വപ്ന ചേച്ചി മാത്രമല്ല, ഒരു ജോസിയ, മിനി, ജിനി, അങ്ങനെ ഒരുപാട് ചേച്ചിമാർ എന്റെ ഓർമ്മയിലുണ്ട്. ലോകമെമ്പാടുമുള്ള നന്മയുടെ നിറകുടമായ മാലാഖമാർക്ക് ഈ ഗാനം സമർപ്പിക്കുന്നു. ഒപ്പം 2005 കാലത്ത് കണ്ണൂർ കൊയ്ലി ഹോസ്പിറ്റലിൽ ഉണ്ടായ സ്വപ്ന ചേച്ചിക്കും ഒപ്പമുള്ള എല്ലാ ചേച്ചിമാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സന്ദേശം അയച്ചത് സിനി ചെമ്പിലോട്.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: പേരെന്താണ്?
2: സ്വാതി. ഞാനിപ്പോ വടകര കടത്തനാട് കോളേജിൽ ഡിഗ്രി തേർഡ് ഇയർ ചെയ്യാണ് സോഷ്യോളജിയിൽ.
1: എന്താ സോഷ്യോളജി എടുക്കാൻ കാര്യം?
2: സാമൂഹ്യപരമായിട്ട് പഠിക്കുക, സമൂഹത്തിനെ പഠിക്കുക, പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ളതിൽ.
1: അപ്പോ എന്നാ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കുക. അപ്പൊ ഇപ്പോഴും ഈ സമൂഹത്തിൽ നടക്കുന്ന പലതും നോക്കിക്കാണുമ്പോൾ എന്തു തോന്നും? ഒരു ചില ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ, അപ്പൊ എന്തെങ്കിലും അവർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ടോ?
2: ആ, അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ എം എസ് ഡബ്ല്യു ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പൊ അതായിട്ട് കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും, അതാണ് ആഗ്രഹമുണ്ട്. ഒരു ടീച്ചിങ് പ്രൊഫഷനിലെത്തിയാൽ ബാക്കിയുള്ള കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റും.
1: ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം, ഇതിലേതാണ് ഓർമ്മയിലെ ഗാനം? ആ പ്രിയ ഗാനം ഏതാണ്?
2: എൻ്റെ പ്രിയ ഗാനം എന്ന് പറയുന്നത് കിലുക്ക എന്ന സിനിമയിലെ ലാലേട്ടനെ അഭിനയിച്ചിട്ടുള്ള കിലുകിൽ പമ്പര എന്ന പാട്ടാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഗൾഫ് പോകുന്നതിൻ്റെ തലേന്ന് എന്നെ ചേച്ചീനെ മടിയിൽ ഇരുത്തിയിട്ട് ഉറക്കി തന്നൊരു പാട്ടൊക്കെ ഇടത്തി ഉറക്കി തന്നൊരു പാട്ടാണ്. അപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് എപ്പോഴും ആ ഒരു പാട്ട് ഇങ്ങനെ അച്ഛൻ പോകുന്നതും അവിടെ എത്തിക്കഴിഞ്ഞാൽ അച്ഛനെ കാണാതിരിക്കുമ്പോഴുള്ള ഫീലിങ്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വരാറുണ്ട്.
1: ഇപ്പോഴും അച്ഛൻ ഗൾഫിൽ തന്നെയാണോ?
2: ഇപ്പം നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ എത്ര വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിരുന്നു അച്ഛൻ?
2: അച്ഛൻ 2 വർഷം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോരാൻ വേണ്ടി നിർബന്ധിച്ച് വന്നതാണ്. പിന്നെ വിട്ടില്ല. അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വിട്ടില്ല.
1: അപ്പോൾ ഇത്രയധികം അച്ഛനെ സ്നേഹിക്കുന്ന രണ്ടുപേരെ ഇവിടെ വിട്ടിട്ട് അവിടെ നിന്നിട്ട് ഞാൻ എന്താ സമ്പാദിച്ചിട്ട് എന്താ കാര്യമെന്ന് അച്ഛൻ ചിന്തിച്ചതാണ് അല്ലേ?
2: അതെ. ഒന്നാമത് എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ പ്രോഗ്രാമിനൊപ്പം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഉണ്ട്, എനിക്കൊരു ചേച്ചിയാണുള്ളത്, ചേച്ചിയും സിംഗറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്നൊരു കരുത്തെന്ന് പറയുന്നത് അച്ഛനാണ്. അമ്മയും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യും, അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് ഞങ്ങൾ പാടുന്നൊക്കെ. അച്ഛനെ അത്യാവശ്യം പാടുന്ന കൂടെ നല്ല പാടും. അപ്പോൾ അച്ഛനിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഇത് അച്ഛന് എത്ര സമ്പാദിക്കാം, കുറഞ്ഞ പൈസയാണെങ്കിൽ പോലും

0: അടുത്ത ഒരു സന്ദേശം അയച്ചു തന്നത് രമേശൻ തോട്ടട.
1: എനിക്ക് പറയാനുള്ളത്, ഒരു 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ കാലും ഒരു കൈയും മുടന്തുള്ളൊരു വ്യക്തിയുണ്ട്, ഒരു കൃഷ്ണൻ എന്നിട്ട്, പുള്ളിയും തോട്ടടയാണ്. പുള്ളി എപ്പോഴും ഈ കൈയിനെ കൊണ്ട് തുടക്ക താളയടിച്ചിട്ടൊരു പാട്ട് പാടാറുണ്ട്, ശരറാന്തൽ തിരിതാണും മുകിലിൻ കുടിയിൽ നിന്നിട്ടൊരു പാട്ട്. ആ പാട്ട് എപ്പോഴും പുള്ളി പാടുന്നത് തുടക്കം ഇങ്ങനെ താളം ഇട്ടുകൊണ്ട് നല്ല ആസ്വദിച്ചിട്ട് പാടും. മാഷന്മാർ ആരുണ്ടായാലും അവരെ നോക്കിയിട്ടൊരു ചിരിയും ചിരിച്ചിട്ട് പാട്ട് പാടും. ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു പാട്ടാണ്, നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, മാഷന്മാർക്ക് പ്രത്യേകിച്ച് അവർ പ്രോത്സാഹിപ്പിക്കുക. നല്ല താളബോധത്തോടു കൂടി പാടുന്ന ഒരു വ്യക്തിയായിരുന്നു, കിണറിൽ വീണിട്ടാണ് മരിച്ചത്. ഇപ്പോഴോ ഇവിടെ റേഡിയോയിലോ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് മുമ്പിൽ കൃഷ്ണൻ തുടക്ക താളം പഠിച്ചിട്ടുള്ളൊരു പാട്ട് പാടുന്നതായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്.

0: പേരെന്താണ്?
1: എന്റെ പേര് മിഥുന.
0: എവിടെ വീട്?
1: വീട് മാവൂരാണ്. സ്വന്തം വീട് കൊയിലാണ്ടിയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയത് മാവൂരാണ്.
0: ഹസ്ബൻഡ് എന്താ ജോലി?
1: ഹസ്ബൻഡ് മാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഒരു മോനുണ്ട്.
0: ഈ പ്രോഗ്രാമിൽ ഓർമ്മയിൽ ഒരു ഗാനമായിട്ട് പറയുന്നത് ഏത് പാട്ടാണ്?
1: ഈ പുഴയും കടന്ന് സിനിമയിൽ.

0: അപ്പോൾ നല്ലൊരു പാട്ടാണ്. ഇപ്പോഴും കടന്ന ഒരു കാലത്തെ മഞ്ജുവാരയുടെ ഒക്കെ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. കമലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം പറയാനാണല്ലോ ഈ പ്രോഗ്രാം. അപ്പോൾ പറഞ്ഞേ.
1: അത് എൻ്റെ വിവാഹത്തിൻ്റെ ദിവസം രാവിലെ

0: പ്ലേ ചെയ്ത ഒരു പാട്ടാണ്. അപ്പം അത് കേൾക്കുമ്പോൾ എപ്പോഴും വിവാഹ ദിവസം എനിക്ക് ഓർമ്മ വരും. എന്തായാലും ഒരു ആളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണല്ലോ വിവാഹം എന്നുള്ളത്.
1: നമ്മളെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പറയാം, നമ്മളൊരു ടേണിങ് പോയിന്റാണ്. നമ്മൾ അതിന് മുന്നേയും അതിന് ബാക്കിലും വേറെ വേറെ ആയിരിക്കും. അപ്പം അതേറ്റവും പ്രധാനം തന്നെയാണ്. അപ്പം ഏത് കൊല്ലാണ് കല്യാണം കഴിഞ്ഞത്?
0: കല്യാണം കഴിഞ്ഞത് 2019. അത് രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പം വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടാണിത്. വീട്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ട്.
1: ഏകദേശം 95 ഇറങ്ങിയൊരു സിനിമയായിരിക്കും ഈ പുഴയും കടന്ന്, 95 or 96 ഒരു സമയത്താണ്. അപ്പോൾ ഇത്രയും കാലങ്ങൾ അത് എപ്പോഴും നമ്മളെ മനസ്സിൽ നിത്യഹരിതമായി നിലകൊള്ളുന്നത് തന്നെ ആ പാട്ടിൻ്റെ മനോഹാരിത കൊണ്ടാണ്. അത് ഓർമ്മയിലൊരു ഗാനമായിട്ട് തിരഞ്ഞെടുത്തതിൽ സംശയമില്ല. കാരണം അന്ന് വേറെയും പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും അതേ ദിവസം, പക്ഷേ മനസ്സിൽ നിൽക്കുന്നത് കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഈ പാട്ട് തന്നെയാണ്. ഓക്കെ.

0: ഏതാണ്?
1: അതെന്ന് വെച്ചാല് ഭഗവാൻ ഒരു കുറവനായി ശ്രീപാർവതി കുറക്കിയായി എന്നുള്ള ഒരു പാട്ടാണ് എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. അതെന്ന് വെച്ചാല് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എട്ട് സഹോദരന്മാരുണ്ട്. നമുക്ക് എട്ട് മക്കളാണ്, ഞാൻ അടക്കം എട്ട് മക്കളാണ്. അതിൽ ഒരു എട്ട് സഹോദരന്മാരുണ്ട്. അവർക്ക് മുമ്പ് ഒരിക്കൽ അസുഖമായിട്ട് ഉണ്ടായ സമയത്ത് ഡോക്ടർ കാണിച്ചു. ഇതെന്ന് വെച്ചാൽ 10-50 വർഷം മുമ്പേ സംഭവമാണ്. അപ്പൊ അന്നേരം എന്ന് വെച്ചാൽ ഈ നാഷണൽ ഹൈവേ ഒന്നും ഇതിലെ കൂടി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് അതിന്റെ തേട്ടയില് ഒരുത്തിന് മാറ്റുന്ന നോക്കായിട്ട് ഡോക്ടർ കാണിച്ചിട്ടാകുമ്പോ ബലവട്ടണം അവിടെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നേരാന്ന് ഞാൻ ഇതിങ്ങനെ അഡ്മിറ്റ് ആയതാണെന്ന്
0: അറിയുന്നു.
1: അപ്പൊ മറ്റേ കുട്ടി ഇവിടെ ഒന്നും ഇല്ലത്. അങ്ങനെ രാത്രി ആയിട്ടാകുമ്പോ ഇവര് ഈ കുട്ടി ബസ്നെറ്റി കരയാൻ തുടങ്ങി.
0: മറ്റേ കുട്ടി
1: ഇവിടെ ഇല്ല. മറ്റേ കുട്ടി ഇനിയും കൂട്ടിട്ട് അമ്മ അഡ്മിറ്റ് ആയിട്ട് അവിടെ അവളവട്ടണായില്ല. അങ്ങനെ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് അവളവട്ടണത്തേക്ക് പോകുന്നു. ഞാൻ ഇങ്ങനെ നടന്നു. അപ്പൊ ഈ റെയിൽപാലത്തിന്റെ മേലെ കൂടിയാണ് അന്ന് ബസ്സും പോക്ക് ആൾക്കാരെല്ലാം പോക്ക് ആ സമയം. അപ്പൊ വണ്ടി പോകുന്ന സമയത്ത് അവിടെ ഗേറ്റ് അടക്കും. എന്നിട്ട് വണ്ടി പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഗേറ്റ് തുറക്കാനാണ്. ഇങ്ങനെ അതിലെ കൂടി പോകുന്ന സമയത്ത് എന്നുവെച്ചാൽ വളർത്തുന്ന പാട്ടിന്റെ അപ്പുറത്തെ ഭാഗത്ത് അഴീക്കോട് ഭാഗത്ത് നിന്ന് ഈ ഒരു പാട്ട് ഭഗവാൻ ഒരു കുറവനായി ശ്രീപാർവതി പുറത്തു കഴിഞ്ഞില്ല ഒരു സന്ധ്യക്ക് ഞാൻ കുട്ടിയും കൂട്ടിട്ട് പോകുമ്പോ ഇങ്ങനെ അങ്ങനെ ഒഴുകി വരുന്നു.
0: നടന്നിട്ടാണ് പോകുന്നുണ്ടായിരുന്നു അല്ലേ?
1: ആ നടന്നിട്ടാ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്ന അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് പറയുന്നു അവിടെ പകർച്ചവ്യാധിയാണ്, അതുകൊണ്ട് ഇപ്പൊ കുട്ടീനെയും കുട്ടി അങ്ങോട്ടേക്ക്
0: പോകണ്ടോ.
1: അപ്പൊ എനക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇത് കരഞ്ഞോണ്ടായിരുന്നു ഞാൻ കൂട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് ഞാൻ ഇടുന്ന് ആദ്യം അച്ഛന്റെ ഒപ്പരം തന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്ന് എന്നിട്ട് ഇടുന്ന് കുപ്പിപ്പാല് കൊടുത്ത്.
0: വല്ലാത്തൊരു ദിവസം അല്ലേ?
1: ഒരു വല്ലാത്തൊരു.
0: താങ്കൾക്ക് അന്ന് എത്ര വയസ്സുണ്ടാവും?
1: അന്ന് ഞാൻ 6-ാം ക്ലാസ്സിലെ
0: ചെറിയ കുട്ടിയായിരുന്നു അല്ലേ?
1: ആ ഞാൻ ചെറിയ കുട്ടിയാണ്.
0: അങ്ങനെയൊക്കെയാണ്.
1: അങ്ങനെയാണ്
0: ഒരു കാലം അല്ലേ? മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
1: എനിക്ക് ഒറ്റൊരു മോനാണ്, അവൻ PhD പഠിക്കുന്നു.
0: ചെന്നൈ IIT പഠിക്കുന്നുണ്ട്.
1: നമ്മള് രണ്ടാളും ഇവിടെ തനിച്ചേയുള്ളൂ.
0: നിങ്ങൾ രണ്ടുപേരും നിങ്ങളും ഭാര്യയും ഇങ്ങനെ ഓർമ്മകളൊക്കെ ആയവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ?
1: അങ്ങനെ
0: ശരി എന്നാ.

0: പേരെന്താണ്?
1: മേഘ്ന, മേഘ്ന ബി സുനിത്.
0: വീടെവിടെയാ?
1: കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്.
0: എന്താ ചെയ്യുന്നേ?
1: ഞാൻ എം എസ് സി മൈക്രോബയോളജി കഴിഞ്ഞപ്പോൾ.
0: അപ്പോൾ എന്താണ് ആ ഒരു സബ്ജക്റ്റിലോട്ട് പോകാനായിട്ട് തോന്നിയത്? ഡിഗ്രി മൈക്രോബയോളജി തന്നെയായിരുന്നോ?
1: അതെ, ഞാൻ ഡിഗ്രി മൈക്രോബയോളജി ആയിരുന്നു. മൈക്രോബയോളജിനോട് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തത്. പിന്നെ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ സമയത്ത് ഞാനിങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുന്ന രീതിയിൽ ഒരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്.
0: അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഇപ്പം സയൻസ് വിഷയങ്ങളെല്ലാം തന്നെ കുറച്ച് പഠിക്കാൻ വിഷമമാണ്, എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പറയണം, അപ്പോൾ ഈ ഇതിൻ്റെ മൈക്രോബയോളജി ആകുമ്പോൾ അതിൻ്റെ ലാബുകളും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണല്ലോ. അതിൻ്റെ സ്വാബ് എടുക്കുന്നതും അതിനെ കൾച്ചർ ചെയ്യുന്നതും അത് നമ്മൾ ഓരോന്നിനെ കണ്ടുപിടിക്കുന്നത്, ഇപ്പം നമ്മൾ കൊറോണയൊക്കെ പീരീഡ് കടന്നു വന്നതുകൊണ്ട് അതിനൊക്കെ കൂടുതലൊരു എന്താ പറയുക, ഒരു പ്രാധാന്യം മുമ്പില്ലാത്ത വിധം വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന ആ ഒരു കാലം എങ്ങനെയായിരുന്നു? ആ ഒരു 5 വർഷം പഠിച്ചല്ലോ, അപ്പോൾ ഇതിനെ കൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആ ഒരു അനുഭവം?
1: ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. ദിവസം അന്നന്ന് എടുക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുക ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷെ കുഴപ്പമില്ലാന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പി ജി എത്തിയ സമയത്ത് ഞാൻ പഴശ്ശിരാജ കോളേജിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോളേജ്. അത്രയും നല്ല അറ്റ്മോസ്ഫിയറാണ്, ടീച്ചേഴ്സ് ആയാലും എല്ലാവരും അടിപൊളിയാണ്. പഠിക്കുന്നത് സ്ട്രെസ് ഉണ്ട് എന്നുവെച്ചാൽ, പഠിക്കാൻ നല്ല ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു. പഠിപ്പിക്കുന്നതായാലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു കാലഘട്ടമായിരുന്നു എൻ്റെ പി ജി 2 കൊല്ലം.
0: ഇപ്പോൾ ക്ലോസ് സ്റ്റേഡിയം, ബോട്ടുലീന, മറ്റേ അങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേരുകളുണ്ടാവുമല്ലോ, മൊത്തം കൺഫ്യൂസിങ്. പക്ഷെ നമ്മൾ എത്ര തന്നെ ഒരു സബ്ജക്റ്റ് ടഫായി തോന്നിയാലും ആ കോളേജിൻ്റെ മൊത്തം ഒരു അന്തരീക്ഷം, ഒരു അധ്യാപകരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, അതെല്ലാം എത്ര കഠിനായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പറയുന്ന ആ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട് ഏതാണ്?
1: വസീകര എന്ന് പറയുന്ന സോങ്ങാണ്. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു ഉത്സവം നടന്നുകൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചോദിച്ചാൽ ഒരു പാട്ട് പാടുമോ, ഞാൻ 6ാം ക്ലാസ് പഠിക്കുക. അപ്പോൾ അന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് മുക്കേറി പാടിയൊരു പാട്ടാണ് വസീകര എന്ന് പറയുന്ന പാട്ട്. അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ അത്രയും ക്രൗഡും പിന്നെ എൻ്റെ അച്ഛനമ്മ എന്നെ ഇങ്ങനെ ഭയങ്കര ഓരോ ഇങ്ങനെ പ്രൗഡായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ സ്റ്റേജ് മുക്കേറി പാടുമ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ വരാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ.

അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയാണ് പറയുന്നത് അല്ലെ, നമ്മുടെ ഒരു കുട്ടി സ്റ്റേജിലൊക്കെ വന്ന് പാടുമ്പം. മേഘ്ന നേരത്തെ പറഞ്ഞൊരു, ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ആദ്യമായിട്ട് പാടിയൊരു പാട്ടാണ് വസീകര. അപ്പം ഒരു അച്ഛൻ്റെ അമ്മയുടെയും മനസ്സാണ് ഈ പാട്ടിലൂടെ ഇങ്ങനെ പോകുന്നത് അല്ലേ. പിന്നീട് അങ്ങോട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും അല്ലേ, ഇഷ്ടംപോലെ വേദികളിലായിട്ട്. അപ്പം നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം ഇന്നും ഈ പാട്ടൊക്കെ കൊണ്ടു, ഇത് മൈക്രോബയോളജി ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴും പാട്ട് കൂടെ തന്നെ കൊണ്ടുപോകും.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ചിത്രം അവളുടെ രാവുകൾ.

അവളുടെ രാവുകൾ എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നയ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മനം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7700 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പര്യവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSV തരണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേനാ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6 കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായനികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ FPIകൾ ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 മെയ് 1-നും 2017 ജൂലൈ 31-നും ഇടയിൽ ജനിച്ചവരും 2026-27 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-ാണ്. പരീക്ഷാ തീയതി നവംബർ 28. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490209625. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ മാനസിക അനാരോഗ്യമുള്ള തടവുകാരെ നിരീക്ഷിക്കുന്നതിന് 5 പ്രിസൺ ഓഫീസർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. 55 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായതും മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആയതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പും വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡ് പകർപ്പും സഹിതം ഈ മാസം 15 മുൻപ് കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0497-2700-0069. ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ഗാർഡുമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്തുന്നതിന് കായികക്ഷമതയുള്ളവരുമായിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ സ്ഥിര താമസക്കാരായ അപേക്ഷകർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. ഈ മാസം 21-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2202537. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർവൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16-ന് രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-2236-242. കാസർഗോഡ് വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2-ൽ 11-ാം ക്ലാസ്സിൽ കൊമേഴ്സ് സയൻസ് വിഷയങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 16-ന് വൈകിട്ട് 4 മണിക്കകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-788. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ മ്യൂസിക് പഠന വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒഴിവിലേക്ക് ദിവസ വേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, PhD ആണ് യോഗ്യത. അഭിമുഖം 4:30 നടക്കും. ഫോൺ നമ്പർ 0497-2806-404. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: And that's all in the news at 9. Good night.
1: ആകാശവാണി കണ്ണൂർ.
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
4: എല്ലാവർക്കും സ്നേഹസ്വാഗതം ദർപ്പണത്തിലേക്ക്.
3: അതെ
4: ചേട്ടാ, സുഖല്ലേ?
3: ദാ ഇത്ര നേരം നല്ല സുഖമായിരുന്നു, ഇനിയിപ്പോ
4: ചായയൊക്കെ കുടിച്ചിട്ടല്ലേ വന്നത്?
3: ആ ചായ കുടിച്ചു
4: പിന്നെ.
3: അല്ല, ഒരു നിമിഷം, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
4: പ്രശ്നോ? എന്ത് പ്രശ്നം?
3: അല്ല, പതിവില്ലാത്ത ഒരു കുശലം ചോദിക്കല്, സ്നേഹത്തോടെ ഉള്ള സംസാരം എന്തോ എനിക്ക് അങ്ങോട്ട്
4: ലഹിക്കുന്നില്ലല്ലേ.
3: ഇല്ല
4: എന്നാ, ചേട്ടൻ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ കാര്യം പറയാം.
3: എന്താ കാര്യം?
4: സത്യം പറഞ്ഞ ചേട്ടനെ ഞാനും കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചത്.
3: എനിക്കെന്ത് വിഷമം?
4: അല്ല, വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയ മുതല് ചേട്ടന്റെ അവസ്ഥ വളരെ പരിതാപകരല്ലേ. ജർമ്മനി ജർമ്മനി ഡെന്നീസ് ഉണ്ടാവ് എന്നും പറഞ്ഞു നടന്നിരുന്ന ചേട്ടൻ അവര് തോറ്റപ്പോ ഉണ്ടാവോ ഏതുണ്ടാവ് എന്റെ ടീം ബ്രസീലാന്നും പറഞ്ഞു നടന്നു. പിന്നെ സ്ഥിരം പല്ലവി, ബ്രസീല് നെയ്മറ്, ബ്രസീല് നെയ്മറ്. അപ്പൊ അതാ വരുന്നു ബ്രസീൽ നോർവേ മത്സരം. ബ്രസീലിന്റെ കാര്യവും തഥൈവ. ചേട്ടൻ പിന്നെ വെറുതെ ഇരിക്കോ? അപ്പൊ തന്നെ മറുകണ്ടം ചാടി പോർച്ചുഗലിന്റെ കൂടെയായി. അടുത്ത മത്സരത്തില് സ്പെയിനെതിരെ ഒരു ഗോള് പോലും അടിക്കാതെ അതാ പോർച്ചുഗലും പോയി. പിന്നെ ഫ്രാൻസ് മൊറോക്കോ മത്സരം വന്നു. ഞാൻ മൊറോക്കോയുടെ കൂടെ എന്നും പറഞ്ഞ് ഉറക്കളച്ച് കളി കണ്ടു. മൊറോക്കോ 0-0 പുറത്തായി. അതെന്താ ചേട്ടാ, ചേട്ടന്റെ ഇഷ്ട ടീമൊക്കെ ഇങ്ങനെ തോറ്റു തോറ്റു പോകുന്നത്?
3: ആര് പറഞ്ഞു എന്റെ ഇഷ്ട ടീം തോൽക്കും? എന്റെ ടീം ഇനി മുതൽ.
4: അയ്യോ ചതിക്കരുത്, പ്ലീസ് ഒന്നും പറയണ്ട.
3: അതെന്താ?
4: എന്റെ ഇഷ്ടപ്പെട്ട ടീം ഇനിയുള്ള മത്സരത്തിൽ കളിക്കുന്നുണ്ട്. ചേട്ടൻ അവരെങ്ങാനും ഇഷ്ടം പറഞ്ഞ അവരും തോൽക്കും.
3: ഓ
4: ആ,
3: ഇപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി.
4: എന്ത്?
3: ഒന്ന്, വേലിലിരിക്കണ പാമ്പിനെ എടുത്ത് വെറുതെ തോളിലിടരുത്.
4: നെക്സ്റ്റ്,
3: ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു മത്സരം വെച്ചാൽ അതിന്റെ വേൾഡ് കപ്പ് ചേച്ചിക്ക് തന്നെ.
4: ആ, ഒരു വടികൊടുത്തടി വാങ്ങൽ മത്സരം വെച്ചാ അതിന്റെ വേൾഡ് കപ്പ് ചേട്ടനും കിട്ടും. അപ്പോ ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിൽ.
3: അല്ല ചേച്ചിക്ക് മതിയാക്കാനായില്ലേ?
4: അല്ലപ്പ എനിക്ക് മെസ്സേജ് വായിക്കണ്ടേ?
3: ഓ, ഞാൻ വിചാരിച്ച്.
4: ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറയിലെ ഫുട്ബോൾ പ്രേമികളും പങ്കെടുത്ത ജാലകം ഇഷ്ടമായി.
3: ശരി,
4: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടെ മെസ്സേജാണ്. കെ വി ധനേഷ്, അൽഫോൺസ്, സളേടത്ത് ജൗഹർ, സഹദ് എന്നീ കളിക്കാര് തങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവച്ച ജാലകത്തെ കുറിച്ചാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
3: ശരി, ഒരു കാലത്ത് ആകാശവാണിയുടെ ഫുട്ബോൾ വിവരണങ്ങൾ ഞങ്ങൾക്ക് ആവേശം പകർന്നവയാണ്. സന്തോഷ് ട്രോഫി വിവരണങ്ങൾ ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ലോകകപ്പ് വിശകലനങ്ങൾ കേട്ടപ്പോൾ അത് വീണ്ടും അയവിറക്കാൻ അവസരം ഉണ്ടായി എന്ന് ബാലനാരായണൻ കതിരൂർ.
4: രജനി നാരായണൻ വെള്ളുവയൽ 4-ാം തീയതിയിലെ ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്.
3: ശരി,
4: ശോഭനം പാട്ടുകൂട്ടായ്മ, അതേക്കുറിച്ച് കേട്ടപ്പോ വളരെ അഭിമാനം തോന്നി എന്ന്.
3: അപ്രതീക്ഷിത ദുരന്തം ഉണ്ടാവുമ്പോൾ പകച്ചു പോകുകയാണ് നാം.
4: ശരിയാ. അല്ല ചേട്ടൻ എന്താ അത് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കുന്നത്?
3: അല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ച ദുരന്തമാണല്ലോ ഓർത്തിട്ട്.
4: ചേട്ടാ വീണ്ടും വടിയെടുത്തന്റെ കയ്യിൽ തരല്ലേ, ബാക്കി വായിക്കോ.
3: ദുരന്തങ്ങൾ അപ്രതീക്ഷിതങ്ങൾ ആവും, എന്നാൽ അതിനെ നേരിടാൻ ചെങ്ങളായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സജ്ജം പദ്ധതി വിശദീകരിച്ച ജാലകം പുത്തൻ ഉണർവും പ്രതീക്ഷയുമാണ്. ദുരന്തം നേരിടാൻ അവർ നടപ്പാക്കുന്ന ഈ മാതൃക ഓരോ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് നെടുവല്ലൂർ ശശി, ഇരിക്കൂർ. ചെങ്ങളായി പഞ്ചായത്തിലെ സജ്ജം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മറ്റു പഞ്ചായത്തുകൾക്ക് കൂടി പ്രചോദനമാവട്ടെ എന്ന് കുറ്റേരിയിൽ നിന്ന് വിമല.
4: സത്യം പറയാമല്ലോ.
3: അയ്യോ ചേച്ചി സത്യം പറയണ്ട, ഇത് കേട്ട് മടുത്ത്.
4: ഹലോ, ഈ സത്യം എന്റേതല്ല, തളിപ്പറമ്പിലെ TP മായാമണി ടീച്ചറുടേതാണ്.
3: ഓക്കെ.
4: ഇന്ന് വലിയൊരു ചക്ക മുറിച്ച് പാകപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു.
3: ശരി,
4: സ്വാഭാവികമായ ബുദ്ധിമുട്ട് കാരണം എനിക്കും ചക്കപ്പണി സൊല്ലപ്പണി തന്നെയായിരുന്നു. സൊല്ലപ്പണി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ?
3: ഇല്ല, മനസ്സിലായില്ല.
4: അതൊരു ഇഷ്ടമില്ലാത്തൊരു പണി. ചക്ക മുറിക്കുന്നത് അത്ര എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, കഴിക്കുന്ന പോലെ എളുപ്പമല്ലല്ലോ അത്. അതുകൊണ്ട് പകുതി ഭാഗം ആലക്കത്തെ സുധയ്ക്ക് കൊടുത്തു.
3: ശരി,
4: ആലക്കെന്ന് പറഞ്ഞാൽ അയൽപ്പക്കം.
3: അയൽപ്പക്കം.
4: അങ്ങനെ ബാക്കി ചക്ക പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ ടാക്കീസ് കേട്ടത്. ആദ്യമായിട്ടാണ് ഈ ടാക്കീസിൽ വരുന്നതും കേൾക്കുന്നതും. അത് കുറച്ച് കഷ്ടമായി അല്ലേ? എം ജയചന്ദ്രൻ സാറിന്റെ സംഗീത ജീവിതാനുഭവങ്ങൾ വളരെ ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ ജോലിയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞതേയില്ല.

0: എന്നാണ് ഇവർ എഴുതിയിട്ടുള്ളത്. അടുത്ത മെസ്സേജും അതേക്കുറിച്ച് തന്നെയാണ്, ചേട്ടൻ വായിച്ചു.
1: ജൂലൈ 5 കണ്ണൂർ ടാക്കീസ്. എം ജയചന്ദ്രന്റെ അനുഭവങ്ങളും ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷേപണം ചെയ്തത് വളരെ ഇഷ്ടമായി എന്ന് മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത, കെ പി ജാനകി പരിപ്പായി എന്നിവരും എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ, അടുത്തത് ഗൃഹരശ്മി പരിപാടിയെ കുറിച്ചാണ്. രാഗ പൂവത്തൂരിന്റെ മെസ്സേജാണ്. ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. 6-ാം തീയതി സുരേഷ് കാനം പങ്കെടുത്ത ഗൃഹരശ്മി ശ്രോതാക്കളെ ബോധവൽക്കരിച്ച നല്ലൊരു പരിപാടിയായി മാറി. ഇന്ന് നമ്മുടെ ചുറ്റും മയക്കുമരുന്ന് മാഫിയകൾ ഇരകളെ വീഴ്ത്താൻ കാണാ വലവിരിച്ച് നിൽക്കുകയാണ്. ഇവരുടെ വലയിൽ കൂടുതലും കുരുങ്ങുന്നത് കൗമാരക്കാരായ കുട്ടികളാണെന്ന സത്യം ഞെട്ടിക്കുന്ന വാർത്തയാണ്. വളരെയേറെ ചിന്തിപ്പിക്കാനും മുൻകരുതലെടുക്കാനും പ്രേരിപ്പിച്ചു ഈ പരിപാടി എന്നാണ് രാഗാപുവത്ത് എഴുതിയിട്ടുള്ളത്. അടുത്ത മെസ്സേജ് ചേട്ടനുള്ളതാണ് കേട്ടോ.
1: ആൻലിയ എൻ സന്തോഷ് കുട്ടിയാട്ടൂർ.
0: ഇത് ഒരു മംഗ്ലീഷ്.
1: 23-ാം തീയതി രാവിലെ കാവ്യാഞ്ജലിയിൽ കേൾപ്പിച്ച എം കെ ഗോപകുമാരിന്റെ മധുര സ്മൃതി എന്ന കവിത കേട്ടപ്പോൾ കണ്ണുകൾ
0: നനഞ്ഞുപോയി. ഇല്ല, ആയിട്ടില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം
1: ശരിയാക്കാം. പെറ്റമ്മയുടെ സ്നേഹത്തിന്റെ വിശാലത അടയാളപ്പെടുത്തിയ നല്ല ഒരു കവിതയായിരുന്നു ഇത്.
0: അടുത്തത് ലതീഷ് കുന്നുമ്മൽ ആലപ്പടമ്പിന്റെ മെസ്സേജാണ്. സയൻസ് കഫേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കേരളത്തിലെ പ്രകൃതി സംരക്ഷണ മാതൃകകളായ കാവുകളും സർപ്പക്കാവുകളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സയൻസ് കഫേയിൽ ഡോക്ടർ മനോജ് കൃഷ്ണൻ സംസാരിച്ചത് കാലിക പ്രസക്തമായിരുന്നു. നമ്മുടെ നാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കാവുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും വരും തലമുറയ്ക്കായി അവ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തതയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് കാർത്തിക കണ്ണൂരിന്റെ
1: മംഗ്ലീഷ്. രാവിലെ 8 മണി വരെ ഉള്ള എല്ലാ പ്രോഗ്രാമും ഞാൻ കേൾക്കാറുണ്ട്. സൺഡേ മാത്രം ഫുൾ ഡേ കേൾക്കാറുള്ളൂ. ഫ്ലൈ ഹൈ പ്രോഗ്രാമിൽ UPSC എക്സാം ആയി റിലേറ്റഡ് പോസ്റ്റ് എക്സാംസ് പാറ്റേൺ, സെക്കൻഡറി സ്കൂൾ സ്റ്റഡീസ്, കോളേജ് സ്റ്റഡീസ് എന്നിവയൊക്കെ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യാമോ?
0: നമുക്ക് ചെയ്യാല്ലേ. അതെ. അടുത്തത് റീത അജിത് കുമാർ പൂതപ്പാറ. 3-ാം തീയതിയിലെ ശ്രീതിലകം പരിപാടിയിൽ നോക്കുവിദ്യ പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന മൂഴിക്കൽ പങ്കജാക്ഷി അമ്മയെയും കൊച്ചുമകളായ രഞ്ജിനിയെയും പരിചയപ്പെടുത്തിയത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ കൃത്യമായും വ്യക്തമായും പാവകളിയെ പറ്റി ശ്രോതാക്കൾക്ക് പറഞ്ഞു തരാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു.
1: അടുത്തത് കാർത്തിക മാലൂരിന്റെ മെസ്സേജാണ്. 8-ാം തീയതി ആലിസ് ജോസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി. പിന്നെ അന്നേ ദിവസം കാവ്യാഞ്ജലിയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിത സ്മിത പി മേനോന്റെ ആലാപനത്തിൽ അതീവ ഹൃദയമായി.
0: 8-ാം തീയതിയിലെ അതേ കാവ്യാഞ്ജലിയെ കുറിച്ച് തന്നെയാണ് നമ്മുടെ പ്രഭാകരൻ മാസ്റ്റർ തെക്കേക്കര എഴുതിയിട്ടുള്ളത്. ഹൃദയസ്പർശിയായിരുന്നു ആ കാവ്യാലാപനം എന്ന്.
1: മോഹനൻ പരിയാരത്തിന്റെ മെസ്സേജ് 2-ാം തീയതിയിലെ ജാലകത്തെ കുറിച്ചാണ്. നെടുവാലൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവധിക്കാലം മധുര നെല്ലിക്ക എന്ന സവിശേഷ പ്രോഗ്രാമിലൂടെ അറിവും ആനന്ദവും പകരുന്നതാക്കിയത് മാതൃകാപരമാണ്. ഇന്നത്തെ കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഉത്സാഹത്തോട് സ്കൂളിലേക്ക് പോകുന്നു. വളരെ സന്തോഷം തോന്നി ആ പരിപാടി കേട്ടപ്പോൾ.
0: ഓക്കെ, ഇത് MR പ്രേംജിത്ത് വെള്ളപ്പന്തൽ, അദ്ദേഹത്തിന്റെ മെസ്സേജാണ്. എഴുത്തുകാരി MD രാധിക വായനയുടെ വാതായനങ്ങളിൽ തന്റെ വായനയെക്കുറിച്ച് നടത്തിയ സംഭാഷണം ഏറെ ഹൃദ്യവും ചിന്തോദീപകവുമായിരുന്നു. ഒരു എഴുത്തുകാരിയുടെ സൃഷ്ടികൾക്ക് പിന്നിൽ നിൽക്കുന്ന വായനയുടെ ആഴവും അനുഭവങ്ങളുടെ സമ്പത്തും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വായന എന്നത് പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ വായിച്ചു തീർക്കൽ മാത്രമല്ല, മനുഷ്യനെയും സമൂഹത്തെയും ജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള വഴിയാണെന്ന് അവർ ലളിതമായി അവതരിപ്പിച്ചു. പക്ഷേ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന് ആ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്, അവര് മലയാളം പുസ്തകങ്ങളെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ്. പക്ഷേ ഇത് അവരുടെ സ്വന്തം വായനാനുഭവമാണ്, അവരുടെ ഇഷ്ട പുസ്തകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കത്തുകൾ കുറെ വന്നിട്ടുണ്ട്. കരിമ്പത്തെ അമ്മയ്ക്കയുടെ കത്ത്, ജൂലൈ 1-ാം തീയതി അങ്കണം പരിപാടിയിൽ ബേബി കാർത്തിക അവതരിപ്പിച്ച അദൃശ്യ ജാലകം എന്ന ചെറുകഥ ശ്രദ്ധിച്ചു. നിഴലുകൾ മറച്ച സത്യത്തെ അനാവരണം ചെയ്യുന്ന പ്രസ്തുത കഥ ഇഷ്ടമായി. പിന്നെ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളുടെ സംഗീതം പരിപാടി, അതും വളരെ ഹൃദയഹാരിയായിരുന്നു.
1: ശരി, ഇത് ആദികടലായി വട്ടക്കുളത്തിൽ നിന്നുള്ള സലീല ജയരാജിന്റെ കത്താണ്. ജൂലൈ 1-ാം തീയതി ആരോഗ്യദീപ്തിയിൽ ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. പിന്നെ ഞായറാഴ്ചയിലെ ഓലച്ചുട്ടും വളരെ ഇഷ്ടപ്പെട്ടു.
0: നമ്മളെ വെണ്ണിച്ചാലിലെ ജമീലയുടെ കത്ത് ഈ ആഴ്ചയുണ്ട്. 1.5 മാസമായി ദർപ്പണത്തിൽ കത്ത് വായിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ
1: ആഴ്ച വായിച്ചില്ല.
0: പിന്നെ 30 മിനിറ്റ് നടന്നിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോയി കത്ത് പോസ്റ്റ് ചെയ്യുന്നത്.
1: നടക്കുന്നത്
0: ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ജമീല അല്ലേ. തമാശയാണ് കേട്ടോ.

0: ഇല്ല. മുഹറത്തിന് അർച്ചനയിൽ പ്രക്ഷേപണം ചെയ്ത പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ രാത്രി 9:30 ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാം മൈലാഞ്ചിപ്പാട്ടായിരുന്നു.
1: അത് ഗാനാമൃതം പരിപാടിയെ കുറിച്ചാണ്.
0: എല്ലാ പാട്ടിലും മൈലാഞ്ചി എന്ന് ഉണ്ടായിരുന്നത് അവരെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചര കണ്ടിരുന്നു ബിന്ദു ഒരു പ്രശ്നം പങ്കുവച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലെ റേഡിയോ ചില സമയങ്ങളിൽ ഷി എന്നുള്ള ശബ്ദമുണ്ടാക്കും. ഞാനൊന്ന് പോയി തൊട്ടാൽ അത് ശരിയാവും. വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് അത്ര പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടാ ചേച്ചി റേഡിയോ ഇങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അതിനെന്താ മറുപടി പറയാ? ഇതൊന്നും നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല.
1: അങ്കുരാജൻ മാസ്റ്റർ ആട്ടടപ്പയുടെ കത്ത് 6 സുഭാഷിതത്തെ കുറിച്ചാണ്. മേരി കുട്ടിയാണിക്കൽ അവതരിപ്പിച്ച ആ സുഭാഷിതം വ്യക്തി ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചുമതലകളും കർത്തവ്യങ്ങളും വ്യക്തമാക്കുന്നതായിരുന്നു.
0: ഓക്കെ. നീലേശ്വരത്തെ ലതാ ശശിശേഖർ ഓലച്ചൂട്ടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അതായത് നായയെ കുറിച്ചുള്ള ആ ഓലച്ചൂട്ട്. മുത്തപ്പനും നായയും ഒക്കെ ആയിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം വരച്ചു കാട്ടിയ നല്ലൊരു പരിപാടിയായിരുന്നു അത്. ആ പിന്നെ പയ്യന്നൂർ മമ്പലത്തെ വിജയനും നായയെ കുറിച്ചുള്ള ആ ഓലച്ചൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
1: സി വി നളിനി കൈരളം ചൊവ്വാഴ്ച രാത്രി 8 ആവാൻ കാത്തു നിൽക്കുകയാണ് കാവ്യകേലി കേൾക്കാൻ. നാനി ടീച്ചറും കുട്ടികളും അവതരിപ്പിക്കുന്ന ആ പരിപാടി കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
0: പിന്നെ ടി വി രവീന്ദ്രൻ കുറ്റൂരിന്റെ കത്ത് ഹരിതവീഥിയെ കുറിച്ചാണ്. കുരുമുളക് കൃഷിയെ കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാനിടയായി. എന്റെ വീട്ടുപറമ്പിൽ ഞാൻ കുരുമുളക് കൃഷി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഈ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് വളരെ ഉപകാരപ്രദമായി എന്നും എഴുതിയിട്ടുണ്ട്.
1: ശരി.
0: ഇത് രമേശൻ നാരംഭൻ പരപ്പിൽ കാട്ടാമ്പള്ളി അദ്ദേഹത്തിന്റെ കത്താണ്. ശോഭനം സംഗീത സാന്ദ്രം 4 ജാലകം തുറന്നപ്പോൾ കേട്ട ആ പരിപാടി എന്തുകൊണ്ടും ശോഭനമായി. ആ കൂട്ടായ്മക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: കാർത്തിക അണ്ടലൂരിന്റെ കത്ത് ജാലകത്തിൽ ചെങ്ങലായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സജ്ജം പദ്ധതിയെ കുറിച്ചുള്ള ശബ്ദചിത്രം വളരെ വിലയേറിയ അറിവുകളാണ് സമ്മാനിച്ചത്.
0: പിന്നെ മയിൽ നിന്നും മുസ്തഫ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചില ശാരീരിക വൈഷമ്യതകൾ ഉള്ളതുകൊണ്ട് അത്ര വ്യക്തമല്ല എഴുത്ത് എന്ന് എഴുതിയിട്ടാണ്. അപ്പോ ഞായറാഴ്ചയാവാൻ കാത്തിരിക്കാറുണ്ട് ദർപ്പണം കേൾക്കാൻ. പിന്നെ ഏതോ ഒരു പാട്ട് കേൾക്കുമ്പോ ചേട്ടനെയും ചേച്ചിനെയും ഓർമ്മ വരാറുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടാണാവോ?
1: യോദോ സിനിമയിലോ? ആ പാട്ടാണോ?
0: പടകാളി എന്നുള്ള പാട്ടായിരിക്കും അല്ലെ മിക്കവാറും. പിന്നെ ഇദ്ദേഹം തമിഴ്നാട്ടിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തമിഴ് കേട്ടാൽ കൊഞ്ചം കൊഞ്ചം തെരിയും എന്ന് എഴുതിയിട്ടുണ്ട്.
1: സന്തോഷം.
0: പിന്നെ എഴുതിയതൊന്നും അത്ര വ്യക്തമല്ല. എന്തായാലും ഇനി എഴുതുക അല്ലെ. അപ്പോ ദർപ്പണത്തിന്റെ സമയം തീരാൻ പോവുകയാണ്.
1: ഒരു നിമിഷം ചേച്ചി, നേരത്തെ ചേച്ചി വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ ലോകകപ്പിനെ കുറിച്ച്.
0: അതെ.
1: അല്ല, ഏതാ ചേച്ചിന്റെ ആ ഇഷ്ട ടീം?
0: അതോ, അതൊരു രഹസ്യമാണ്.
1: ഓ,
0: പക്ഷേ 19 ന്യൂയോർക്ക് സിറ്റിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലെ എന്റെ ഇഷ്ട ടീം കപ്പുയർത്തുമ്പോ ചേട്ടന് മനസ്സിലാവും എന്റെ ഇഷ്ട ടീം ആരാണെന്ന്.
1: വല്ലാത്ത ഒരു ബുദ്ധി തന്നെ.
0: അപ്പോ
1: ദർപ്പണത്തിന് സമയം ഇവിടെ തീരുകയാണ്.
0: തന്നെ. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: കത്തുകൾ അയക്കേണ്ട വിലാസം:
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ:
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകി തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിയെ കൊണ്ട് പാടിച്ച് ആ ഓർമ്മ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെ പോലുള്ള പെരുമാറ്റം എത്ര വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ടാ സഹകരിച്ച് പാട്ട് പാടിത്തരാ. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ നന്നായി നല്ല ലെവലില് അവര് പാടിക്കഴിഞ്ഞ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടിത്തരുന്ന അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക് മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കുന്ന വിധത്തിൽ അവരുടെ വേർപാടുകളിൽ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നുപോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 April 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിന് 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ടു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല, പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണ രാത്രിയിൽ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണുമ്പോഴപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 60s 70s ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകി അമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവരുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതിട്ടാണ്.
0: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
1: സംഗീത നിരൂപകൻ രവി മേനോൻ.
4: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ എം എസ് സുശീലാന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ രണ്ടാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ മീനിങ് ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്ന് നൽകിയിട്ടുള്ള ഭാവം അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻ മോഹന്, ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒ പി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫി സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമികയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
0: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ എം എസ് ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരൻ്റെ വരികൾ ബാബുരാജിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിന്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എ ടി ഉമറിന്റെയും സരിതായുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33 സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 കേരള സർക്കാരിന്റെ പുരസ്കാരം ജാനകിയമ്മയെ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
2: കെ രാഘവന്റെയും ദക്ഷിണമൂർത്തിയുടെയും എം ബി ശ്രീനിവാസന്റെയും സലിൽ ചൗധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80 ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാഖ് ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
3: എസ് ജാനകിയമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
1: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി.
3: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
1: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്.
4: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. എത്രയോ 1000 പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുവും പൂക്കാലം എന്ന 2 ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിലും ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ONV സാർ എഴുതി പറന്നു പറന്നു പറന്നു ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ 2 പാട്ടുകളും, കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ AJ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് K ജയകുമാറാണ്. 91 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലെ. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല. കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവർ. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെ ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്ന് ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
2: നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്വർണമുകിലി ഗോപികേ നിൻവിരൽ രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും കിളിയെ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.

0: സംഗീത സംവിധായകൻ രമേശ് നാരായൺ.
1: നമ്മൾക്കെല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിന് ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഗീതജ്ഞരിലും സംഗീതപ്രിയരിലും ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകി അമ്മയായിട്ടുള്ള പരിചയം വെച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജാനകി അമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകി അമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി, അത് മിയാക്കി തോടി, ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവർ.
2: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. 11 തവണ കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
3: ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
0: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ.
3: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്കിന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞങ്ങൾ.
0: പിന്നണി ഗായിക മധുവന്തി നാരായൺ.
4: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ ഒരു പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം, നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകിയമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ആ ഫയറോട് കൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല, സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക. അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലൻ്റായിട്ട് റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
2: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിനു മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയെ കൊണ്ട് തെളിയിച്ചു.
0: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി.
3: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും പതിറ്റാണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്ര പേർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധിയോ മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് ഒരു പാട്ട്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിലും പുറകിൽ, അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം തോണുകളുള്ള ഒരു സൃഷ്ടിനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ഒക്കെ ശില്പം പോലത്തെ സൗന്ദര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ് ഗാനം. പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശ്ചയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനുള്ള നല്ല ഓർക്കസ്ട്രേഷൻ വിദഗ്ധം പോലെയാണ്. ഓർക്കസ്ട്രയിൽ താളം ഇല്ലാതെ ആ പാടുന്ന വിദഗ്ധം പോലെ അത് അതിൻ്റെ ചില വേരിയേഷൻസ് ഒക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള. അതുപോലെ തന്നെ ജാനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജാനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ശ്രീനസിന്റെ ചില കോമൺനെസ് എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ അതോട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും.
5: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
0: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
5: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴുങ്ങും, മുഴുങ്ങിക്കൊണ്ടേയിരിക്കും.
2: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏക മകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകി അമ്മ, അമ്മയെന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകിയമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകിയമ്മ പാടുന്നത്. എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവും

0: ഇല്ല, അതെ, അമ്മ പാടുകയാണോന്ന് നമ്മൾ അടുത്ത് പോയി നോക്കണം. എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ! കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി. ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ്, ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ. കന്നഡമൊക്കെ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്, 20-ഓളം ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 വർഷത്തിൽ 50,000-ത്തോളം പാട്ടുകൾ, ഓഹ്, ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുകയാണ്, ഒരു ശൂന്യത. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ നഷ്ടം. നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകി അമ്മ നമ്മളെ വിട്ടുപോയത്.
1: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000-ക്കണക്കിന് ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

വിഷുക്കണി എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം. അടുത്ത ഗാനം ചില്ല് എന്ന പടത്തിൽ എസ് ജാനകി പാടിയത്. ONV യുടെ വരികൾ, MB ശ്രീനിവാസിൻ്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റും 55 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.